ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 7, കൊല്ലവർഷം 1201 മിഥുനം 14, 2026 ജൂൺ 28 തീയതി ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 51 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പാലക്കാട്ട്.
2: ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം പങ്കുവച്ച് ഒരേ മനസ്സോടും പരസ്പര ധാരണയോടും കൂടി കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കഴിയുന്ന അവസ്ഥയാണ് കുടുംബ ഭദ്രത. ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചുള്ള ഉത്തരവാദിത്തമാണ് കുടുംബത്തിലുള്ളത്. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് സംവദിക്കുന്നതും ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതും കുടുംബത്തിന്റെ ഐക്യത്തെയും കെട്ടുറുപ്പിനെയും വളർത്തുന്നു. കുടുംബഭദ്രതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. വലിയ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതും ബുഫെ പോലെ ഭക്ഷണം കൊടുത്ത് എവിടെയെങ്കിലും മാറിയിരുന്ന് ഭക്ഷിക്കുന്നതും പൊതുവായ പങ്കുചേരലാണെങ്കിലും കുടുംബത്തിൽ അങ്ങനെ ചെയ്താൽ പോരാ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്ന ശൈലി കുടുംബഭദ്രതയെ വർദ്ധിപ്പിക്കുന്നു. എല്ലാ ദിവസവും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാഠങ്ങൾ നൽകിക്കൊണ്ട് വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്ന് പങ്കുവച്ച് കഴിക്കുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു. മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃകയും മക്കളുടെ വളർച്ചയിൽ കാണിക്കുന്ന ശ്രദ്ധയും ഭക്ഷണകാര്യത്തിലും മറ്റും സ്വീകരിക്കുന്ന നല്ല പതിവുകളും കുടുംബഭദ്രതയെ ആളിക്കത്തിക്കുന്നു. കുടുംബഭദ്രതയെ വിളിച്ചോതുന്ന മറ്റൊരു ഘടകമാണ് കുടുംബത്തിലെ സംഭാഷണ രീതികൾ. എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകത്തക്ക വിധം സംഭാഷണങ്ങൾ നടത്താൻ കഴിയണം. ഇഷ്ടമില്ലാത്തൊരു കാര്യം കേൾക്കുമ്പോൾ പക്വതയോടും സൗമ്യതയോടും പ്രതികരിക്കുവാനും മാന്യമായി പെരുമാറുവാനും പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. കുടുംബനാഥന് എല്ലാവരെയും പരിഗണിച്ചും സ്നേഹിച്ചും നല്ലൊരു കുടുംബാന്തരീക്ഷം നിലനിർത്തുവാൻ കഴിയണം. കുടുംബനാഥനോട് ചേർന്നുകൊണ്ട് സംസാരിക്കുവാനും

0: പെരുമാറുവാനും മറ്റുള്ളവരെ പരിഗണിക്കുവാനും കുടുംബനാഥയും ശ്രമിക്കണം. കുടുംബത്തിൽ രണ്ട് സ്വരം ഉണ്ടാകാതെ, കുടുംബാന്തരീക്ഷം കലുഷിതമാകാതെ, വെറുപ്പും വിദ്വേഷവും ഇഷ്ടക്കേടുമൊക്കെ പ്രകടിപ്പിക്കാതെ മക്കൾക്ക് നല്ല മതിപ്പോടെ അപ്പനെയും അമ്മയെയും കാണാൻ കഴിയുമ്പോൾ കുടുംബ പദ്ധതിയുടെ മാറ്റ് കൂടുന്നു. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുവാനോ അവരെ പരിഹസിക്കുവാനോ കുടുംബാന്തരീക്ഷം ഉപയോഗിക്കരുത്. നല്ല സംഭാഷണ രീതി മക്കൾ പഠിക്കാൻ മാതാപിതാക്കൾ മാതൃക കാണിച്ചു കൊടുക്കണം. കുടുംബ ഭദ്രത വളർത്തുന്ന മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരോടുള്ള ആദരവ്. മറ്റുള്ളവർ വീട്ടിലേക്ക് വരുമ്പോൾ അവരോട് ആദരവ് കാണിക്കുകയും താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ശൈലി കുടുംബത്തിൽ വളർത്തിയെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പാവപ്പെട്ടവരോടുള്ള സ്നേഹത്തിലും ഔദാര്യത്തിലും വളർത്തിയെടുക്കണം. അയൽക്കാരെയും വൃദ്ധരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും പഠിച്ചാൽ അവർ നല്ല ശീലത്തിന്റെ വക്താക്കളായി മാറുമെന്നതിൽ സംശയമില്ല. ഇതിനാവശ്യമായ പരിശീലനം കുടുംബത്തിൽ വച്ച് തന്നെ അവർക്ക് നൽകണം. നല്ല കാര്യങ്ങളോടുള്ള താൽപ്പര്യവും ആഭിമുഖ്യവും തെറ്റിനോടും തിന്മയോടുമുള്ള അകൽച്ചയ്ക്കും ഇടവരുത്തും. അങ്ങനെ നല്ലൊരു കുടുംബാന്തരീക്ഷം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നു. കുടുംബ പദ്ധതിയുടെ മറ്റൊരു ഘടകമാണ് ദാമ്പത്യ സ്നേഹം. ഭാര്യയും ഭർത്താവും പരസ്പരം സമർപ്പിച്ചും സ്വീകരിച്ചുമാണ് തങ്ങളുടെ ജീവിതം വിജയിപ്പിക്കേണ്ടത്. പരസ്പരം ഒന്നും മറയ്ക്കാനില്ലാത്തതാണ് സ്നേഹം. താങ്ങും തണലുമായി, ഇണയും തുണയുമായി ജീവിതഭാരം പങ്കിട്ടെടുക്കുന്ന സ്നേഹമാണത്. സ്നേഹത്തിന്റെ ഏറ്റവും മികച്ച രൂപമായ ത്യാഗമാണ് ദമ്പതികളെ നയിക്കേണ്ടത്. സ്നേഹത്തിന്റെ ആധിക്യമനുസരിച്ച് എന്ത് ത്യാഗവും സഹിക്കുവാൻ അവർ തയ്യാറാകും. പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും ചെയ്ത് തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതെല്ലാം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സന്തോഷ കുടുംബത്തിന്റെ പൂർണ്ണരൂപമാണ് നമുക്കിവിടെ ദർശിക്കാനാവുന്നത്. പുറത്തിത്രയും മമതകൾ ആഢ്യാഭരണങ്ങൾ അണിഞ്ഞ് കൈകുട്ടി വിളിച്ചിട്ടും നിങ്ങളുടെ ഉറ്റവർ എന്തുകൊണ്ട് വീട് വിട്ടിറങ്ങി പോകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ കൗമാരക്കാരനായ മകൻ മദ്യപിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ പൊന്നുമകൾ പ്രണയത്തിന്റെ മായാപങ്കാളിയെ ചുറ്റിപ്പിടിച്ച് പുലരിയോളം നൃത്തം ചവിട്ടുന്നില്ല? പുറത്തേക്ക് പോകുവാൻ ഉയർത്തിയ പാദങ്ങൾ തിരികെ വലിച്ചുകൊണ്ട് അവർ ഉള്ളിലോട്ട് ഓടിപ്പോയത് എന്തുകൊണ്ടാണ്? മറ്റൊന്നുമല്ല, കുടുംബഭദ്രതയുടെ മാഹാത്മ്യമാണത്. കുടുംബഭദ്രതയെ തച്ചുടയ്ക്കുന്ന എല്ലാറ്റിനോടും നമുക്ക് അരുതേ എന്ന് പറയാം. വ്യക്തമായ ആശയവിനിമയത്തിലൂടെയും എല്ലാ കാര്യങ്ങളിലും കൂട്ടായ തീരുമാനങ്ങളെടുത്തുകൊണ്ടും മറ്റുള്ളവരെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ടും മറ്റുള്ളവരുടെ മേൽ ഒന്നും അടിച്ചേൽപ്പിക്കാതെ പരസ്പരം തിരുത്തിയും നിർമ്മല സ്നേഹത്തിന്റെ വക്താക്കളാകാം. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ കൂടുമ്പോൾ ഇമ്പമുള്ളതാക്കാൻ ജഗദീശൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പാലക്കാട്ട്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11-ന്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച തമിഴ്നാടനും സംവിധായകനുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലറുടെ 147-ാം ജന്മദിനം ആചരിച്ചു. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ ഒന്നിനെതിരെ 2 ഗോളുകൾ.

0: തോൽപ്പിച്ചു. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ പി ഉദയഭാനു എഴുതിയ കടലും കരയും എന്ന കവിത, ആലാപനം ഗിരിജ വർമ്മ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം. നിങ്ങൾക്കറിയാമോ ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം? ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. ഇതിൽ വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:55 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത്. തുടർന്ന് ഈ പരിപാടിയുടെ മലയാള പരിഭാഷ. 12:10 സേവന വാർത്തകൾ. 12:15 കണ്യാർ കളിപ്പാട്ട്, അവതരണം കെ ശിവപ്രകാശും സംഘവും. 12:40 നാടകഗാനങ്ങൾ. 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:30 തായമ്പക, അവതരണം രാമപുരം രാജുവും സംഘവും. തുടർന്ന് പേനപ്പാട്ട് പി വലിയ കണ്ണൻ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 തുയിലുണർത്തുപാട്ട്, അവതരണം കെ ആർ ഗോപാലകൃഷ്ണനും സംഘവും. 5:30 7:35 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi will hold talks with President of Seychelles Patrick Hermini today. Both leaders will review the full spectrum of bilateral cooperation and exchange views on regional and international issues of mutual interest. We have a report.
2: Today Prime Minister Modi is scheduled to address the National Assembly of Seychelles and interact with members of Indian diaspora. Later Prime Minister Modi will participate in the National Day celebration at Roche Camen. The ministry said that a contingent of the Indian Defence Forces along with two Indian Navy ships will also take part in the celebrations. Prime Minister Narendra Modi is on a 3-day visit to Seychelles to attend the Golden Jubilee celebrations of the National Day of Seychelles as the guest of honor. This visit reaffirms the strong and enduring friendship between India and Seychelles and strengthens the shared commitment of both nations to enhance bilateral ties across all sectors. Akshit Vaidyan, Akashwani News, Delhi.
1: Prime Minister Modi reached Victoria yesterday on a 3-day visit to Seychelles. He was received by President of Seychelles, Dr. Patrick Hermini, at the airport. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani at 11 a.m. today. It will be the 135th episode of the monthly radio program. The program will be broadcast across the entire Akashwani and Doordarshan network, the AIR news website and the news on AIR mobile app. It will also be live streamed on the YouTube channels of AIR News, DD News, the PMO and the Ministry of Information and Broadcasting. Akashwani will broadcast the program in regional languages immediately after the Hindi broadcast. The Ministry of External Affairs has issued an advisory to Indian citizens undertaking the Kailash Mansarovar Yatra through tours.

നിങ്ങൾ കേട്ടത് പി ഉദയഭാനുവിന്റെ കടലും കരയും എന്ന കവിത. ആലപിച്ചത് കെ ഗിരിജാവർമ്മ. കാവ്യാഞ്ജലി.

ഇന്ന് രാവിലെ 10:55 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്. തുടർന്ന് ഈ പരിപാടിയുടെ മലയാള പരിഭാഷ. മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും കേൾക്കാം. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം ജയവിജയം സംഘവും പാടിയ ഗാനം. മലയാള നാടിനു മണിമുത്തായി ഗുരുവായൂർ മതിലകം തന്നിലെ ചൈതന്യമായി എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ ഇനി ജയചന്ദ്രൻ പാടിയ ഗാനം. കായാമ്പൂവിലും കാർമുകിൽ മാലയിലും കാണുന്നു ഞാനിൻ കാർവർണനെ എന്നാരംഭിക്കുന്നു.

0: ചിത്ര പാടിയ ഈ ഗാനത്തോടെ അർച്ചന സമാപിക്കുന്നു. അർച്ചന ഇനി നാളെ രാവിലെ 6:15 ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 11:30 മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 8:30 കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എംഎൽഎ നിർവഹിക്കും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് ജൂലൈ 17 വരെ അപേക്ഷിക്കാം. അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം ecitizen.civilsupplieskerala.gov.in. ഫോൺ നമ്പർ 0499-2551-138. ആധാർ എടുത്ത കുട്ടികൾക്ക് 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കുന്നത് സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൌജന്യമായി ചെയ്തു നൽകും. കൃത്യസമയത്ത് ബയോമെട്രിക് പുതുക്കാത്ത കുട്ടികളുടെ ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനോടനുബന്ധിച്ച് ഉത്തര കേരളത്തിലെ തെയ്യം കോലധാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മച്ചൂർ സംഘം സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിലെ ടെർഫിൽ നടക്കും. നിധി ആപ്കെ നികട് കാസർഗോഡ് ജില്ലാ വ്യാപന പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കായുള്ള പ്രതിമാസ പരാതി പരിഹാര സമ്പർക്ക പരിപാടി നാളെ രാവിലെ 9:30 കാഞ്ഞങ്ങാട് പത്മ പോളി ക്ലിനിക്കിൽ നടക്കും.

0: കരിവള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ അരവിന്ദൻ കുറുന്തലിന്റെ പുസ്തക പ്രകാശനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കരിവള്ളൂർ A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആന്റ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനായി ഇ ഗ്രാൻഡ്സ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ അനുബന്ധ രേഖകളും സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം 15 ജൂലൈക്കകം ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസുകളിൽ സമർപ്പിക്കണം. അപേക്ഷകർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ച പട്ടികജാതിയിൽപ്പെട്ട 5-8 ക്ലാസുകളിലെ വിദ്യാർത്ഥികളായിരിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-296-0111. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് അനുവദിച്ചു വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ 1 ആഗസ്റ്റ് വരെ സ്വീകരിക്കും. വിവിധ കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ കോഴ്സ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസം വരെ സ്വീകരിക്കും. ഇതിനകം ആരംഭിച്ച കോഴ്സുകൾക്ക് നൽകിവരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ 3 ആഗസ്റ്റ് വരെ സ്വീകരിക്കും. ഫിഷറീസ് വകുപ്പിൽ നിന്നും മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല ഇനത്തിൽ തുക കൈപ്പറ്റിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തത് സംബന്ധിച്ച ധനവിനിയോഗ സാക്ഷ്യപത്രം 10 ജൂലൈക്കകം കാസർഗോഡ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467-226-0537. കാസർഗോഡ് ജില്ലയിലെ സ്റ്റേറ്റ് സിലബസിൽ SSLC പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 A+ ലഭിച്ചവരും CBSE ICSE സ്ട്രീമുകളിൽ അഗ്രിഗേറ്റ് 90% മാർക്ക് ലഭിച്ചവരുമായ വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. www.serviceonline.gov.in/kerala-mukhena ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പ്രിന്റ് ഔട്ട് 14 ആഗസ്റ്റ് കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-94-25-68-60. മാവിലായി മാവിലക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് മഹാമൃത്യുഞ്ജയ ഹോമവും സമൂഹ പ്രാർത്ഥനയും നടക്കും. ചാല ഈസ്റ്റ് കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം ഇന്ന് നടക്കും. കുന്നത്തൂർപാടി മുത്തപ്പൻ ദേവസ്ഥാനം താഴെമടപ്പുരയിൽ ഇന്ന് രാവിലെ 10:30 മുത്തപ്പൻ വെള്ളാട്ടം, തുടർന്ന് അന്നദാനം. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിൽ പൌർണമി പൂജയും 108 വടമാല ചാർത്തലും നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കും. പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന തുരീയം സംഗീതോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് 3:30 പ്രഭാവർമ്മയുടെ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംഗീതജ്ഞൻ TM കൃഷ്ണ നിർവഹിക്കും. വൈകിട്ട് 6:30 കോട്ടയം ജമനേഷ് ഭഗവതരുടെ സംഗീത കച്ചേരി ഉണ്ടാകും. തലശ്ശേരി നെട്ടൂർ കുന്നോത്ത് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ഇന്ന് രാവിലെ 10 മണിക്ക് ക്ലബ് ഹാളിൽ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
3: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
3: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
1: വിജയാരവം 2026 ജൂലൈ 5 കണ്ണൂരിൽ മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 48 കുട്ടികൾക്കുള്ള ആദരവും പുരസ്കാര സമർപ്പണവും 5 ജൂലൈ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ യോഗശാല റോഡിലുള്ള ജവഹർ ലൈബ്രറി ഹാളിൽ. മേജർ രവി പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ പുതിയ ബാച്ചിൽ അഡ്മിഷൻ നേടാനുള്ള കുട്ടികൾക്കായി പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷനും നടക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ്, ഇരിട്ടി, തളിപ്പറമ്പ്, പിള്ളാത്തറ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പരിശീലനം നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8

0: 7 1 4 3 3 5 7 7.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയ പക്ഷത്ത്.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
1: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
1: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ സംഭവം കൊള്ളാലോ.
1: എടാ അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം. രാസവസ്തുക്കളും ചാർക്കോളുമില്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം. വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921-380-560.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
9: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
9: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
9: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
10: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
11: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
10: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
11: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: IATITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IATITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
13: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
14: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, യെച്ചൂർ. ഫോൺ 7907-308934.
15: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ചകളിൽ രാവിലെ 7:40 സയൻസ് കഫേ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. ഫോൺ 8075-77-2831.
0: റീഗർ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ

0: 7:55
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
6: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
7: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
8: ഓ ലവ്ലി, വെൽ ഡൺ.
7: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാർ വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
9: RBI പറയുന്നു,
7: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാന

0: പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 വരെ പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് DMO മാരുടെ ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും, ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ R വിവേക്കുമാറും, കാസർകോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ആൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. PS ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് L മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-0 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഘാനയ്ക്ക് വിജയം തൊടാനായില്ല. 31ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73ാം മിനിറ്റിൽ ഘാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ്

0: ലോസ് നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3rd സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2rd സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3rd സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന TB മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: प्रधानमन्त्री नरेन्द्रमोदी अद्य प्रातः 11:00 आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति. मासिकस्यास्य आकाशवाणी कार्यक्रमस्य एतत् 35-तमं संस्करणं भविष्यति. आकाशवाण्याः दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति. अयम् हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च न्यूज ऑन AIR इति चलदूरभाषीये तन्त्रांशे अपि उपलब्धो भविष्यति. आकाशवाणी दूरदर्शन वार्ता प्रधानमन्त्री कार्यालय सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति. हिंदी भाषायां प्रसारणस्य पश्चात् अस्य प्रसारणम् आकाशवाण्या क्षेत्रीय भाषासु अपि भविष्यति. प्रधानमन्त्री नरेन्द्र मोदी अद्य सेशेल्स देशस्य राष्ट्रपतिना पैट्रिक हर्मिनी इत्यनेन सह वार्तालापं करिष्यति. उभौ नेतारौ द्वैपाक्षिक सहयोगस्य पूर्णव्याप्तेः समीक्षां करिष्यतः तथा च परस्परस्य क्षेत्रीयान्तराष्ट्रिय विषयेषु मतानाम् आदान प्रदानं करिष्यतः. अद्य प्रधानमन्त्री श्रीमोदी सेशेल्स देशस्य राष्ट्रिय सभां सम्बोधयिष्यति. भारतीय प्रवासी सदस्यैः सह संवादमपि विधास्यति. पश्चात् प्रधानमन्त्री रोश कैमन इत्यत्र राष्ट्रिय दिवस समारोहे भागं भजिष्यति. मन्त्रालयेन उक्तं यत् भारतीय रक्षाबलानां एकेन दलेन सह भारतीय नौसेनायाः 2 नौकाभ्यां सह श्रीमोदी उत्सवे भागं ग्रहीष्यति. प्रधानमन्त्री श्रीमोदी ह्यः सेशेल्स देशस्य त्रिदिवसीय यात्रायां विक्टोरिया नगरं सम्प्राप्तवान्. विमानस्थानके सेशेल्स देशस्य राष्ट्रपतिना डॉक्टर पैट्रिक हर्मिनी इत्यनेन तस्य भव्यं स्वागतं विहितम्. केन्द्रीय वाणिज्य उद्योग मंत्री पीयूष गोयल भारतीय समवाय विशेषान

0: भारत यूके व्यापक आर्थिक व्यापार सन्धेहे CETA इत्यस्यान्तर्गतम् उदयोन्मुखावसरान् सुस्थिर व्यापार वृद्धौ परिवर्तयितुं यूके देशस्य समकक्षैः सह सम्पर्कं सुदृढं कर्तुं प्रार्थयत्। लंदन नगरे भारत यूके प्रगति व्यापार पूर्ण सम्मेलने सहभागिनां नेतृत्वावधौ मन्त्रिणा इदमुक्तम्। दिल्ल्याः मुख्यमंत्री रेखा गुप्तावर्या सावधानं कृतवती यत् यानि कोचिंग इति प्रशिक्षण केन्द्राणि अनिवार्य सुरक्षा मानदंडानां पालनं न करिष्यन्ति तानि दिल्ल्यां कार्यं कर्तुं नानुमन्यन्ते। एकस्मिन् वीडियो संदेश श्रीमती गुप्ता अवदत् यत् दिल्ली सर्वकारः शीघ्रमेव कठोरं निरीक्षणं बृहत्तरं उत्तरदायित्वं छात्राणां सुरक्षां च सुनिश्चेतुं दृढं विनियामक विधिं प्रावर्तयिष्यति। भारत ऋतु विभागेन अद्य असम मेघालय उपहिमालय पश्चिम बंगाल सिक्किम प्रदेशेषु अत्यधिक वृष्ट्यै रक्तवर्णीया संचेतना प्रसारिता अस्ति। बिहार छत्तीसगढ़ कर्नाटक कोंकण गोवा ओडिशा तमिलनाडु पुदुचेरी करैकल तेलंगाना विदर्भ लक्षद्वीप अंडमान निकोबार द्वीपेषु अपि आगामी दिनद्वयोः कृते विभागेन संचेतना प्रसारिता अस्ति। ऋतु विभागेन ख्यापितं यत् श्वः दिल्ली हरियाणा चंडीगढ़ उत्तर प्रदेश इत्येतेषु प्रदेशेषु उष्णतरंगस्य स्थितिं भविष्यति। फीफा विश्वकप क्रीडायां इंग्लैंड देशेन अद्य प्रातः अमेरिका देशस्य न्यूजर्सी क्रीडांगणे स्वस्य ग्रुप एल क्रीडायां पनामा देशं 2-0 इत्यंकैः पराजितम्। प्रियाः श्रोतारः, संस्कृत जगता सम्बद्धैः विभिन्नैः क्रियाकलापैः संवलितस्य संस्कृत साप्ताहिकीति विशिष्ट कार्यक्रमस्य प्रसारणं आकाशवाण्याः FM गोल्ड प्रवाहिकातः अद्य मध्याह्ने 12:30 भविष्यति। भवन्तः सर्वे श्रोतुं प्रभवन्ति इति वार्ताः।
1: आकाशवाणी कण्णूर। ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1 66 49 പരശുരാം എക്സ്പ്രസ് 15 മിനിറ്റും 1 66 29 മലബാർ എക്സ്പ്രസ് 11 മിനിറ്റും 1 63 45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂറും വൈകി ഓടുകയാണ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
9: ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി കെ അനിൽകുമാർ.

ഇത്രയും കാലത്തിനിടയിൽ വീട്ടിൽ ഒരേയൊരു തവണ മാത്രമാണ് നായയെ വളർത്തിയത്. ഒരു കുഞ്ഞു നായയെ അച്ഛൻ കൊണ്ടുവന്നു ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഓഹരി കൊടുത്ത് നമ്മളോടൊപ്പം നായയും വളർന്നു. വീട്ടിലെ എല്ലാവരുടെയും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ നായ. കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ കുട്ടികളോടൊപ്പം അത് പാടത്ത് ഓടിക്കളിക്കുമായിരുന്നു. വളർന്ന് ബുദ്ധിയുറച്ചപ്പോൾ മനുഷ്യരെ ആരെയും ഉപദ്രവിച്ചില്ല. അത്രയും സ്നേഹം ആ ജന്തുവിന് ഞങ്ങൾ മനുഷ്യരോട് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും ആര് എവിടെ പോകുമ്പോഴും നായയും ഒപ്പമുണ്ടാകും. ചേച്ചിമാർ സ്കൂളിലേക്കും കോളേജിലേക്കും പോകുമ്പോൾ കൂടെ തന്നെ പോകും. അച്ഛനോ അമ്മയോ ബസ് കയറിപ്പോകുമ്പോൾ സ്റ്റോപ്പ് വരെ അനുഗമിച്ചിരുന്നു. നായയെ ഒഴിവാക്കി വീട്ടിൽ നിന്നും ഇറങ്ങി മറ്റൊരിടത്ത് പോവുക അന്ന് അത്രയും പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. പലപ്പോഴും നായയുടെ അമിത സ്നേഹം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. നായയെ ചങ്ങലയിൽ കെട്ടിയിടുന്ന പതിവുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും മാത്രമാണ് ചങ്ങല ഉപയോഗിച്ചിരുന്നത്. എങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നായ കൂടെ തന്നെ വരും. വീട്ടിലെ നായയെക്കുറിച്ചുള്ള ഏറ്റവും കഠിനമായ ഓർമ്മയുണ്ട്. ഒരിക്കൽ ചേച്ചിമാരൊക്കെ കടപ്പുറത്തേക്ക് പോകുമ്പോൾ നായയും കൂടെ കൂടി. വലിയ പുഴ കടന്നു വേണം കടപ്പുറത്തേക്ക് പോകാൻ. അന്ന് കടവുവരെ നടന്നാണ് പോവുക. എല്ലാവരും തോണിയിൽ കയറിയപ്പോൾ നായയും തോണിയിൽ കയറാനായി പുഴയിലിറങ്ങി. പക്ഷേ ശുനകനെ തോണിക്കാരൻ കയറ്റിയില്ല. ചേച്ചിമാരെയും മറ്റു യാത്രക്കാരെയും കൊണ്ട് തോണിക്കാരൻ അക്കരേക്ക് തോണി തുഴഞ്ഞു പോയി. പക്ഷേ നായ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അവൻ തോണിക്ക് പിറകെ പുഴ മുറിച്ചു നീന്തി. തോണി തുഴഞ്ഞും നായ നീന്തിയും അപ്പുറം കടപ്പുറത്തെത്തി. ഉച്ചയ്ക്ക് ശേഷം ചേച്ചിമാർ തിരിച്ചു വരുമ്പോൾ അതുപോലെ അത്രയും ദൂരം നീന്തി നായ ഇക്കരേക്ക് വരികയും ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ നായക്കല്ലാതെ മറ്റാർക്ക് കഴിയും? പണ്ടുകാലത്ത് തൃക്കരിപ്പൂരിൽ ഒട്ടുമിക്ക വീടുകളിലും ഒരു നായ ഉണ്ടാകുമായിരുന്നു. അതെല്ലാം നാടൻ നായകളാണ്. അൽസേഷൻ നായകളെ വളരെ അപൂർവമായി മാത്രമേ കാണാറുള്ളൂ. അവയെ കാണുന്നത് തന്നെ പേടിയാണ്. മറ്റേതോ നാട്ടിൽ നിന്നും വരുന്ന, മറ്റേതോ ഭാഷ സംസാരിക്കുന്ന ഒരപരിചിതനെ പോലെയായിരുന്നു അൽസേഷ്യൻ നായകൾ. വലിയ ശബ്ദവും വലിയ രൂപവും അതെപ്പോഴും ഭീതി മാത്രമാണ് ഉണ്ടാക്കിയത്. അങ്ങേ വീട്ടിലെ കരുണേട്ടനും കമ്പൗണ്ടർ കുഞ്ഞിരാമേട്ടനുമാണ് വലിയ രൂപവും ശബ്ദവുമുള്ള അൽസേഷൻ നായകളെ വളർത്തിയത്. നാടൻ നായകളുടെ ഓമനത്വവും പരിചിത ഭാവവും അവയ്ക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. നായയും മനുഷ്യനും തമ്മിൽ അനാദികാലം മുതൽക്കേ ബന്ധമുണ്ട്. കാട്ടുജീവിതത്തിൽ ആദ്യം ഇണങ്ങി കൂടെ കൂടിയതും നായ തന്നെ. ആധുനിക മനുഷ്യനിലേക്കുള്ള പരിണാമത്തിൽ മാനവ ജീവിതവുമായി നായ അത്രമാത്രം അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. നായയെപ്പോലെ മറ്റൊരു ജീവജാതിക്കും മനുഷ്യനോടിങ്ങനെ ഇണങ്ങിച്ചേരാനാകില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എല്ലാ ക്രൂരതയ്ക്കും ഇരയാകേണ്ടി വന്ന സാധു ജീവി കൂടിയാണ് നായ. പരിണാമത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ കാലടിപ്പാടുകളുടെ മണം പിടിച്ച് കൂടെ കൂടിയ നായ പുരാണം പരിഷ്കൃതരായ നമ്മൾ മറന്നു തുടങ്ങി. ആധുനിക മനുഷ്യനിലേക്ക് വളർന്നു മുന്നേറുമ്പോഴും കാട്ടിലും മലയിലും നിഴലായി കൂടിയ നായയെ മറക്കാത്ത ഒരാളുണ്ട്. എകർന്ന മല, കനകഭൂമി, ഒന്നത്തൂർപ്പാടി ആധാരമായി കൈയെടുത്ത മുത്തപ്പൻ. നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാടിൻ്റെ ജീവിതത്തെ ഈ ദൈവം മല കീഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനും നായ്ക്കും തുല്യ പദവി പകുത്ത്

0: അടയാളരേക്കാത്ത ഒരു കാട്ടുദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാനാകണമെന്നില്ല.
1: ചിത്രപടത്തെ പോലും നേരത്തും എന്നെ കൽപ്പിച്ച് ആദ്യം കിട്ടട്ടെ എന്നാ പറയും. ആടി ചിത്രത്തിൽ ആദ്യം എണ്ണ കിട്ടട്ടെ. ഇല്ലേ, ചിത്ര പറഞ്ഞ് കൽപ്പിക്കുന്ന നേരത്ത്
0: ദൈവവും നായയും തമ്മിൽ എന്ത് എന്ന സാമൂഹ്യ ശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കുള്ള നീതിപൂർവമായ ഉത്തരമാണ് മുത്തപ്പൻ എന്ന മല ദൈവം.
1: എന്നാ കൊടുക്കാൻ മുത്തപ്പനും കൊടുക്കണ്ടേ? എനക്ക് പൊന്നായി കിട്ടുവാ. ഈ കെട്ടിച്ചെറിയ പോലെ ഭാഗ്യമാവട്ടെ. സ്നേഹം സന്തോഷം അവിടെ ജയിക്കുന്ന വിരളാണ് അല്ലേ? എന്റെ മുത്തായിട്ട് വാഴട്ടെ നീ.

0: ബ്രാഹ്മണ ഗൃഹത്തിൽ മീൻ ചുട്ടു തിന്ന് താൻ ആരുടെ പക്ഷത്താണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് മുത്തപ്പൻ ആദ്യം ചെയ്തത്. കണ്ണിൽ കനൽ ജ്വലിക്കുന്ന ചെക്കൻ ഇല്ലത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തി. കാടിറങ്ങിയ കാട്ടുമൂപ്പൻ ആയുധവും വസ്ത്രവും സ്വയം തിരഞ്ഞെടുത്തു. നിലക്കരിമ്പട്ട് ചോല, കരിമ്പനയലകിന്റെ വില്ല്, കാരിരിമ്പിന്റെ രണ്ടമ്പ്, ഒരു കയ്യിൽ കൊമ്പൻ ചിരിക, മറുകയിൽ നായ്ക്കയർ. കാടിന്റെ ചൂരിലേക്ക് മുരണ്ടു പായുന്ന ശൗര്യമേറിയ കാളിനായ്ക്കൾ, കുരച്ചു പായുന്ന കാട്ടുനായകൾക്ക് പിറകെ ഉലഞ്ഞ മലങ്കാട് പോലൊരുത്തൻ, ഇരുട്ടുപൂക്കുന്ന വന്മലകൾ, നിലക്കരിമ്പനകൾ, മുളങ്കാട്, കുന്നത്ത് മല, മൂർഖൻ പന, നായകളുടെ മണങ്ങളിലേക്ക് കാടിന്റെ വീരൻ സഞ്ചരിച്ചു. അരക്കൻ പനയോട് നായ്ക്കളുടെ കയറണച്ചു. വനമുരട്ട് നായ്ക്കൾ ചുവന്ന നാക്കുനീട്ടി കിതച്ചു. പനമുകളിൽ മധുരപ്പനങ്ങള്, മേൽക്കുംഭം കീഴ്ക്കുംഭം കള്ളെടുത്ത് ദൈവം അനുഭവിച്ചു. കാട്ടുനായകൾ കൊതിയോടെ മുകളിലേക്ക് നോക്കി. ഏറ്റുകാരായ മൂത്തോരാൻ ചന്ദനും അനിയനായ ഇളോരാൻ ചന്ദനും കള്ള് കാണാതെ തമ്മാമിൽ നോക്കി. ഏറിയ കള്ള് എടപ്പോയി. മുത്തോരാൻ ചന്ദൻ പനമുരട്ട് ചാരിവെച്ച വില്ലും ശരവും കണ്ടു. മുകളിലേക്ക് നോക്കിയപ്പോൾ പനങ്കള്ള് കുടിക്കുന്ന ചെറുപ്പക്കാരൻ കറുത്ത താടിവീശ, പനങ്കള്ളിൽ സ്വയം മറന്ന മനുഷ്യനു നേരെ മുത്തോരാൻ ചന്ദൻ വില്ലു കുലച്ചു. ചിരി തുടച്ച് ചെറുപ്പക്കാരൻ കുലച്ച വില്ലിനു നേരെ തൊടുത്ത ശരത്തിനു നേരെ കണ്ണുമീച്ചു. കണ്ണിലെ തീയിൽ വില്ലും ശരവും ചന്ദനും കല്ലായി. കാടകത്ത് കുടിലിൽ കുരുവനെ കാത്ത് കല്ലായി കൊടി അടിയാത്തി മുഷിഞ്ഞിരുന്നു. അവൾ ചന്ദനെ തേടി ഇറങ്ങി. കുന്നത്തൂർ എകർന്ന മലയിലെ മൂർഖൻ പനമുരട്ടെത്തി. കരിമ്പനത്തണലിൽ വിശ്രമിക്കുന്ന കാളിനായ്ക്കൾ, അമ്പുതൊടുത്ത നിലയിൽ കല്ലായി മാറിയ സ്വന്തം പുരുഷൻ, പനമുകളിൽ ദൈവത്തിന്റെ ലഹരി, കല്ലായിക്കൊടി ആളടിയാത്തി നെഞ്ചിനിടിക്കുകയും നിലവിളിക്കുകയും ചെയ്തു. പനമുകളിൽ പതഞ്ഞ ദൈവത്തിന്റെ ലഹരി മൊഴിഞ്ഞു. പേടിക്കേണ്ട, നിങ്ങളുടെ കാട്ടുജീവിതത്തിൽ ഇനി മുതൽ ഞാൻ തുണ. നിങ്ങളുടെ അടിയാള ജീവിതത്തോടൊപ്പം ഞാനും ചേരുന്നു. എനിക്കൊന്നും വേണ്ട, നിന്റെ കറുത്ത മണ്ണിൽ വിളഞ്ഞ അരിയും അരിങ്ങാടും കൊൽപ്പാടും പൈങ്കുറ്റിയും മതി. ആളടിയാത്തി, നീയാണെൻ്റെ നേരവകാശി. ചന്ദന്റെ പെണ്ണ് ചുട്ടിറച്ചയും പയറു വറുത്തതും തേങ്ങാപ്പൂളും മുളങ്കുറ്റിയിൽ കള്ളും ദൈവത്തിന് മുതിർത്തു. ശിലയായി മാറിയ ചന്ദനെ നോക്കി ദൈവം പറഞ്ഞു, ആദ്യം നായിനെ ഊട്ട്. നായകൾക്ക് മുന്നിൽ ആളടിയാത്തി പൈങ്കുറ്റി വെച്ചു. ആദ്യത്തെ നായൂട്ടു നടത്തി. നായകൾ പഞ്ചയും കൊൽപ്പാടും കള്ളും ഭുജിച്ചു. കല്ലിൽ നിന്നും ഇളകിയടർന്ന ചന്ദൻ അടിയാത്തിക്കൊപ്പം നടന്നു. പറയുംതോറും നിഗൂഢമായി വരുന്ന കഥയും ജീവിതവുമാണ് മുത്തപ്പൻ്റേത്. ഒരു അനുഷ്ഠാനത്തിൽ നായയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത് മുത്തപ്പൻ തെയ്യത്തിൽ മാത്രമാണ്. ഈ മിണ്ടാപ്രാണിയോടുള്ള കുറ്റമില്ലാത്ത ക്രൂരതകൾ മനുഷ്യൻ ഒരു വിനോദം പോലെ ഇന്നും കൊണ്ടു നടക്കുമ്പോഴാണ് മുത്തപ്പന്റെ നായി ദർശനം പ്രസക്തമാകുന്നത്.
1: നായ വിട്ടൊരു കളി മുത്തപ്പനില്ല. ഉത്തര കേരളത്തിൽ കലിയന് കൊടുക്കുക എന്ന ചടങ്ങ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ആരാണ് ഈ കലിയൻ? പ്ലാവിൻ മുരട്ട് വെച്ച നേർത്ത ചോറ് സ്വീകരിക്കാൻ കലിയൻ നായയുടെ രൂപത്തിൽ വരും എന്നാണ് സങ്കല്പം.
0: മുത്തപ്പന് നായ ആരായിരുന്നു? ഫോക്ലോർ വിദഗ്ധനും ഗവേഷകനും ഗ്രന്ഥകാരനും തെയ്യം കലാകാരനുമായ വൈ വി കണ്ണൻ മാഷുടെ നിരീക്ഷണങ്ങൾ.
1: ഉത്തര കേരളത്തിലെ

0: മുത്തപ്പൻ ദൈവത്തിന് കൂടെ ഒരു നായയുണ്ട്. കോപം, രൗദ്രം എന്നീ അർത്ഥങ്ങളിലുള്ള കലി എന്ന ശബ്ദത്തോട് അൻപ്രത്യയം ചേർത്ത് കലിയൻ എന്ന പദം നിഷ്പാദിപ്പിക്കാം. അപ്പോൾ ആ പദത്തിന് രുദ്രൻ, ശിവൻ എന്നെല്ലാം അർത്ഥം കിട്ടും. ശൈവഭൂതങ്ങളിൽ ഒന്നായ ഭൈരവന്റെ വാഹനമാണ് നായ എന്ന സങ്കല്പമുണ്ട്. കർണാടകത്തിൽ പ്രചാരത്തിലുള്ള കാലഭൈരവന്റെ കൂടെയും നായയുണ്ട്.
1: വൈവി കണ്ണമാഷ് തുടരുന്നു.
0: ഇനി മുത്തപ്പൻ്റെ കൂടെ ഉള്ള നായയെക്കുറിച്ചാണ്. മുത്തപ്പൻ്റെ അയ്യൻ തോറ്റത്തിൽ നായയുടെ പരാമർശം കാണാം. ഒരു നായാട്ട് ചിത്രീകരിക്കുന്നുണ്ട് അവിടെ. പള്ളി വേട്ട, നായാട്ട്, ബലം കുറിച്ചു, അയ്യൻ തോറ്റത്തിലെ വരികളാണ്.

ഇങ്ങനെ നായാട്ടിൻ്റെ ഗംഭീരമായൊരു വർണ്ണന ആ തോട്ടത്തിൽ കാണാം. ഈ നായാടി കിട്ടിയ മെരുവത്തെ വപ്പിട്ടിട്ട് നായ്ക്കൾക്കുള്ള ഓഹരി പറയുന്നത്, കൊട്ടം തെലിയും കൊടിമൂക്കും നായ്ക്കൾക്കെല്ലാം. നായ്ക്കുള്ള ഓഹരി പറയുമ്പോൾ പറയുന്ന അല്പം രസകരമായി വിവരിക്കുന്ന ഭാഗമാണത്. മറ്റൊന്ന്, ഈ പൊലിച്ചുപാട്ടിൽ

0: അത് പൊലിച്ചു പാട്ടിന്റെ ഈണാണ്.
1: ദൈവത്തിന്റെ സ്വന്തം നായകൾ ചരിത്രത്തോടൊപ്പം തന്നെയാണ് കിതച്ചോടിയെത്തുന്നത്. മുത്തപ്പൻ ഓമന പേരിട്ട് വിളിക്കുന്ന പലതരം നായകൾ, കറുത്ത നായി കാട്ടാളൻ, വെളുത്ത നായി ബ്രാഹ്മണൻ, ചുവന്നവൻ ശൂദ്രൻ, ചേരട്ടവാലൻ, ചുരുട്ടവാലൻ, ചെങ്കുന്നിക്കണ്ണൻ, ചകിരിവാലൻ, ദൈവത്തിന്റെ വേട്ടനായ്ക്കളാണ്. നായിനെ തേച്ച് കുളിപ്പിക്കുന്നു, നായി രമയത്തെ ഉണ്ണിയും ചെള്ളുമെല്ലാം പറിച്ചു കളയുന്നു, വെള്ളിയാലും പൊന്നാലും രണ്ടേ രണ്ട് തുരടണക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നായി. നായോട്ട് മുത്തപ്പൻ തെയ്യത്തിന്റെ മാത്രം അനുഷ്ഠാനമാണ്. മറ്റെവിടെയും ഇങ്ങനെയൊരു നായോട്ട് കാണാനാകില്ല. കാടുവിട്ട് വീട്ടുകാരനായ നായിയോട് മുത്തപ്പൻ കാണിക്കുന്ന കരുതലും കാരുണ്യവും മറ്റാരും കാണിക്കുന്നില്ല. ഇത് മറ്റൊന്നിനും പകരമല്ല. മുത്തപ്പൻ അനുഷ്ഠാനത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് നായോട്ട്. അരിയും അരിങ്ങാടും കൊൽപ്പാടും പൈങ്കുറ്റിയും ആയിക്ക് കൊടുത്തതിന് ശേഷമേ മുത്തപ്പൻ അനുഭവിക്കൂ. സ്വന്തം കുലവും ഗോത്രവും വിട്ട് മനുഷ്യനെ കാക്കാനിറങ്ങിയവൻ്റെ നീതിബോധത്തിന് പകരമല്ല മറ്റൊന്നും എന്ന് ദൈവത്തിനറിയാം. എറ്റിലടക്ക, പയർ, കടല, മുതിര, തോര, ഉഴുന്ന് എന്നീ ധാന്യങ്ങൾ പുഴുങ്ങിയ പഞ്ച, കൊൽപ്പാടെന്ന ചുട്ടിറച്ചി, ഉണക്ക് സ്രാവ്, കള്ള്, നായോട്ടിലെ വിഭവങ്ങളാണ്. തെരുവുനായകളോട് സ്നേഹപ്പെടാൻ ഒരു ദൈവമെങ്കിലും ഉണ്ട്. പറസ്നിക്കടവിൽ പോയാൽ മുത്തപ്പൻ്റെ ഇഷ്ടഭജനങ്ങളെ കാണാം. നായയില്ലാതെ മുത്തപ്പന് പിന്നെന്തു ജീവിതം? മുത്തപ്പനെയും നായയെയും കാണുമ്പോൾ അനുകമ്പയുടെ, ചേർത്തു പിടിക്കലിൻ്റെ സമാനതകളില്ലാത്ത അനുഭവമാണ് ഉള്ളിൽ കൊള്ളുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഒരേയൊരു നായയെ ഓർക്കും, അതിൻ്റെ സ്നേഹത്തെ ഓർക്കും, അതിൻ്റെ വിധിയെ ഓർക്കും. മരണത്തിൻ്റെ ഇരുമ്പ് വളയവുമായി ഇടവഴികളിലൂടെ നടന്നു വരുന്ന

0: പിടുത്ത കാരുടെ വിചിതമായ ഓർമ്മകൾ കണ്ണുകളിൽ ഇരുട്ടു നിറക്കും. പട്ടിപിടുത്തക്കാർ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചടിപ്പാണ്. പട്ടിപിടുത്തക്കാരുടെ ബീഭത്സമായ ഓർമ്മകൾ രച്ചാർത്ത് പിന്നാലെ വരും. തൃക്കരിപ്പൂരിൽ അന്ന് പട്ടിപിടുത്തക്കാർ വരുമായിരുന്നു. കയ്യിൽ പട്ടികളെ കുരുക്കിട്ട് പിടിക്കുന്ന ഇരുമ്പ് വളയങ്ങളുമായി വരുന്ന കെട്ടുപ്പപ്പെട്ട മനുഷ്യർ അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുമായിരുന്നില്ല. പട്ടികളെ കഴുത്തിൽ കുരുക്ക് മുറുക്കി പിടിച്ചു കൊണ്ടുപോയി കൊല്ലുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളു നടുങ്ങുന്നു. തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായകളെയും വീട്ടിൽ ലൈസൻസ് ഇല്ലാതെ വളർത്തുന്ന നായകളെയും പട്ടിപിടുത്തക്കാർ കൊല്ലുമായിരുന്നു. ഞങ്ങളുടെ എല്ലാ സ്നേഹവും കൊടുത്തു വളർത്തിയ നായയും അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയായിരുന്നു. ഞങ്ങളുടെ നായോർമ്മകളിൽ കടുത്ത വിഷാദം അലതല്ലിയിരുന്നു. ദൈവങ്ങൾക്ക് വേണ്ടാത്ത നായിയെ ചേർത്ത് പിടിച്ചത് മുത്തപ്പനാണ്. ഭൂമിയിൽ മുത്തപ്പനെന്ന തെയ്യത്തിന് മാത്രം സാധ്യമാകുന്നത്. നായയ്ക്കും തനിക്കും ഒരു മടമതിയെന്ന് പറഞ്ഞ ഏക ദൈവമാണ് മുത്തപ്പൻ. കാടിനും മലയ്ക്കും ദൈവം കൊടുത്ത വാക്ക്, ഇന്നോളം മനുഷ്യനെ കാത്ത സഹജീവിയോടുള്ള കടപ്പാട് ഒരു ദൈവം നിർവഹിക്കുന്ന വിധമാണ് നായോട്ട്. അതെ, മുത്തപ്പൻ ഊട്ടുന്നത് മനുഷ്യനെയല്ല, നായിയെയാണ്. ഒരു മൃഗത്തിന് മുകളിൽ പെയ്യുന്ന കാരുണ്യമായി തെയ്യത്തിന് മാത്രം പകർന്നാടാനാകുന്ന പ്രകൃതി പാഠം.
1: സ്നേഹം സന്തോഷം
2: ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ രൂപം
3: എല്ലാം ചിന്തിക്കുന്നു.
2: മതി, എന്റെ മുത്തായിട്ട് വാരട്ടെ. നീ എന്തിനാ മുറുക്ക പിടിക്കുന്നു?
1: പോണ്ടേ, നല്ല പാടിക്ക് വരുന്നുണ്ടാ, പാടിക്കൊണ്ട് പോട്ടെ.

0: ഓലച്ചൂട്ട് ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: രണ്ടായിരത്തി 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ എം എ ആന്ത്രോപോളജിക്ക് എസ് സി എസ് ടി സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ നാളെ രാവിലെ 10:30 വകുപ്പ് തലവൻ മുൻപാകെ അസിൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7306-1304-50. കാസർഗോഡ് ഗവൺമെന്റ് ഐടിഐയിൽ 14 NCVT ട്രേഡുകളിലെ പ്രവേശനത്തിനുള്ള അപേക്ഷ 30 വരെ സ്വീകരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അസൽ സർട്ടിഫിക്കറ്റുകൾ

0: ബന്ധം ഏതെങ്കിലും സർക്കാർ ഐടിഐയിൽ ഹാജരായി ജൂലൈ 3-നകം വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. ഫോൺ നമ്പർ 0499924564. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചുകളിലെ ഒഴിവുകളിലേക്ക് അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 6-ന് രാവിലെ 11 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 0467225037. മൃഗസംരക്ഷണ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി നീലേശ്വരം ബ്ലോക്കിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 30-ന് ഉച്ചയ്ക്ക് 2:30 സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. യോഗ്യത 7-ാം ക്ലാസ്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. ഫോൺ നമ്പർ 0499924224. കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ജൂലൈ 3-ന് PSC കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924031002. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം രാവിലെ 10:55 ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
3: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിൽ എത്തിയത്. സെയ്ഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും.

0: സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9ാമത് ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: Today we have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും.

ഒളിമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്.

0: ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. ഇന്ന് 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
4: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
5: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
6: 50% ഫീസ് ഉള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്.
7: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
8: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.

0: ഖരകരപ്രിയയുടെ എല്ലാ സ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം. ഇതിനു പുറമെ ചില സ്കൂളിൽ നിന്ന് വരുന്നവര് ഇതിനെ ചെറിയ ദൈവതം കൂടി യൂസ് ചെയ്യാറുണ്ട്. അത് എത്രത്തോളം പോപ്പുലർ ആണെന്നറിയില്ല, പക്ഷെ അങ്ങനെയും ഉണ്ട്. ഖരകരപ്രിയയിൽ ജന്യമാണെങ്കിലും ഒരു വക്രതയുള്ള ആരോഹണവും അവരോഹണവുമാണ് രീതികളൊക്കെയുള്ളത്. സരിഗമ എന്നല്ല,
1: സഗരിഗമ നിദമാ നിനിസ,
0: വക്രരാഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രീതികളൊക്കെ അതിന്റെ ഒരു ഐഡന്റിറ്റി കൊടുക്കുന്ന ചില സ്വരപ്രയോഗങ്ങളുണ്ട്. നീപ നിനി, ഗമ നിനിസ തുടങ്ങിയത്.

0: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസ് ഉള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ, ബസ് യാത്ര, കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
0: കൃഷ്ണനാട്ടം എന്ന കലാരൂപം ആവിഷ്കരിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദനാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ആവിഷ്കരിച്ചത്.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
5: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
4: പിന്നെങ്ങനെ?
5: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
6: ട്രെഡി മിക്സ് കറി പൗഡർ
0: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
0: എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ദർപ്പണത്തിലേക്ക്.
7: അതെ
0: ചേട്ടന്, ഒരു കത്തിന്റെ വില കേക്കണോ?
7: എത്രയാ?
0: 50 കോടി.
7: 50 കോടിയാ? ഏത് കത്തിന്? എന്നാ പിന്നെ?
0: ഹലോ, ഇനി ഇതും കേട്ട് പോയി ആർക്കെങ്കിലും കത്തെഴുതി വിട്ട് കോടികൾ സമ്പാദിക്കാം എന്ന് ചേട്ടൻ വിചാരിക്കണ്ട. ഈ കത്തെഴുതിയത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്.
7: ഓ, ശാസ്ത്രജ്ഞൻ.
0: ഓ, അത്ര കഷ്ടപ്പെടണ്ട, സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാ മതി.
7: ഓക്കെ ഓക്കെ, സയന്റിസ്റ്റ്.
0: അതെ, അദ്ദേഹം ന്യൂറോ സയന്റിസ്റ്റ് ആയിരുന്നു, ബയോഫിസിസ്റ്റ് ആയിരുന്നു. ആ മനുഷ്യൻ 1953 എഴുതിയ ഒരു കത്താണ് 2013 ഒരു ലേലത്തില് 50 കോടി കൊയ്തത്.
7: അല്ല ചേച്ചി, എന്തിനാ നേരത്തെ എന്നെ കളിയാക്കിയത്? എനിക്കെന്താ ഒരു കത്തെഴുതി ഇതുപോലെ ലേലത്തിൽ വെച്ചൂടെ?
0: പിന്നെ ചേട്ടന് കത്തെഴുതാം, ലേലത്തിൽ വെക്കാം, ലേലം വിളിക്കാം. പക്ഷേ 50 കോടി പോയിട്ട് 50 പൈസ പോലും ആ കത്തിന് കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ ആ കത്തും ലേലം വിളിയും ഒക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ കത്ത് നോക്കാം.
7: അല്ല ചേച്ചി, എന്നാലും ആ കത്തിൽ എന്താ ഉണ്ടായിരുന്നത്?
0: അതോ DNA ഘടനയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും രേഖാചിത്രങ്ങളും. അതൊക്കെ എഴുതിയും രേഖപ്പെടുത്തിയും അദ്ദേഹം തന്റെ മകനയച്ച കത്താണത്രേ അത്.
7: ഓഹോ.
0: അതുകൊണ്ട് ചേട്ടൻ എന്തായാലും ആ വഴിക്ക് ചിന്തിക്കേ വേണ്ട.
7: അയ്യോ ഇല്ല ചേച്ചി, ഇതൊന്ന് എങ്ങനെങ്കിലും തീർത്തിട്ട് വീട്ടിൽ പോവാനുള്ള വഴിയുടെ പട്ടി മാത്രമേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നുള്ളൂ.
0: എന്നാ പിന്നെ അങ്ങനെ. എന്തായാലും കത്തിനെ പറ്റി പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്. ഇന്നാദ്യം കത്തുകൾ തന്നെ നോക്കാല്ലേ.
7: ശരി.
0: ഇത് രാധാകൃഷ്ണൻ കാക്കൂരിന്റെ കത്താണ്. ഒരിടവേളക്ക് ശേഷം വീണ്ടും ദർപ്പണത്തിലേക്ക് എഴുതുകയാണ്.
7: സന്തോഷം.
0: അത്രക്ക് സന്തോഷിക്കണ്ട. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിനോദ് ബാബു ചേട്ടൻ വന്നപ്പോൾ എന്റെ ഒരു കത്ത് പോലും വായിക്കാത്തതിൽ മനം നൊന്തിരുന്നു പോയി എന്ന്.
7: എനക്ക് തോന്നുന്നു ചേച്ചി ഇദ്ദേഹത്തിന്റെ കത്തുകളെല്ലാം മാറ്റിവെച്ചിട്ട് എന്നെ പ്രശ്നത്തിൽ ആക്കുന്നതാണ് എന്നാണ്.
0: അങ്ങനെ ഒരിക്കലും ഇദ്ദേഹം കരുതില്ല. എന്താന്ന് വെച്ചാ, ഞാൻ ഇദ്ദേഹത്തിന്റെ കത്തുകളൊക്കെ എപ്പോഴും വായിക്കാറുണ്ട്.
7: പിന്നെങ്ങനെയാ?
0: എനിക്കറിയില്ല. എന്തായാലും സാരല്ല, അദ്ദേഹത്തിന്റെ എന്തോ തെറ്റിദ്ധാരണയാണ്. ഇപ്പോ എഴുതിയിട്ടുള്ളത് പ്രതികരണം അയക്കുന്നില്ലെങ്കിലും എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. നാട്ടുവഴി ഈണങ്ങൾ ഇഷ്ടമാണ്, പല്ലവി അനുപല്ലവി ഇഷ്ടമാണ്. പക്ഷേ ഈ പരിപാടിയിലൊന്നും പങ്കാളിയാവാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോ ഇനി എന്തായാലും ഇടക്കൊക്കെ എഴുതുക അല്ലേ.
7: അഞ്ചരക്കണ്ടിയിൽ നിന്ന് ബിന്ദു എഴുതിയ കത്താണ്. പൂവച്ചൽ കാതറിന്റെ രചനയിൽ ജാനകി അമ്മ പാടിയ പാട്ടുകൾ കേട്ടിട്ടും മതിയായിട്ടില്ല. പിന്നെ ആകാശവാണിയിൽ കൂടി കേൾക്കുന്ന അപൂർവ ഗാനങ്ങൾ, അത് തികച്ചും അപൂർവം തന്നെയാണ്. പിന്നെ നമ്മുടെ തമിഴ്, മലയാളം, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേട്ട് തീരാൻ ഒരു ജന്മം മതിയാവില്ലല്ലോ എന്ന സങ്കടം കൂടി ഇവർ പങ്കുവച്ചിട്ടുണ്ട്.
0: അത് ചേട്ടൻ വളരെ സന്തോഷത്തോടെയാണല്ലോ പറയുന്നത്.
7: അങ്ങനെയായി പോയി.
0: സങ്കടമല്ലേ അത്?
7: ഓ ശരി ശരി.
0: ചലച്ചിത്ര ഗാനാലാപനത്തിലൂടെ അത്ഭുത ലീലകൾ കാട്ടുന്ന 4.5-കാരൻ ശ്രീയാൻ തന്റെ സാന്നിധ്യം കൊണ്ട് June 20 ജാലകം തിളക്കമാർന്നതാക്കി എന്നാണ് കരിമ്പത്തെ അമേഘ എഴുതിയിട്ടുള്ളത്. പിന്നെ 19 അങ്കണം പരിപാടിയിൽ സുചിത്ര അവതരിപ്പിച്ച ഓർമ്മയിലെ ഉപ്പ് പരലുകൾ എന്ന ചെറുകഥ ശ്രദ്ധിച്ചു. അത്രമേൽ നിർമ്മലമായ ഓർമ്മകളുടെ ആവിഷ്കാരമായിരുന്നു പ്രസ്തുത കഥ.
7: അടുത്തത് അങ്കുരാജൻ മാസ്റ്ററുടെ കത്താണ്. 23-ാം തീയതി കെ എം സോമരാജൻ അവതരിപ്പിച്ച സുഭാഷിതം പ്രഭാതത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു.
0: എന്താ സുരേഷ് ബാബു അവേര, അദ്ദേഹത്തിന്റെ കത്ത്. 20-ാം തീയതി ജാലകത്തിൽ 4.5 വയസ്സുള്ള കൊച്ചുമിടുക്കൻ ശ്രീയാനുമായുള്ള അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു. തേഞ്ഞിപ്പലത്ത് നിന്നും ഗണേശൻ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ കത്ത്. 16-17 തീയതികളിൽ പ്രക്ഷേപണം ചെയ്ത മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുമായുള്ള അഭിമുഖം അതീവ ഹൃദ്യമായി. അപ്പൊ നമുക്ക് മെസ്സേജിലേക്ക് പോവാം. ഒരു കാലത്ത് മനസ്സ് നിറയെ വായനയായിരുന്നു. വീട്ടിനടുത്തുള്ള ശ്രീനാരായണ ഗുരു വായനശാലയിൽ നിന്ന് ആഴ്ചകൾ തോറും കഥകളും നോവലുകളും കവിതകളും മുടങ്ങാതെ വായിച്ച ഒരു നല്ല കാലമായിരുന്നു അത്. ഇക്കഴിഞ്ഞ June 19 വായനാ ദിനത്തിൽ രാവിലെ ശ്രീതിലകത്തിൽ 5 വ്യത്യസ്ത വായനാനുഭവങ്ങൾ കേട്ടപ്പോൾ ആ എവർഗ്രീൻ 80s മനസ്സിൽ ഓടിയെത്തുകയായിരുന്നു എന്ന് രാധാകൃഷ്ണൻ പാനുണ്ട.
7: അല്ല ചേച്ചി, ഇതവണ വായനാ ദിനത്തിൽ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ.
0: എന്തിന്? കഴിഞ്ഞ തവണ തന്ന പുസ്തകം അതേപടി ഇരിക്കുന്നില്ലേ, തുറന്നുപോലും നോക്കാണ്ട്?
7: അത് പിന്നെ മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകം വേണ്ടേ ചേച്ചി തരാൻ?
0: മനുഷ്യന്മാർക്കല്ലാതെ മറ്റൊരു ജീവിക്ക് വേണ്ടിയും പുസ്തകം ഇറക്കുന്നില്ലല്ലോ ചേട്ടാ. എന്നാ പിന്നെ അടുത്ത മെസ്സേജ് നോക്കാം.
7: ശരി.
0: ടി ഗംഗാധരൻ മാസ്റ്റർ, അടൂർ മലപ്പട്ടം. June 20 ശനിയാഴ്ച രാവിലെ ജാലകത്തിൽ 4.5 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീയാൻ ശ്രീലേഷ് കൊഞ്ചി പറയുന്നത് കേട്ടപ്പോ അത്ഭുതവും വാത്സല്യവും ഒരുമിച്ചു തോന്നി. ഈ കുഞ്ഞുപ്രായത്തിൽ കേൾക്കുന്ന പാട്ടുകളുടെ പല്ലവികൾ സെക്കൻഡ് നേരം കൊണ്ട് തിരിച്ചറിയുന്ന ആ മിടുമിടുക്കൻ റെക്കോർഡ് സ്ഥാപിച്ചതിൽ ഒരതിശയവുമില്ല. പലപ്പോഴും ഒരു കവിതയോ പാട്ടോ മൂളണമെങ്കിൽ വരികൾ എഴുതി കയ്യിൽ പിടിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ശ്രീയാൻ എന്ന അസാധാരണ മിടുക്കനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോയി. അതിഥികൾ പങ്കെടുക്കുന്ന എല്ലാ ജാലകങ്ങളും ഒരു ഫോട്ടോ വെച്ച് പോസ്റ്റർ രൂപത്തിലിട്ടാൽ എന്നെ പോലെ പലർക്കും അതിഷ്ടമാകും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
7: അല്ല ചേച്ചി, കണ്ണൂർ ആകാശവാണിയുടെ പരിപാടികളുടെ പോസ്റ്റേഴ്സ് എല്ലാം നമ്മളുടെ FB പേജ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ സോഷ്യൽ മീഡിയ എല്ലാ ഹാൻഡിൽസും ഇടാറുണ്ട്.
0: അതെ, അത് ചിലപ്പോ ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി എന്തായാലും ഗംഗാധരൻ മാസ്റ്റർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
7: ഏത് മലയാളം സിനിമാ പാട്ടുകളും കേട്ടാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം പറയുന്ന ആ 4 വയസ്സുകാരൻ 1000-ൽ 1 എന്നാണ് ലതാ ശശിശേഖർ നീലേശ്വരം എഴുതിയിട്ടുള്ളത്. ശ്രീയാൻ എന്ന കൊച്ചു ഗായകന്റെ പാട്ട് വിശേഷങ്ങൾ ഇഷ്ടമായി. ആ കുഞ്ഞു ഗായകൻ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീജ കടനപ്പള്ളി. പിണറായിൽ നിന്ന് മിനി അനിൽകുമാറും ആ ജാലകം ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുന്നു.
0: ഇത് രാഗാപുവത്തൂരിന്റെ മെസ്സേജാണ്. ശ്രീയാൻ ശ്രീലേഷ് പങ്കെടുത്ത 20-ാം തീയതിയിലെ ജാലകം കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. 20 മിനിറ്റ് സമയം പോയത് വെറും 1-ോ 2-ോ മിനിറ്റ് പോലെ തോന്നിപ്പോയി. അത്രയേറെ ഹൃദ്യമായിരുന്നു ഈ പരിപാടി. പിന്നെ രാഗാപുവത്തൂർ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ നിലയം ജനകീയ പ്രശ്നങ്ങൾ കാണാതെ പോകുന്നുവോ? മുൻപ് ജാലകം പരിപാടിയിൽ പല ജനകീയ പ്രശ്നങ്ങളും ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. ജാലകത്തിന്റെ സമയം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ മാറ്റിവച്ചുകൂടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
7: അത് ചേച്ചി, ഇപ്പൊ രാഗാപൂവത്തർ പറഞ്ഞതുപോലെ ജാലകം 20 മിനിറ്റിന്റെ പരിപാടിയാണ്.
0: അതെ.
7: അപ്പൊ അതില് ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഗൃഹരശ്മി പോലുള്ള തത്സമയ ഫോണിൻ പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
0: അതെ, അത് 1 മണിക്കൂറാണ് അതിന്റെ സമയം.
7: അതിൽ ശ്രോതാക്കൾ അവർക്ക് വേണ്ടിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം അറിയിക്കാൻ,
0: അപ്പോ ആ ബന്ധപ്പെട്ട മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും സാധിക്കും അല്ലേ.
7: അതെ.
0: പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, എത്രയോ കാലമായി കണ്ണൂർ നിലയത്തിന്റെ മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ അവതാരകരായി പുരുഷന്മാർ എത്താറില്ല. എപ്പോഴും സ്ത്രീ അവതാരകരുടെ ശബ്ദം കേൾക്കുമ്പോൾ ചെറിയൊരു സുഖക്കുറവ് തോന്നുന്നു. ഓഹോ,
7: ചേച്ചിക്ക് തോന്നുന്നുണ്ടോ?
0: എനിക്ക് തോന്നാറില്ല.
7: നല്ല നിർദ്ദേശമാണ്.
0: പിന്നെ മാസത്തിൽ 2 തവണയെങ്കിലും ഹലോ പ്രിയ ഗീതം പുരുഷന്മാരെ കൊണ്ട് അവതരിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
7: നോക്കാം, നമുക്ക് ശ്രമിക്കാം.
0: എന്തായാലും ഇതൊക്കെ നമുക്ക് പരിഗണിക്കാം.
7: പാഠപുസ്തകങ്ങളിൽ ചൊല്ലിപ്പടിച്ച് മറന്നുപോയ ചില കവിതകളൊക്കെ ഇപ്പോൾ ഈ 75-ാം വയസ്സിൽ കാവ്യകേളിയിലൂടെ കേൾക്കുമ്പോൾ മനസ്സ് ആ കാലത്തേക്ക് പോയ പോലെ നല്ല ഒരു അനുഭവം എന്ന് എഴുതിയിട്ടുള്ളത് UK ശാരദ, കൈരളം.
0: ചേട്ടന് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ?
7: ചായ, കാപ്പി, ഹോർലിക്സ് ബൂസ്റ്റ്, പിന്നെ തണുത്തനാണെങ്കിൽ ലൈം ജ്യൂസ്, ഫ്രഷ് ലൈം ഷേക്ക്, കോക്ടൈൽ.
0: നിർത്ത് നിർത്ത് നിർത്ത്, ഇതെന്താണിത്? ഏതോ കഫേയിൽ കയറിയ പോലെ ഉണ്ടല്ലോ.
7: എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ചേച്ചി.
0: അതെയോ? എന്നാ അത് പരീക്ഷിക്കാൻ ഞാനൊരു ദിവസം വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ ഉണ്ടാക്കലല്ല, എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയോ എന്ന്.
7: എന്തിന്?
0: കരകൗശലം അങ്ങനെ ഒരു വാക്കറിയില്ല.
7: കൗശലം അറിയാം.
0: ആ ചേട്ടന് കൗശലം നന്നായിട്ട് അറിയാമെന്ന് എനിക്കും അറിയാം.
7: ചേച്ചി,
0: അത് ചേട്ടാ കഴിഞ്ഞ ദിവസം ജാലകത്തില് ക്രോഷ്യോയില് വർണ്ണ വിസ്മയം തീർക്കുന്ന ചന്ദ്രലേഖ അവരെ പറ്റി കേട്ടില്ലേ? അങ്ങനത്തെ എന്തെങ്കിലും കഴിവുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
7: ഓ അതായിരുന്നോ അത്?
0: ആ മതി മതി, ഇനിയിപ്പോ ആ കൗശലത്തെ പറ്റി കേൾക്കാനുള്ള ടൈം ഇല്ല. നമുക്ക് മെസ്സേജ് നോക്കാം. ജൂൺ 23 തീയതിയിലെ ജാലകത്തിൽ ക്രോഷ്യോയിൽ അത്ഭുതങ്ങൾ തീർത്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചന്ദ്രലേഖയുമായുള്ള അഭിമുഖം സ്ത്രീകൾക്ക് നല്ലൊരു പ്രചോദനമായിരുന്നു. അറിയാവുന്ന തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതോടൊപ്പം സമയം ഫലപ്രദമായി വിനിയോഗിക്കാം എന്ന് അവർ സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞു തന്നു. ഇനിയും കൂടുതൽ പുരസ്കാരങ്ങൾക്ക് അർഹയാവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു രമണി പീതാംബരൻ, തിരുവമ്പാടി, കോഴിക്കോട്.
7: അടുത്തത് സുഭാഷിതത്തെക്കുറിച്ചുള്ള മെസ്സേജാണ്. ഒ എൻ വി കവിതകളെ ഉദ്ധരിച്ചുകൊണ്ട് ആലിസ് ജോസ് അവതരിപ്പിച്ച 24 തീയതിയിലെ സുഭാഷിതം വളരെ ഹൃദയമായിരുന്നു. അന്ന് തന്നെ കാവ്യാഞ്ജലിയിൽ കുഞ്ഞപ്പ പട്ടാണൂറിന്റെ മഴ എന്ന കവിത കാവ്യലയം തുളുമ്പിയ അതിമനോഹര കവിതയായിരുന്നു എന്ന് എഴുതിയിട്ടുള്ളത് സന്തോഷ് ഒളിഞ്ഞവളപ്പ്, കാസർഗോഡ്.
0: ഓക്കെ. പിന്നെ മിനി പൂവം എഴുതുന്നു, ട്യൂണിൻ സ്റ്റാർസ് അടുത്തിടെയാണ് കേൾക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ബുധനാഴ്ച പ്രക്ഷേപണം ചെയ്ത ട്യൂണിൻ സ്റ്റാർസ് അതീവ ഹൃദ്യമായി. കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിന്റെ പ്രശസ്ത ഗാനങ്ങൾ വളരെ മനോഹരമായി പാടി രേഷ്മ. പക്ഷേ ട്യൂണിൻ സ്റ്റാർസ് എന്താണെന്ന് എനിക്കിതുവരെയും മനസ്സിലായില്ല കേട്ടോ. പ്രശസ്ത ഗാനങ്ങളുടെ മറ്റൊരു വേർഷൻ ആയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദമാക്കി തരാമോ എന്ന് മിനി എഴുതിയിട്ടുണ്ട്.
7: ട്യൂണിൻ സ്റ്റാർസ് പാട്ടുകളുടെ വേറെ വെർഷൻ ആണ്.
0: അപ്പൊ മിനി മനസ്സിലാക്കി വെച്ചത് തീർത്തും ശരിയാണ്, അത് തന്നെയാണ് അല്ലേ.
7: അടുത്തത് എഫ് എം ഡയറിയിൽ ഡോക്ടർ വൈ വി കണ്ണൻ എഴുതിയ മുത്തപ്പൻ എന്ന പുസ്തകത്തെക്കുറിച്ച് ബാലകൃഷ്ണൻ കൊയ്യാൽ നടത്തിയ പ്രഭാഷണം മുത്തപ്പന്റെ വിവിധ തെയ്യക്കോലങ്ങളെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നന്ദനൻ കാട്ടാമ്പള്ളി.
0: പ്രസീത ബാലചന്ദ്രൻ, വരയാൽ, വയനാട്. അവരുടെ മെസ്സേജ് 20 തീയതിയിലെ ജാലകത്തെക്കുറിച്ചാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് കളരി എന്തുകൊണ്ടും പ്രയോജനകരമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നമ്മുടെ സ്കൂളുകളും ഇങ്ങനെ ഒരു ആയോധന കലയെ പ്രോത്സാഹിപ്പിച്ചാൽ അധ്യാപകർക്കും കുട്ടികൾക്കും കൂടുതൽ ആത്മവിശ്വാസവും മനോബലവും കിട്ടും. രജനി നാരായണൻ വെള്ളുവയലും അന്നത്തെ ജാലകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നാരായണൻ തലവിലും ആ ജാലകം ഗംഭീരമായി എന്നറിയിച്ചിട്ടുണ്ട്. പിന്നെ വത്സൻ മോഹനൻ മോഹൻ കുമാർ മൂലപ്പള്ളിയിൽ നിന്ന് എഴുതിയിട്ടുള്ളത്, ദർപ്പണത്തിന്റെ സമയം എന്താണ് ഞായറാഴ്ച രാത്രി 9:15 ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞായറാഴ്ച രാവിലെ കേൾക്കുന്നതാണ് ഉചിതം. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ?
7: ആ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച യോഗാ ദിനം അനുബന്ധിച്ച് ഒരു റിലേ ഉണ്ടായതിനാൽ നമ്മള് ദർപ്പണം 11 കൊടുത്തതാണ്, രാവിലെ 11. അതിന്റെ പുനർപ്രക്ഷേപണമാണ് നൈറ്റ് 9
0: ഉണ്ടായിരുന്നത്. 11 കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല,
7: പക്ഷേ നമ്മൾ അറിയിപ്പുകൾ കൊടുത്തിരുന്നു.
0: അറിയിപ്പ് കേൾക്കണ്ടേ അല്ലേ?
7: അതെ.
0: എന്തായാലും ദർപ്പണത്തിന്റെ സമയമൊന്നും മാറിയിട്ടില്ല, പഴയതുപോലെ തന്നെയാണ്. പിന്നെ ശനിയാഴ്ച രാവിലെ 9 മുതൽ അവതരിപ്പിക്കുന്ന പ്രിയം പ്രിയതരം പരിപാടിയിൽ എപ്പോഴും മെയിൽ വോയിസിലുള്ള പാട്ടുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഫീമെയിൽ വോയിസിലുള്ള പാട്ടുകൾ കേൾക്കാത്തത്? ജൂൺ 20 തീയതി പ്രക്ഷേപണം ചെയ്ത പരിപാടിയിലെ എല്ലാ പാട്ടുകളും യേശുദാസിന്റേതായിരുന്നു. ബീനാ ഗോപി എന്നൊരു ശ്രോതാവാണ്. പക്ഷേ ആ പരിപാടി പ്രിയം പ്രിയതരമാണല്ലോ.
7: ഓരോ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അവതരിപ്പിക്കുന്ന പരിപാടിയല്ലേ?
0: അതെ. അപ്പൊ അവർക്ക് ആ പാട്ടുകളായിരിക്കാം ഇഷ്ടം, അതുകൊണ്ടല്ലേ അങ്ങനെ കൊടുക്കുന്നത് അല്ലേ?
7: അതെ.
0: ഓക്കെ.
7: അടുത്ത മെസ്സേജ് രാമചന്ദ്രനും കുടുംബവും, തളിപ്പറമ്പ്.
0: എന്താണ് എഴുതിയിട്ടുള്ളത് ഇവര്?
7: 15 തീയതി ഗൃഹരശ്മി പരിപാടിയിൽ മഴക്കാല രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ സച്ചിൻ കെ സി നയിച്ച സംശയ നിവാരണ പരിപാടി വളരെയധികം ഉപകാരപ്രദമായിരുന്നു.
0: നൈഷാജ് അഴീക്കോട് മൈലാടത്തടം, അദ്ദേഹത്തിന്റെ മെസ്സേജ്. 2 മേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുമായി നടത്തിയ അഭിമുഖം പ്രക്ഷേപണം ചെയ്തത് വളരെ നന്നായി. പിന്നെ അതുപോലെ ശനിയാഴ്ച കുഞ്ഞു പ്രതിഭ, ശ്രീയാൻ മോൻ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആ മോന് എല്ലാവിധ ആശംസകളും നേരുന്നു.
7: പിന്നെ പ്രതിഭൻ പൂമംഗലത്തിന്റെ മെസ്സേജ്, വെള്ളിയാഴ്ച രാത്രി കേട്ട നാടകം നദിമുഖം നല്ല നാടകമായിരുന്നു. അഭിനയ രംഗത്തെ പ്രതിഭകളായ തിലകൻ, നെടുമുടി വേണു എന്നിവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ പ്രതിഭകൾക്ക് മലയാള മനസ്സിൽ മരണം ഇല്ല എന്ന് തോന്നി.
0: പിന്നെ കെ പി ജാനകി പരിപാടിയുടെ മെസ്സേജ്, കെ പി കെ നമ്പ്യാർ അതിഥിയായി എത്തിയ ജൂൺ 13 പ്രിയം പ്രിയതരം പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. എല്ലാ പരിപാടികളെക്കുറിച്ചും ഞാൻ എഴുതിക്കഴിഞ്ഞാൽ അത് ചേട്ടനും ചേച്ചിക്കും ബോറടിയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്ന് ശാന്ത ചേച്ചി വിളയാങ്കോട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല അല്ലേ. നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് എല്ലാം വായിക്കാൻ പറ്റാത്തത്. എന്തായാലും ശാന്തചേച്ചി ഈ ആഴ്ച എഴുതിയിട്ടുള്ളത് കെ എം സോമരാജൻ അവതരിപ്പിച്ച സുഭാഷിതം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടുവഴിയിലീണങ്ങളുമായി എന്റെ നാടായ കേരളത്തെത്തിയപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും ആ നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് അവരുടെ കൂടെ ആ വഴികളിലൂടെ സഞ്ചരിച്ചു.
7: അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്.
0: അതെ, കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം
7: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
7: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
7: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
2: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
6: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
8: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
9: ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി.
10: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
8: ട്രെഡിമിക്സ്.
11: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ITI
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
12: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
12: ഫോൺ 8891107238.
13: ആകാശവാണി കണ്ണൂർ.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
15: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
16: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
17: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:47, തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്, 31 മിനിറ്റും 1:65:27.

0: തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നിങ്ങളുടെ വീടിന് നൽകാം ഹോമം ചെയ്ത പവിത്രതയുടെ അനുഭൂതി. പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം, രാസവസ്തുക്കളും ചാർക്കോളും ഇല്ലാതെ പഞ്ചഗവ്യങ്ങളും ജടാമാംസി, കുന്തിരിക്കം, മുത്തങ്ങ, കച്ചോലം തുടങ്ങിയ പ്രകൃതിദത്ത സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയ വിശുദ്ധ ധൂപം, വേദ പരമ്പരയുടെ പവിത്രത ഒന്നിക്കുന്ന ഒരു ആയുർവേദ ഉൽപ്പന്നം പഞ്ചഗവ്യ അഗ്നിഹോത്ര ധൂപം ഇപ്പോൾ പൂജാ സ്റ്റോറുകളിൽ ലഭ്യമാണ്. വാങ്ങാനും ഏജന്റായി ചേരാനും വിളിക്കൂ 8921380560.
1: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
2: ലാപ്ടോപ്പോ?
1: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
3: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ, കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
4: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
5: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
4: അതെങ്ങനെയാ?
5: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
4: സംഭവം കൊള്ളാലോ.
5: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
6: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി എസ് എസ് എൽ സി നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. എൻ ഐ ഒ എസ് വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
6: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് വിജയ് യേശുദാസ് പാടിയത് മാതാവേ സിന്ധുയാത്ര മാതാവേ മാലാഖമാർപ്പാടും സംഗീതമേ എന്നാരംഭിക്കുന്നു.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0409024866330, 9847484950, 8893949598.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
4: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
3: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
4: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
5: ഭക്തിഗാനങ്ങളിൽ ഇനി കെസ്റ്റർ പാടിയ ഗാനം. തിരിച്ചറിയോ മകനെ, നീയൻ കരവേലയാണെന്ന് തുടങ്ങുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് പ്രമേള പാടിയത്. എരിയുമേ തിരുനാളമായി ഉരുകുമൻ ഹൃദയാഞ്ജലി എന്നാരംഭിക്കുന്നു.

0: ഇതോടെ ഭക്തിഗാനങ്ങൾ സമാപിച്ചു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം, രാവിലെ 10:55 ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി ചർച്ച നടത്തും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് വ്യാജവാർത്തയാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും

0: ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1430 റിക്ടർ സ്കെയിലിൽ 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന് മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. ജൂലൈ 3 വൈകിട്ട് 5 മണിവരെയാണ് പ്രവേശനം. കേരളത്തിൽ സെൻസസ് 2022 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇന്നലെ അന്തരിച്ച തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 73-കാരനായ ഭാഗ്യരാജന്റെ അന്ത്യം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് NSS യൂണിറ്റും ചേർന്ന് ഹെലൻ കെല്ലർ ദിനം ആചരിച്ചു. വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസും ബ്രെയിൽ പ്രദർശനവും സംഘടിപ്പിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.
2: പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാലോകം തുടരുന്നു. 1979 എന്ന വർഷം പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാ ജീവിതത്തിലെ അതിനിർണായകമായ മറ്റൊരു കാലയളവായിരുന്നു. ഭാവഗാനങ്ങളോടൊത്തു നിൽക്കുന്ന ഗാനങ്ങളുമായി എത്തി ശ്രദ്ധേയനായ ഖാദർ ജനപ്രീതിയാർജിച്ച ഗാനങ്ങളുമായി ഇൻഡസ്ട്രിയുടെ തന്നെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനായി ചുവടുറപ്പിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ഇതിലൊരു ചിത്രം പ്രത്യേകിച്ച് എടുത്തു പറയണം, കായലും കയറും.

എണ്ണത്തിലും വൈവിധ്യത്തിലും ഏറെ സിനിമകൾ വന്ന വർഷങ്ങളായിരുന്നു അവ. വയലാറിന്റെ മരണവും പി ഭാസ്കരന്റെയും ഒ എൻ വി കുറുപ്പിന്റെയും പിന്നോട്ടുപോക്കും സൃഷ്ടിച്ച ശൂന്യത നികത്താൻ ശ്രീകുമാരൻ തമ്പിയുടെയും യൂസഫലി കേച്ചേരിയുടെയും സജീവ സാന്നിധ്യം മാത്രം പോരായിരുന്നു. പാട്ടെഴുത്ത് രംഗത്തേക്ക് ഒരു പുതുതലമുറ ശക്തമായി രംഗത്ത് വന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ബിച്ചു തിരുമല, ഭരണിക്കാവ് ശിവകുമാർ, സത്യനന്ദിക്കാട് തുടങ്ങിയ പുത്തൻ കൂറ്റുകാരിൽ കായലും കയറും എന്ന ചിത്രത്തോടുകൂടി

0: തന്റെ കരിയറിലെ ആ നിർണായക ഗാനങ്ങളെക്കുറിച്ച് പൂവച്ചൽ ഖാദറിന് വാചാലനാകാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്.
1: കായലും കയറും എന്ന ചിത്രമാണ് എന്റെ ചലച്ചിത്ര ഗാനജനയിലെ ഒരു വഴിത്തിരിവ്. കായലും കയറും ഈ ഞാൻ കൂടുതൽ തിരക്കാകുന്നത് കായലും കയറും എന്ന ചിത്രത്തോടെയാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്ന അവസരമായിരുന്നു. അതായത് പാട്ട് എഴുതി കഴിഞ്ഞ് വളരെ സമയമെടുത്തു, കാരണം എനിക്ക് വളരെ സമയം കിട്ടിയിരുന്നു. കാരണം റെക്കോർഡിങ്ങിനും ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഡിസ്കഷനുമായി പങ്കെടുക്കാനും പിന്നെ അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തു. അങ്ങനെ കൂടുതലൊരു ഇൻവോൾവ് ആകാൻ സാധിച്ചു. പിന്നെ അതുമാത്രമല്ല, ഇത് ഷൂട്ട് ചെയ്യുന്നത് ചിറയൻകീഴ് വെച്ചാണ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ചിറയൻകീഴുമായി ഒരു ആത്മബന്ധം ഉണ്ട്, കാരണം എൻ്റെ വൈഫിൻ്റെ വീട് ചിറയൻകീഴാണ്. അപ്പോഴാ പശ്ചാത്തലം വളരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. കാരണം നമ്മുടെ ഒരു പല സായാഹ്നങ്ങളും ഈ കായലും കായലിൻ്റെ കരയും പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് കടത്ത് കിടന്നാൽ അക്കരെ കടലോരത്ത് എത്താൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പല സന്ധ്യകളിലും പോയിട്ടുള്ള ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ഇതിന്റെ സന്ദർഭമായിട്ട് വളരെയധികം ഇണങ്ങിച്ചേരാൻ സാധിക്കും.

0: പിന്നെ ശർറാന്തിൽ തിരുതാണ്, രാമായണത്തിലെ ദുഃഖം, ചാകുന്തലത്തിലെ ദുഃഖം.
1: അപ്രശസ്തനായ ഒരു ഗായകൻ ജനശ്രദ്ധയിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിലെ ഒരു പ്രശസ്ത ഗാനത്തിലൂടെയാണ്. ഗായകൻ എൻ.

ഇതിന്റെ സംഗീതം കെ വി മാധവൻ സ്വാമി. അധികം തെലുങ്ക് തമിഴ് പടങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളം സംബന്ധിച്ച് പുള്ളി ശരിക്ക്, അതുമാത്രമല്ല പുള്ളികളുടെ ചെറുപ്പത്തിലെ തന്നെ തമിഴ് പടങ്ങളുമായി ബന്ധപ്പെട്ട കാരണം മലയാളത്തിന്റെ ഒരു ചലച്ചിത്ര അന്തരീക്ഷം പരിചയക്കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഈ പാട്ടിലൊരു കേരളീയത, വളരെ വളരെ ആഴത്തിലുള്ള ഒരു കേരളീയത ഈ പാട്ടുകളിൽ വന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന പുഴയന്തി സാറായിരുന്നു. അപ്പോൾ പുഴയന്തി സാറ് തന്നെ അന്ന് അറിയപ്പെടുന്ന വളരെ ഒരു നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ പുള്ളിയെ പരിചയപ്പെടുന്നതും ഈ പാട്ട് എൻ്റെ വേളയിലായിരുന്നു. ഈ ഇതില് ഈ കമ്പോസിംഗില് പലപ്പോഴും ഓരോ പാട്ടും ഓരോ ദിവസമാണ് കമ്പോസിംഗ് വെച്ചിരുന്നത്. രാവിലെ ചിത്രത്തോണി, പിന്നെ അടുത്ത ദിവസം ശർറാന്തൽ, അതിനടുത്ത ദിവസം രാമായണത്തിലെ ദുഃഖം, കടക്കണിലൊരു കടൽ കണ്ടു, അഞ്ച് ദിവസമാണ് കമ്പോസിംഗ് എന്ന് പറഞ്ഞ് മാറ്റി ചാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മളൊരു രാവിലെ

എട്ട് മണിക്ക് കമ്പോസിംഗ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാല് ആദ്യത്തെ ഇതിന് പോയി അരമണിക്കൂർ കൊണ്ട് കമ്പോസിംഗ് കഴിഞ്ഞു ചിത്രത്തോണ്ടി. പിന്നെ അത് മാത്രല്ല, ഒരു വാക്കും അതില് മാറ്റേണ്ടതോ അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട്.

0: അച്ചൽ ഖാദർ അവഗണിക്കാനാവാത്ത സർഗ സാന്നിധ്യമായപ്പോൾ സംഗീത സംവിധാന രംഗത്തെ ഇതിഹാസ പുരുഷന്മാരും ഖാദറിനെ കൂടെ കൂട്ടി. 79 മാനവധർമ്മം എന്ന ചിത്രത്തിലെ പാട്ടൊരുക്കിയത് പാട്ടുകളുടെ കുലഗുരുവായ ജി ദേവരാജൻ.
1: നമ്മൾ ഈ ഫീൽഡിൽ വരുന്ന കാലം മുതലേ മാഷുമായി ഒരു പടം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം ഒത്തത് ഈ പടത്തിലൂടെ ആയിരുന്നു. അവിടെ അങ്ങനെ മാനവധർമ്മത്തിൽ എഴുതിയത് കാവൽ മാടം കുളിരണിഞ്ഞ് താഴമ്പൂവിൻ വയസ്സെറിഞ്ഞ് എന്ന് പറഞ്ഞ് ജയചന്ദ്രനും മാധവിയമ്മയാണ് പാടിയത്.

മാഷ് ഒരു കമ്പോസിംഗ് സന്ദർഭം പാട്ട് എഴുതുമ്പോൾ ഈ ഒരു രണ്ടു മൂന്ന് പല്ലവി എഴുതാൻ പറയും. പല്ലവി മാത്രം എഴുതിക്കൊണ്ട് വന്നാൽ മതി, ഒരു മൂന്നാല് പല്ലവി എഴുതിക്കൊണ്ട് വരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ന് പറഞ്ഞാണ് പറയാറ്. ഇത് ഇതങ്ങനെയല്ലായിരുന്നു, ഇത് രണ്ടും പാട്ട് എഴുതി ഫുള്ളായിട്ട് എഴുതി ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പലപ്പോഴും മാഷുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് പല്ലവി എഴുതും, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പല്ലവി സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കി

0: കെ രാഘവൻ എന്ന ലെജൻഡറി മ്യൂസിക് ഡയറക്ടറോടൊപ്പം രണ്ടാം വട്ടം സന്ധിച്ചപ്പോൾ അപൂർവ സുന്ദരങ്ങളായ ഗാനങ്ങളുണ്ടായി.
1: കവിത എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ ആദ്യം എഴുതിയ കവിതകളുടെ സംഗീത സംവിധാനം രാഘവമാഷായിരുന്നു. പക്ഷേ രാഘവമാഷ് ഈ പടത്തിൽ ആദ്യം സംഗീതം ചെയ്യുന്നുവെങ്കിലും മാഷുമായിട്ട് അതിനു മുമ്പ് ആകാശവാണിക്ക് വേണ്ടി കോഴിക്കോട് നിലയത്തിൽ ധാരാളം പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാഷുമായി സംഗീത രംഗത്ത് അന്നത്തെ ഈ ഗുരുസ്ഥാനത്ത് നിന്നിരുന്ന സംഗീതജ്ഞനിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു. സിനിമയിൽ വരുന്നതിന് മുമ്പ് അടുപ്പമുണ്ടായിരുന്നത് രാഘവമാഷുമായിട്ടാണ്. അങ്ങനെ മാഷുമായി കവിത കഴിഞ്ഞ് പിന്നെ പതിനാലാണ്ടാവ്, പതിനാലാണ്ടാവ് ഈ നവതാര പ്രൊഡക്ഷൻസിന്റെ സലാങ്കരശ്ശേരി ആയിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് എം എൻ കാരശ്ശേരി ആയിരുന്നു. എന്റെ കാനേഷ് പുനൂർ അതിൽ പാട്ടെഴുതി ഇട്ടുണ്ടായിരുന്നു. പിന്നെ പി ടി അബ്ദുറഹ്മാൻ, അങ്ങനെ ഈ കോഴിക്കോട്ടെ ഒരു സുഹൃത്തുക്കളുടെ സംഗമമായിരുന്നു പതിനാലാണ്ടാവ്. പിന്നെ ഇത് അതിലെ ഒരു ഈ പാട്ട് തന്നെ ഞാൻ എഴുതിയത് അഹദവന്റെ തിരുനാമം എന്ന് പറയുന്ന പാട്ടാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പഴയ മാപ്പിള കവിതകളുടെ ഒരു സ്റ്റൈലിലാണ് ആ പാട്ട് രചിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പാട്ട് ഇപ്പോൾ പലരും ഇത് ഒരു പഴയ ഏതോ ഒരു മാപ്പിള കവി എഴുതിയതാണെന്ന് വരെ പലരും അടുത്ത കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്.

0: എൺപതുകളിൽ സജീവമായിരുന്ന ഒട്ടുമിക്ക സംഗീത സംവിധായകരോടൊപ്പവും ഖാദർ സഹകരിച്ചു. അതിൽ ഓരോരുത്തരെയും പരാമർശിച്ച് കടന്നുപോവുകയാണ് പൂച്ചൽ ഖാദർ.
1: ചൂള എന്ന പടം ചെയ്യേണ്ടി വരുന്നത് വന്നപ്പോഴേ ശശികുമാർ സാറുമായിട്ട് മീറ്റ് ചെയ്യുന്നത് എന്നെ മീറ്റ് ചെയ്യിപ്പിക്കുന്ന പുള്ളിയായിരുന്നു.
0: രവീന്ദ്രനുമായി ചൂള എന്ന ചിത്രത്തിൽ ഒത്തുചേരുന്നു. രവീന്ദ്രന്റെ ആദ്യ ചിത്രമായിരുന്നു ചൂള.
1: അങ്ങനെ അവിടെ കിരാതദാഹം ദാഹം ഒരു കിളിയുടെ ശബ്ദാഹം എന്നുള്ള പാട്ടായിരുന്നു അതിൽ ആദ്യമായിട്ട് എഴുതുന്നത്.

അതിലെ സന്ദർഭം ഒരു പി ജെ ആന്റണി പ്രസന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം, ഈടെ ഒരു അപകട മരണം, ആ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ പാട്ട്. സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞ് ഈ പാട്ട് എഴുതി മ്യൂസിക് ഡയറക്ടറെ ഏൽപ്പിച്ചാൽ മതി. കാരണം ഇത് റെക്കോർഡിങ് ടൈമിൽ നമ്മൾ ഉണ്ടാവില്ല, ഷൂട്ടിങ്ങിന് ഞങ്ങൾ ഔട്ട്ഡോറാണ്. ഈ സിറ്റുവേഷൻ എങ്ങനെ, ഈ സിറ്റുവേഷൻ ഉൾക്കൊണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഉൾക്കൊണ്ടോ. ആ പാട്ട് ഡയറക്ടർ കണ്ടില്ല, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ ഈ പാട്ട് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പുള്ളി ഈ പാട്ട് കേൾക്കുന്നത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ പാട്ട് വളരെയധികം ഇംപ്രസ് ചെയ്യുകയും തിരിച്ചു വന്ന് എന്നെ വിളിപ്പിക്കുകയും പുള്ളി അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് പറഞ്ഞു. കാരണം എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ്, എങ്ങനെ ആയിരിക്കും ഈ ഒരു സൃഷ്ടി എന്നുള്ള എനിക്ക്. പക്ഷേ എന്തായാലും ആ സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള സോങ് ആയിരുന്നു. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ സിന്ദൂര സന്ധിക്കുമോനോ എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴതും വളരെ ശ്രദ്ധിക്കുന്ന ഒരു പാട്ടായിരുന്നു.

0: വിടർത്തും വസന്തം, മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം.
1: അതെ, വീട്ടിൻ്റെ ഒരു മ്യൂസിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിയുടെ ബേസ് ക്ലാസിക്കൽ ബേസാണ്. അതിൽ രാഗ പ്രധാനം, രാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പോസിങ് രീതിയാണ്. അതുപോലെ തന്നെ ഒരു നോവൽറ്റി, മനോധർമ്മം എന്ന് പറയുന്ന മാതിരി ഒരു പ്രത്യേകത സംഗീതത്തിന് ഉണ്ടാകും. അതായത് ഒരു ഇത് പറയുകയാണെങ്കിൽ രണ്ട് ഒരു ഒരു വാക്കിന് തന്നെ ഈ അക്ഷരങ്ങൾക്ക് ഇടയ്ക്ക് ഒരു സംഗീതം സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതാണ് പുള്ളിയുടെ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ആണ് ഈ ക്ലാസിക്കൽ ബേസ് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ പാട്ടുകൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കണം എന്നുള്ള ഒരു ഇത് തോന്നുന്നത്. ആ പാട്ടുകളുടെ നിലനിൽപ്പും അത് തന്നെയാണ്.
2: പുഴതൻ തീരം, ഉലകമണിയും മലതൻ.

0: ശ്യാം, എട്ടിയുമ്മർ, രവീന്ദ്രൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പമാണ് പൂച്ചൽ ഖാദർ ജനപ്രിയ ഗാനങ്ങൾ ഏറെയും ഒരുക്കിയിരുന്നത്. മറ്റുള്ളവർക്കൊപ്പം ചേർന്നൊരുക്കിയ ഗാനങ്ങളെ മറന്നുകൊണ്ടല്ല ഈ പരാമർശം. എത്രയോ സംഗീത സംവിധായകർ, എത്രയോ ചിത്രങ്ങൾ, എത്രയെത്രയോ പാട്ടുകൾ.
1: ചാമരത്തിന് വേറൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് ജോൺ പോളാണ്. അപ്പൊ ജോൺ പോളും ഇതുമാതിരി ഒരു കവിതയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടെ ഒരു അടുപ്പവും ഒക്കെ ഈ ടീമുമായി ഉണ്ടായി, ചാമരം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായി. അവിടെ അങ്ങനെ നാഥാനിവരും കരച്ചു കേൾക്കുക എന്നുള്ള പാട്ട്.

ഇനി യാത്ര എന്ന് പറയുന്ന പടമായിരുന്നു ശ്യാം സാറുമായിട്ട് ആദ്യം ചെയ്യുന്നത്. അപ്പോഴെ അതില് ഇതേമാതിരി പാട്ട് എഴുതി ട്യൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഈ ട്യൂൺ അത്ര എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല, ലിറിക്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ട്യൂൺ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കുറച്ച് ഒരു ഒന്നോ രണ്ടോ പാട്ട് നമുക്ക് ട്യൂണിന് ട്രൈ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ആദ്യമായി നമ്മൾ ട്യൂണിന് പാട്ട് എഴുതുന്നത് പുള്ളിക്ക് വേണ്ടിയാണ്. അപ്പൊ ശരിക്കും ട്യൂണിന് പാട്ട് എഴുതേണ്ട ഒരു ഗുരുസ്ഥാനീയൻ എന്ന് പറയാവുന്നത് ശ്യാം സാറിനെ. അതിൽ ആദ്യം ട്യൂണിന് വേണ്ടി എഴുതുന്ന പാട്ട് എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ ഇനി യാത്രയിലെ കാണാതെ നീ വന്നു എന്ന് പറയുന്നത് ഞാനീ പാടിയ പാട്ട്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയായി വർക്ക് ചെയ്തിട്ടുള്ള അധികം പാട്ടുകളും

ജോൺസനുമൊത്ത് ലക്ഷണയുക്തമായ ഒരു ഭാവഗാനം. ചിത്രം പാളങ്ങൾ. കാവ്യാത്മകതയും സംഗീതാത്മകതയും ഇഴചേരുന്ന സുഖദ സംഗീതം.

അന്യഭാഷയിൽ നിന്നെത്തിയ സംഗീത സംവിധായകർക്കും അഭികാമ്യനായിരുന്നു പൂവച്ചൽ ഖാദർ. ഇളയരാജയുടെ സംഗീതത്തിൽ ജനപ്രീതി ആർജിച്ച ഗാനം

ഡബ്ബിംഗ് ചിത്രമായിട്ട് പോലും കല്ലുകടിക്കാത്ത ഗാനരചനാ പാടവം പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു പ്രേമാഭിഷേകം. സംഗീതം

0: പാട്ടൊരുക്കത്തിൽ മാറി മാറി വന്ന ട്രെൻഡുകൾക്കൊപ്പം തുഴഞ്ഞു നീങ്ങിയ അനുഭവം പങ്കുവയ്ക്കുകയാണ് പൂവച്ചൽ ഖാദർ.
1: ഞാന് സിനിമാ രംഗത്ത് വരുമ്പോഴുള്ള ഒരു രചനാ രീതി അല്ലെങ്കിൽ കമ്പോസിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ പാട്ട് എഴുതുക, അതിന് സംഗീതം നൽകുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആ കാലത്ത് വെറും സന്ദർഭം മാത്രം പറയുന്ന ഒരു രീതിയുമല്ലായിരുന്നു. അതായത് നമ്മൾ ചിലപ്പോഴൊരു ഡിസ്കഷനോടൊപ്പം നമ്മളുണ്ടാവും, പിന്നെ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമായിരുന്നു. അപ്പോഴാണ് ഈ എഴുതാൻ ഇത് പലപ്പോഴും വളരെ പ്രയോജനകരമായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഒരു നമ്മുടെ തുടക്കം രണ്ടു മൂന്ന് വർഷം ആ ഒരു രീതി ഫോളോ ചെയ്ത് വരെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ട്യൂണിന് പാട്ടെഴുതുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു.

ഉള്ള ഒരു കവിയുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം എഴുതി ട്യൂൺ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫ്ലുവൻസി നമ്മൾ ട്യൂണിന് എഴുതുമ്പോൾ പലപ്പോഴും കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ലിമിറ്റേഷൻസ്, അതായത് ഒന്നാമത് ഈ സന്ദർഭമാണ് നമ്മുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്, ഈ സന്ദർഭത്തോട് ഈ കഥാപാത്രത്തോടും നീതി പുലർത്തുക എന്നുള്ള ഒരു കർമ്മം ഒരു ഗാന്ധിദാസനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ സന്ദർഭത്തോട് നീതി പുലർത്തേണ്ടി വരുമ്പോഴും കഥാപാത്രത്തോട് നീതി പുലർത്തേണ്ടി വരുമ്പോഴും നമുക്കൊരു ഫ്രീയായി രചിക്കേണ്ട ഒരു സാഹചര്യം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ടുള്ളൊരു വൈഷമ്യം വരും. പക്ഷെ ട്യൂൺ വന്നു കഴിയുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ട്യൂണിന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് പദങ്ങളോട് വാക്കുകളോട് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് പാട്ടെഴുതാവുന്ന പദങ്ങൾ 100 പദങ്ങളേ ഉള്ളൂ എന്നാണ് വയലാർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ട്യൂണിന് പാട്ടെഴുതുന്നു എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ സെലക്റ്റീവ് ആവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ പാടി തരുന്നു എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായി ഉച്ചരിക്കാവുന്ന ഒരു അക്ഷരമാണ്. ല എന്ന് പറയുന്ന ഒരു അക്ഷരം വെച്ചിട്ടാണ് പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ നമുക്ക് പാടിത്തരുന്നത്. അപ്പോഴെന്തെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള അക്ഷരങ്ങൾ ഉള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴേ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വൊക്കാബുലറിയെ ഇത് ബാധിക്കുന്നു. പിന്നെ കാരണം നമ്മുടെ കമ്മിറ്റ്മെൻ്റ് പദങ്ങളോടാകുന്നു. പിന്നെ ഇതൊരു ഫില്ലിംഗ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു പോകുന്നു എന്നുള്ളതാണ്.

വലുതും ചെറുതുമായ ഇടവേളകളുണ്ടെന്നിരിക്കലും 1973 തുടങ്ങിയ ചലച്ചിത്ര ഗാനരചന 2019 പോലും 1000-ൽ പാട്ടുകളിലൂടെ പൂവച്ചൽ ഖാദറിന് തുടരാനായി എന്നതാണ് വലിയ കാര്യം. ഇതിനും പുറമെ 1000-ക്കണക്കിന് ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ആൽബം പാട്ടുകളും കവിതകളും എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ് ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ.

ആ അവസരങ്ങളെ പല കുറി അദ്ദേഹം കൃതജ്ഞതാപൂർവം സ്മരിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം സർഗാത്മകമായ ആ സംഭാവനകൾക്ക് മുന്നിൽ ആകാശവാണിയും കൃതജ്ഞതാപൂർവം ശിരസ് നമിക്കുന്നുണ്ട്.

യശശരീരനായ ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാ ജീവിതത്തെക്കുറിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീത സുമം, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: ഹലോ പ്രിയ ഗീതം.
6: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
7: ആ പറയൂ.
6: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
7: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
6: എങ്ങനെ ചെയ്യേണ്ടത്?
7: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC യുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ

0: ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി, മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
0: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
0: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600 7.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: ഹലോ,
10: രാജേഷ് അല്ലേ ഇത്? പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
9: വീണ്ടും
10: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
11: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
9: സർ, ഇത്രയും രൂപ.
11: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
9: 2 ലക്ഷം
12: എന്ത് പറ്റി അച്ഛാ?
9: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
10: അയ്യോ,
9: കട്ട് ചെയ്തു.
12: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
9: തട്ടിപ്പോ?
12: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
13: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്ര പാടിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചന്ദ്രോത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

കൈതപ്പുറം എഴുതി വിദ്യാസാഗർ ഈണം നൽകി. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രപാടിയ ചലച്ചിത്ര ഗാനങ്ങൾ ഇനി FM പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി കണ്ണൂർ.

എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സ്മരണാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രചരിത്രത്തിലെ നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നരസിംഹറാവു നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. രാജ്യവ്യാപക പൾസ് പോളിയോ തുളിമരുന്ന് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും രണ്ട് ദിവസങ്ങളിലായി നടക്കും. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിൽ നടന്ന മാംഗോ ഫെസ്റ്റിവലിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ കൊത്ര. ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ ഉൽപാദകരായ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് മാങ്ങ കയറ്റുമതിയിൽ ഈയിടെ വർധന രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ

വിദ്യാഭ്യാസ സമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന ജോർദാനെ തോൽപ്പിച്ചു. ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. എഫും പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി ചിത്രപാടിയ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഷാർജ ടു ഷാർജ ഈ ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
12: ഇനി ഒരറിയിപ്പ്. കണ്ണൂർ ആകാശവാണി റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകൾ ആയിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണ യോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം: ആകാശവാണി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കണ്ണൂർ 4. അറിയിപ്പ് കഴിഞ്ഞു. ചിത്രപാടിയ ഗാനങ്ങൾ തുടരുന്നു.

ചമയം. ഈ ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. ചിത്ര പാടിയ ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: ഇന്ന് രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം രാവിലെ 10:55. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് അല്പസമയത്തിനകം. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാ സേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സ്മരണാഞ്ജലി അർപ്പിച്ചു. നിർണായക ഘട്ടത്തിൽ രാജ്യപുരോഗതിക്ക് നരസിംഹറാവു നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തെക്കുറിച്ച് ആഴത്തിൽ അറിവും ധാരണയുമുള്ള പണ്ഡിതനായിരുന്നു നരസിംഹറാവുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം July 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചുവെന്ന വാർത്തയാണ് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചത്. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 2000 ശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഭാവിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത മുന്നിൽ കാണണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 5 വരെ പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 22,288 ബൂത്തുകളും 46,363 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ചു. കോഴിക്കോട്ട് നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാതല പരിപാടി അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ July 2 വരെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ July 3 വരെയും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1430 റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നത്. ഇതുവരെ

0: 900 പേരെ കാണാതായെന്നാണ് റിപ്പോർട്ട്. കൈലാസ് മാനസ് സരോവർ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന തീർത്ഥാടകർ ടൂർ ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. മതിയായ രേഖകളുടെ അഭാവത്തിൽ ചൈന വിസ നിഷേധിച്ചതിനെ തുടർന്ന് കാഠ്മണ്ഡുവിൽ 52 തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് വിദേശകാര്യ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന 1-3 ജോർദാനെ തോൽപ്പിച്ചു. ജിയോവാനി ലോ സെൽസോ, ലൌതാര മാർട്ടിനസ്, ലയണൽ മെസ്സി എന്നിവർ ഗോളുകൾ നേടി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് മെസ്സി നിലനിർത്തി. അൾജീരിയ ഓസ്ട്രിയ മത്സരം ഇരു ടീമുകളും 3 നേടി സമനിലയിൽ പിരിഞ്ഞു. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലറുടെ 147-ാം ജന്മദിനം ആചരിച്ചു. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയായി ഉയർത്താൻ ഗവൺമെന്റ് അനുകൂല തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് NSS യൂണിറ്റും ചേർന്ന് ഹെലൻ കെല്ലർ ദിനാചരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസും ബ്രെയിൻ പ്രദർശനവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്നലെ അന്തരിച്ച തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 73-കാരനായ ഭാഗ്യരാജിന്റെ അന്ത്യം. പ്രഭാവർമ്മ എഴുതിയ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകം വൈകിട്ട് പയ്യന്നൂരിൽ തുരിയം സംഗീതോത്സവ വേദിയിൽ പ്രകാശനം ചെയ്യും. സംഗീതജ്ഞൻ TM കൃഷ്ണ പുസ്തകം കാഞ്ഞങ്ങാട്ട് രാമചന്ദ്രന് നൽകിയാണ് പ്രകാശനം ചെയ്യുക. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിലെ സമ്മേളനത്തിൽ ജില്ലയിലെ 40 വിദ്യാലയങ്ങളിൽ നിന്ന് 700+ പ്രവർത്തകർ പങ്കെടുത്തു. കോഴിക്കോട് ആനക്കാംപൊയിലിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മലപ്പുറം സ്വദേശി ഷിബിലിനായി തിരച്ചിൽ പുനരാരംഭിച്ചു. വിനോദസഞ്ചാര സംഘത്തിലെ ഗൈഡ് ഷിബിൽ ഇന്നലെ വൈകിട്ടാണ് ഒഴുക്കിൽപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്നെത്തിയ 11-അംഗ സംഘം പാറക്കെട്ടുകൾ നിറഞ്ഞ പുഴയിൽ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ചിലർ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. ഇവരെ രക്ഷിക്കുന്നതിനിടയിലാണ് ഷിവിൽ ഒഴുക്കിൽപ്പെട്ടത്. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 2 രോഗികളെ ഇന്ത്യൻ തീരരക്ഷാസേന വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമമാർഗം കൊച്ചിയിലെത്തിച്ചു. അഗത്തിയിൽ നിന്നും കവരത്തിയിൽ നിന്നും 60-ഉം 66-ഉം വയസ്സുകാരായ രോഗികളെയാണ് അടിയന്തര ചികിത്സയ്ക്കായി കോസ്റ്റ് ഗാർഡ് ഡോർണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രിയങ്കാഗാന്ധി MP ഇന്ന് മുക്കത്ത് പ്രഖ്യാപിക്കും. ആദ്യഘട്ടമായി SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും LSS, USS, NMMS ജേതാക്കളെയും ആദരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30. വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക.
1: ആകാശവാണി കണ്ണൂർ.

പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ കിളിക്കൂട്ടം കേട്ടാലോ. വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം സംസ്കൃത ഗാനാലാപനം. അവതരണം ആഞ്ചലീന ആൻജോ.

മലയാളത്തിന്റെ പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ ഒറ്റയ്ക്ക് എന്ന കവിത ആലപിക്കുകയാണ് ഏഞ്ചൽ ജോസഫ്.

ഉറങ്ങാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. ഒറ്റയ്ക്ക് വീണു മരിക്കാൻ പഠിച്ചു ഞാൻ.

साधु जनाधार सार्वभौम साधु जनाधार।

0: ഇനി മോണോ ആക്ട്, അവതരണം വിഘ്നമുക്ത ജയ്മോൻ.
1: ലഹരി വെറുമൊരു വിപത്തല്ല, അത് സമൂഹത്തിന്റെ ഭാവിയുടെ മേൽ പടർന്നു കയറുന്ന കറുത്ത പുകയാണ്. നമുക്കൊരുമിക്കാം പുകയിലയ്ക്കും പുകവലിക്കുമെതിരെ. ഇതാ പുത്രവിലാപം. മോനെ, എന്തുപറ്റി? എന്തുപറ്റിയടാ നിനക്ക്? എനിക്ക് വയ്യമ്മേ. ഞാൻ പുകയുടെ ലോകത്തായിരുന്നു. ഞാൻ എല്ലാം മറന്നു. ഞാൻ വായുവിലൂടെ പറന്നു നടന്നു. എന്റെ ദേഹം ആസകലം വേദനിക്കുന്ന അമ്മേ. മോനെ, നിനക്കറിയോ എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ ഞാൻ വളർത്തിയതെന്ന്?

0: എത്ര ഉറങ്ങാത്ത രാത്രികൾ, എന്റെ സ്വപ്നം, എന്റെ പ്രതീക്ഷകൾ എല്ലാം നീയായിരുന്നു. നീ കുഞ്ഞായിരുന്ന അന്ന് മുതൽ അനുഭവിക്കുന്നതാണ് ഈ ദുരന്തം. നിന്റെ അച്ഛനെ നമുക്ക് നഷ്ടമായതും ഈ ദുശീലം ഒന്നുകൊണ്ട് മാത്രമാണ്. അന്നൊരിക്കൽ
1: ദിശാന്തേ, ദിശാന്തേ, ഓ എത്ര ചുമച്ചിട്ടും ഈ പുകവലി മാറുന്നില്ലല്ലോ, നാണമില്ലേ നിങ്ങൾക്ക്? ഓ പിന്നെ ദേ, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പുക വലിക്കുന്നവർക്ക് മാത്രമല്ല അത് ശ്വസിക്കുന്നവർക്കും അത് അപകടകരമാണ്.
2: പുക വലിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഇവനൊരു ആൺകുട്ടിയല്ലേ, കുറച്ച് പുകയൊക്കെ ഇട്ട് വളരട്ടെ.
0: പുക വലിക്കുന്ന നിന്റെ അച്ഛനെ നിനക്ക് നടക്കാറായ പ്രായം മുതൽ വലിയ ആരാധനയായിരുന്നു. അവസാനം ശ്വാസകോശത്തിൽ ക്യാൻസറുമായി മരണക്കിടക്കയിൽ കിടന്നപ്പോൾ നീ ആ ദുശീലം ഏറ്റുവാങ്ങി. ഹരിതമ്മേ, ഹരിത, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത്. ഞാനും അച്ഛനെ പോലെ ഒരു രോഗിയായി. എന്തിന് അമ്മയെപ്പോലും ഞാൻ ഈ രോഗത്തിന് അടിമയാക്കി. എൻ്റെ ജീവിതത്തിലെല്ലാത്തിൽ നിന്നും ഞാൻ ഓടി ഒളിച്ചു. ഡോക്ടറെ, ഡോക്ടറെ, എന്നെ മോനെ ഒന്ന് നോക്കണം ഡോക്ടറെ, പ്ലീസ് ഡോക്ടറെ.
1: അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും, പക്ഷേ അമ്മ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. രണ്ട് ശ്വാസകോശവും തകരാറിലാണ്. ഇനി അമ്മയ്ക്ക് അവന് വേണ്ടി ഒന്നേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവന് വേണ്ടി പ്രാർത്ഥിക്കുക.
0: അമ്മേ, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല അമ്മേ. മോനെ, മോനെ, ഇച്ചിരി വെള്ളം കുടിക്കടാ. മോനെ, ഇച്ചിരി വെള്ളം കുടിക്ക. മോനെ, മോനെ, കണ്ണു തുറക്കടാ. മോനെ, കണ്ണു തുറക്കടാ.
1: ഇന്നിവിടെ ഇല്ലാതായത് ഒരു ജീവൻ മാത്രമല്ല, അത് നാളെ നിന്റെയോ എന്റെയോ ആവാമെന്ന തിരിച്ചറിവ് ഈ നിമിഷം ഉണ്ടായാൽ ഇല്ലാതാവില്ല ഒരു ജീവനും, അനാഥയാവില്ല ഒരമ്മയും. ലഹരിക്ക് കീഴ്പ്പെടേണ്ടവരല്ല നമ്മൾ, ലഹരിയെ കീഴ്പ്പെടുത്തേണ്ടവരാണ്. നന്ദി.

കിളിക്കൂട്ടത്തിൽ അവസാനമായി സംഘഗാനം. പാടുന്നവർ എൽന ഷിജോ, നേഹ രാജ്, എമിലി സെബാസ്റ്റ്യൻ, ദയാ ഷിബു, സിൽന ട്രീസ സിജോയ്, ആഞ്ചലീന ആൻജോ.

വായാട്ടുപറമ്പ സെയിന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ

0: നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സൈന്യം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. കൃഷ്ണചന്ദ്രനും സംഘവും പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം SP വെങ്കടേഷ്.

സൈന്യം ഈ ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൃഷ്ണചന്ദ്രനും സംഘവും പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം എസ് പി വെങ്കടേഷ്. ഇനി അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്.

സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണം.

സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു.

അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നുവരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും

ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ,

കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ

0: അനുഭവപാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വടക്കുനാഥൻ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിൽ ഉള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

9942564440. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചുകളിലെ ഒഴിവുകളിലേക്ക് അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 6 രാവിലെ 11 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 0467225037. മൃഗസംരക്ഷണ വകുപ്പ് കാസർകോട് ജില്ലയിൽ നടപ്പിലാക്കുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി നീലേശ്വരം ബ്ലോക്കിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 30 ഉച്ചയ്ക്ക് 2:30 സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. യോഗ്യത 7 ക്ലാസ്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. ഫോൺ നമ്പർ 0499424624. കാസർകോട് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ജൂലൈ 3 PSC കാസർകോട് ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499924032. IHRD കീഴിൽ പട്ടുവം കയ്യം തടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ ജൂലൈ 1 രാവിലെ 10:30, ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, UGC നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. അവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെ പരിഗണിക്കും. ഫോൺ നമ്പർ 8547005048. കാസർകോട് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499924256027. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് ക്ലാർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത +2, കമ്പ്യൂട്ടർ പരിജ്ഞാനം, മലയാളം ടൈപ്പിംഗ്, MS ഓഫീസ്, പ്രവൃത്തി പരിചയം അഭികാമ്യം. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണനയുണ്ട്. പ്രായപരിധി 18 മുതൽ 41 വരെ. ഫോൺ നമ്പർ 0467221054. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSGD ഓഫീസിലേക്ക് ഓവർസിയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത ഡിപ്ലോമ, ITI. ഫോൺ നമ്പർ 0499924237276. എളയരിത്തട്ടി ഇക്കേ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ്, PhD. ഫോൺ നമ്പർ 0467224533. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ, സമയം 12 മണി കഴിഞ്ഞ് 15:20. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കണ്ണിയാർ കളിപ്പാട്ട്. അവതരിപ്പിക്കുന്നത് കെ ശിവപ്രകാശും സംഘവും.

0: കെ ശിവപ്രകാശും സംഘവും അവതരിപ്പിച്ച കണ്ണീർ കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. ഭാരതം ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഓരോ പൌരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ മാസം രാജ്യം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരതം ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മോദി പറഞ്ഞു. അടുത്തിടെ കൊൽക്കത്തയിൽ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി.
1: हमने मन की बात में देशवासियों की अनेक उपलब्धियों पर चर्चा की है. जून में भी देश ने कुछ ऐसी उपलब्धियां हासिल की है जो हर देशवासी को गर्व से भर देती है. ये सफलताएं देश की सुरक्षा और आत्मनिर्भरता से जुड़ी. हाल ही में मुझे कोलकाता में नौसेना से जुड़े एक कार्यक्रम में शामिल होने का अवसर मिला. वहाँ INS दुनागिरी, INS संशोधक और INS अग्रे को भारतीय नौसेना के बेड़े में शामिल किया गया.
0: വ്യോമയാന മേഖലയിൽ രാജ്യം ജൂണിൽ മികച്ച വിജയം കൈവരിച്ചു. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. സമാന രീതിയിൽ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും രാജ്യത്തെ വ്യവസായ പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിൽ നടത്തിയ അഭ്യർത്ഥനകൾക്ക് പിന്തുണയും സഹകരണവും നൽകിയ രാജ്യത്തെ ഓരോ പൌരനോടും രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയിൽ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സുരക്ഷാ കവചം ഒരുക്കി. വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. പദ്ധതി പ്രകാരം ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം കുടുംബങ്ങൾക്ക് ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം യാനി കേവൽ 1 സാൽ കെ 20 രൂപയെ കാ പ്രീമിയം ഉസ് പർ 2 ലാഖ് രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽത്ത ഹൈ. അബ് തക് ഇസ് യോജന സെ 58 കരോഡ് സെ അധിക ലോഗ് ജുഡ് ചുക്കെ ഹൈ. ഇൻമെ കരീബ് 28 കരോഡ് ഹമാരി മാതായേ ബഹനേ ബേട്ടിയാ ഹൈ.
0: അന്ധവിശ്വാസം തെറ്റിദ്ധാരണ മാത്രമല്ല, അത് ഭയം ജനിപ്പിക്കുന്നത് കൂടിയാണ്. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യുന്നു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസമടക്കം പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നാഗാലാന്റിലെ നാഗാലാന്റ് ബേബി ലീഗ് ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ബേബി ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കിയതായും കുട്ടികളുടെ മനസ്സിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
1: मैं अक्सर कहता हूं जो खेलता है वो खिलता है. आज देश में ऐसे युवाओं की संख्या बहुत तेजी से बढ़ रही है जो खेल भी रहे हैं और खिल भी रहे हैं. पहले की तुलना में अब कहीं अधिक युवा खेलों को कैरियर के रूप में अपना रहे.
0: യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിന് ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിന് ചുവടുവയ്പാണ്. ഈ ശ്രമത്തിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ജനങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംരംഭങ്ങൾ മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിന്റെ പിന്തുണയുമുണ്ടെങ്കിൽ ഏതു വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നതിന്റെ സൂചകമാണെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16-ാം കേരള നിയമ

സംസ്ഥാനത്ത് അഞ്ചുവരെ പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ചു. കോഴിക്കോട്ട് നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാതല പരിപാടി അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം ചേരനല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ TJ വിനോദ് MLA നിർവഹിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാവിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന 1-3 3 goals ജോർദാനെ തോൽപ്പിച്ചു. ജിയോവാനി ലോസെൽസോ, ലൌതാരോ മാർട്ടിനസ്, ലയണൽ മെസ്സി എന്നിവർ ഗോളുകൾ നേടി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സി നിലനിർത്തി. അൾജീരിയ ഓസ്ട്രിയ മത്സരം ഇരു ടീമുകളും 3 goals നേടി സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട് നഷ്ടമാകാൻ പാടില്ലെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ക്യാബിനറ്റ് ഉപസമിതി തീരുമാനം വരട്ടെയെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന്റെ 3-ഘട്ട അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 2 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 3 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കൊച്ചിയിൽ ഇന്നലെ അർദ്ധരാത്രി സ്വകാര്യ മാളിന് സമീപം നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാളിനടുത്ത തട്ടുകടയോട് ചേർന്നാണ് ആൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മരട് പോലീസ് അറിയിച്ചു. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ആകാശവാണി കണ്ണൂർ, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രാജീവ് പാടിയത്, നാടകം തിടമ്പ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ് 50 സെക്കൻഡ്. ആകാശവാണി കണ്ണൂർ, ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ

0: മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 വിമാന പഹലി ഉടാൻ പൂരി കീ ഹൈ ഓർ ഐസെ 40 വിമാന ഭാരത് മേ ഹി ബനായെ ജാ രഹേ ഹൈ. ഇസ്സെ MSME ഓർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹീ ഹൈ, റോജ്ഗാർ കേ അവസര ബഢ് രഹേ ഹൈ ഓർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭീ മജ്ബൂത് ഹോ രഹാ ഹൈ.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹീ ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽതാ ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യ മേ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തേ ഹുയേ മേനെ ദേശവാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ. മേ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂം കി മേരി അപീൽ കാ ഉന്നോനെ ന സിർഫ് സമർത്ഥൻ കിയാ ബൽക്കി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹൈ. മുജേ ഇസ് ബാത് കി ഖുശി ഹൈ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുക്കാബല കർ രഹേ ഹൈ. മുജേ വിശ്വാസ് ഹൈ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി ഹമേ സഫൽ ബനായേഗി.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും

0: ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാഓ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ഭി രഹേ ഹൈ ഓർ ഖിൽ ഭി രഹേ ഹൈ പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക് യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ രഹേ ഹൈ.
0: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റു വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐസിസി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ആകാശവാണി കണ്ണൂർ, സമയം 1:00.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
6: താരനും തളിരും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതത്തിലൂടെ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വിളിക്കാം. ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലൂടെ 0497 295 607, മറ്റൊരു നമ്പർ 94 95 99 10 15.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, കോൾ കട്ടായും തോന്നുന്നു. ഏതായാലും നമുക്ക് ഈ ഗാനം കേട്ട് തിരിച്ചു വരാം. ചിത്രം വാടകയ്ക്കൊരു ഹൃദയം, ഗായകൻ യേശുദാസ്, കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജി ദേവരാജന്റെ ഈണം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പൊൻചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരണം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരള.

0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണും തളിരും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പറുണ്ട് 94 95 99 10 15. സ്വാഗതം, ഇതാരാണ്?
1: ഹലോ,
0: സ്വാഗതം. ആരാണ്?
1: ഇത് പ്രവീണ.
0: പ്രവീണ, പ്രവീണ എവിടുന്നാണ് വിളിക്കുന്നത്?
1: കണ്ണൂർ ജില്ലയിലെ പാനൂർ കുന്നോത്തറമ്പ് എന്ന് പറയും.
0: പാനൂർ കുന്നോത്തുപറമ്പ് എന്നാണ് വിളിക്കുന്നത്. സ്ഥിരം ശ്രോതാവാണോ? സ്ഥിരമായിട്ട് പാട്ടിലേക്ക് വിളിക്കുന്ന ആള്?
1: എന്നെക്കാട്ടും കേൾക്കും, അമ്മയെ കൂടുതലായിട്ട് കേൾക്കും. അപ്പൊ അമ്മ ഇങ്ങനെ വിളിക്കണം ആരെ അധിക സമയത്തിലും വിളിക്കും, പക്ഷെ കിട്ടിയില്ല.
0: ഇപ്പൊ ഇന്ന് മോൾക്കാണ് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് അല്ലേ?
1: രണ്ട് ഫോൺ, അമ്മേന്റെ ഫോണിലും എന്റെ ഫോണിലും ഒരുമിച്ച്
0: വിളിച്ചു, അങ്ങനെ മോൾക്ക് അടിച്ചു അല്ലേ? മോള് എന്ത് ചെയ്യുന്നു? പ്രവീണ എന്ത് ചെയ്യുന്നു? ബാങ്ക് കോച്ചിങ്. ഏത് കോഴ്സ് ആണ് കഴിഞ്ഞത്? ഡിഗ്രി കഴിഞ്ഞിട്ടാണോ കോച്ചിങ്ങിന് പോകുന്നത്? ഓക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആശിച്ച ജോലി കിട്ടട്ടെ എന്ന് ഹലോ പ്രീഗീത ആശംസിക്കുകയാണ്. ഓക്കെ, പ്രവീണക്ക് വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അച്ഛൻ, അമ്മ, പിന്നെ ഓക്കെ. അപ്പൊ ഓക്കെ, പിന്നെ എന്താ ഇന്ന് ഞായറാഴ്ച വിശേഷങ്ങൾ വല്ലതും ഉണ്ടോ പങ്കുവെക്കാൻ? ഓക്കെ, അമ്മയും മകളും തന്നെ വീട്ടിലുള്ളു. അപ്പൊ ഇന്ന് ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഒന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല, പ്രത്യേകിച്ചില്ല. പിന്നെ പഠനത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും പ്രവീണ അല്ലേ? ഓക്കെ, അപ്പോൾ ഏത് പാട്ടാണ് വേണ്ടത് അത് പറയൂ.
1: വെട്ടം ഫിലിമിലെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുന്നാടൻ.
0: ഓക്കെ, അപ്പോ ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതമാണ് അല്ലേ? ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന ഗാനമാണ്. അതിമനോഹരമായ ഒരു ഗാനമാണ്, നമ്മുടെ ഈ സീസണിന് അനുയോജ്യമായ ഒരു ഗാനം അല്ലേ? അപ്പോ ആ ഒരു, അപ്പൊ ഇന്ന് രാവിലെ ആലോചിച്ചതായിരിക്കും അല്ലെ, മഴ കണ്ടപ്പം തോന്നിയിട്ടുണ്ടാവാം. ശരിയാണ്, ഇന്ന് ഉച്ചക്കത്തെ അല്ലെ ഈ ഹലോ പ്രിയഗീതത്തിലെ ഈ പാട്ടിന് ആവശ്യപ്പെടാം എന്ന. ഓക്കെ, മഴയൊക്കെ ഒരുപാട് ആസ്വദിക്കാറുണ്ടോ പ്രവീണ?
1: ഉണ്ട്.
0: അതെ അതെ അതെ. ഓക്കെ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പഴയ കുട്ടികൾക്ക് ഈ മഴയെ ആസ്വദിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? പ്രകൃതി തന്നെ അവരുടെ ചുറ്റുപാടുകളൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറയ്ക്ക് ആ ഒരു ഭാഗ്യമില്ല അല്ലെ? അതുകൊണ്ടല്ലേ പഴയ തലമുറകളിലെ ആൾക്കാരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് മഴയിലൂടെ മഴ കുതിർന്ന് അതെ അതെ, അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ അവർക്ക് പങ്കുവെക്കാനുണ്ട്. പക്ഷെ പിന്നീട് വന്നവർക്ക് ആ ഒരു ഓർമ്മകളൊന്നുമില്ല. ഒന്നാമത്തെ ഈ വയലേലകളില്ല, പിന്നെ സ്കൂളിലേക്ക് കൂട്ടമായിട്ടുള്ള ആ ഒരു നടപ്പുണ്ടല്ലോ രാവിലെ തന്നെയുള്ള തിരിച്ചും, അതൊന്നും ഇല്ലല്ലോ. ഇപ്പം സ്കൂൾ ബസ്സുകളാണ്, അതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആസ്വാദ്യതയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, പ്രവീണ പാടാറുണ്ടോ? ഇല്ല. ശബ്ദം കേട്ടിട്ട് നന്നായി പാടുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ റെഡിയല്ല അല്ലേ? ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചതല്ലാന്ന് തോന്നുന്നു അല്ലേ പ്രവീണ? ഓക്കെ,
1: ഇപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കില്ല, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയി ചേച്ചി ഫോൺ എടുത്തതാണ്.

0: ഓക്കെ. ഏതായാലും നമ്മൾക്ക് സന്തോഷം, പ്രവീണയ്ക്കും അമ്മയ്ക്കും ഒക്കെ.
1: ഇതില് വിളിച്ച ആള് തന്നെ റിപ്പീറ്റ് ആയിട്ട് വിളിക്കാം. നമ്മളെല്ലാം കൊറേ ആയി ട്രൈ ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു ഏട്ടം പറഞ്ഞിട്ടില്ലേ കോട്ടയത്ത് നിന്നൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല എന്നൊരു പരാതി പറഞ്ഞിട്ടില്ലേ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് വിളിച്ച ആളെ തന്നെ പിന്നെ റിപ്പീറ്റ് ആയിട്ട് വിളിക്കാം.
0: അതെന്താ വെച്ചാൽ അവര് മത്സരിച്ച് വിളിക്കുന്ന സമയത്ത് കിട്ടുന്നതാണ്, അല്ലാതെ വേറൊന്നും അല്ല. ആകാശവാണി ഒന്ന് ചെയ്യുന്നത് കൊണ്ടൊന്നും അല്ല, അത് അവര് അത്രയ്ക്ക് മത്സരിച്ച് ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഒത്തിരി ഫോണുകളൊക്കെ വെച്ച് ട്രൈ ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ കിട്ടുന്നു മനസ്സിലായല്ലോ അല്ലേ, ശ്രമിച്ചു കഴിഞ്ഞാലേ. ഓക്കെ, അപ്പോ പ്രവീണ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം വെട്ടത്തിലെ മടത്തുള്ളികൾ കിലുങ്ങിയിടുമേ എന്നതാണ്, കെ എസ് ചിത്രപാടിയ ഗാനമാണ്. ഇതാ കേട്ടോളൂ. ഓക്കെ, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വിളിക്കാം. 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 94 95 99 10 15. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം. നമസ്കാരം, ഇതാരാണ്?
3: സൗമ്യ.
2: സൗമ്യ, സൗമ്യ എവിടുന്നാണ് വിളിക്കുന്നത്? ചാല അല്ലേ? ഓക്കെ. സൗമ്യ എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഇന്ന് എന്താണ് ഹൗസ് വൈഫ് തയ്യാറാക്കിയിരിക്കുന്നത്? ഊണിനായിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ? സ്പെഷ്യൽ ഇല്ല, സാധാരണ പോലെ തന്നെയാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
3: അച്ഛൻ, അമ്മ, ഭർത്താവ്, രണ്ട് മക്കൾ.
2: ഓക്കെ, മക്കളൊക്കെ എന്ത് പഠിക്കുകയാണോ? അഞ്ചാം ക്ലാസ് പഠിക്കുകയാണ്. ഓക്കെ,
3: എല്ലാ പരിപാടിയും കേൾക്കലുണ്ട്, കട്ട കേൾക്കലുണ്ട്.
2: എന്തായിരുന്നു പ്രിയ, എന്തായിരുന്നു പേര് പറഞ്ഞ? പ്രിയ,
3: സൗമ്യ.
2: സൗമ്യ, ഓക്കെ ഓക്കെ. അപ്പൊ സൗമ്യ, ഒരു ഗ്യാപ്പിന് ശേഷമാണോ വിളിക്കുന്നത്?
3: ആദ്യമായിട്ടാണ്
2: കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നൊന്ന് വെറുതെ ട്രൈ ചെയ്താണ്, വളരെ സീരിയസ് ആയിട്ട് ട്രൈ ചെയ്ത സമയത്ത് കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ. അപ്പൊ
3: അച്ഛന്റെ അമ്മേനെ എന്ത് പറഞ്ഞാൽ പാട്ടാണ് വേണ്ടേ?
2: ആ, അതെന്തുകൊണ്ടാണ് ആ പാട്ട് ഇത്രയും പ്രിയമായത്?
3: മോളെ പറഞ്ഞാലാണ്, ജൂലൈ 9 അടുത്ത മാസം.
2: ഓ, അത് ശരി.
3: അൻവിത,
2: മോളുടെ പേര് അൻവിത എന്നാണ് അല്ലേ? ഓക്കെ.
3: അപ്പൊ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
2: മോൾക്ക് ഡെഡിക്കേഷൻ ഉണ്ടല്ലേ? പിറന്നാൾ സമ്മാനമായിട്ട് അമ്മ നൽകുന്ന പാട്ടാണ്. ഓക്കെ, അപ്പോ ഈ പാട്ട് വെച്ചു തരാം കേട്ടോ ചേച്ചി. അപ്പോ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് വിജയ് യേശുദാസ് പാടിയ പാട്ടാണ് ചിത്രം അച്ചുവിന്റെ അമ്മ. അപ്പോ ഗാനം കേൾക്കാം. സൗമ്യയുടെ മകൾ അൻവിതയ്ക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം. നമസ്കാരം.
2: ഹലോ.
1: ഹലോ, നമസ്കാരം. ഇതാരാണ്? കാർത്തിക്. കാർത്തിക് എവിടുന്നാണ് വിളിക്കുന്നത്? തളിപ്പറമ്പ്. തളിപ്പറമ്പ് എവിടെയാണ് സ്ഥലം? ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. അവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? ഓക്കെ. ഉച്ചയോടെ അങ്ങനെയാണല്ലോ. ഒരു നമ്മള് പഴയ ആൾക്കാരൊക്കെ പറയല്ലേ, ഉച്ചയ്ക്ക് മഴ അല്പ ഉച്ച തോർച്ചാന്നു, അങ്ങനെ എന്തോ ഒരു യൂസേജ് ഉണ്ട് അല്ലേ, അങ്ങനെ പറയുള്ളു. അപ്പൊ കാർത്തിക് എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ? ഡ്രൈവറാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയാണ് അല്ലേ? ജോലിക്ക് പോകുന്നില്ല. ഓഹോ, അത് ശരി. എന്തിലായിരുന്നു ഡ്രൈവറായിട്ട് ജോലി ചെയ്തത്?
2: ഞാൻ കേരളത്തിലെ ഒട്ടുമുക്ക ഡിസ്ട്രിക്റ്റിലും വളയം പിടിച്ചിട്ടുണ്ട്.
1: ഓ, എന്തിലായിരുന്നു?
2: ഞാൻ എല്ലാ വണ്ടിയും എടുക്കും.
1: ഏത് വണ്ടി എടുക്കും? ഓഹോ, അപ്പോ ഒത്തിരി വർഷം ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഫ്രീ ആണല്ലേ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട്
2: പോകുകയാണ്.
1: ഓഹോ, ഹെൽത്ത് ഇഷ്യൂസ്. ഓഹോ, അത് ശരി. വീട്ടിൽ ആരൊക്കെയാണ്? ആർക്കാണ് സ്ട്രോക്ക്? അമ്മയ്ക്ക്. ഓ, അത് ശരി. അപ്പൊ അടുത്ത്? ഓ, അത് ശരി. അമ്മയ്ക്ക് വേണ്ടി ജോലിയൊക്കെ ഒഴിവാക്കി എടുത്ത് ഇരിക്കുകയാണ് പരിചരിക്കാനായിട്ടല്ലേ. അത് ശരി. ഓഹോ, അപ്പോ
2: നമ്മള് മുമ്പോട്ട് പോകുക, ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കും മുമ്പോട്ട് പോകണല്ലോ. ഒരാൾക്കും നമ്മളെ കൊണ്ട് ചെല്ലുകയാണ് കാരണം. അതാണ് ഞാൻ എന്റെ ആഗ്രഹം. നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ ഹെൽപ്പ് ചെയ്യുക, അത് ആർക്കാണെങ്കിലും.
1: അതെ, അതൊരു അതൊരു വലിയ സന്ദേശമാണ് കാർത്തിക്.
2: അങ്ങനെ ആൾക്കാരായിരിക്കാം ഞാൻ, സാധാരണക്കാര ആൾക്കാരുടെ ഒരുപാട് എന്നീ ആൾക്കാരെയൊക്കെ നമുക്ക് സന്ദേശിക്കാൻ പറ്റില്ല.
1: അതെ, തീർച്ചയായിട്ടും ശരിയാണ്. നമുക്ക് എന്തുണ്ടായാലും
2: മനസ്സിലാക്കുന്നില്ല.
1: അതെ അതെ.
2: ഇന്നെന്ന് വെച്ചുകഴിഞ്ഞാല് പൊതുവെ കാര്യങ്ങൾ രക്ഷിതാക്കൾക്കൊന്നും മറ്റുള്ള കാര്യത്തിൽ നോക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് മക്കൾ പലവരും ഇങ്ങനെ തെറ്റി പോകുന്നത്. കുട്ടികളെ ശരിക്കും കണ്ടമാനം അടിഞ്ഞു പോകുന്നത്. കാരണം ഞാൻ കണ്ണിന്റെ കണ്ടതാണ് മാഡം. മാഡത്തിന്റെ പേര് എങ്ങനെയോ?
1: ഹലോ ഹലോ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. എന്തോ ഒരു ക്ലാരിറ്റി ഇല്ല കാർത്തിക് പറയുന്നതില്. ഹലോ, ആ പറഞ്ഞോളൂ.
2: നമ്മളെ സ്വന്തം നല്ല കുട്ടികളെ, കാരണം എനിക്ക് അതൊക്കെ ഉള്ള രക്ഷിതാക്കൾ കാണുന്നില്ല. പൈസ ചെയ്യുമ്പോൾ പൈസക്ക് പോയി. ഞാനൊരു പിന്നെ ഏകദേശം കഴിഞ്ഞ വർഷം കഴിഞ്ഞ എത്ര ലോറയിലും പാലാരിവട്ടം തിരിഞ്ഞ് ടെന്നിസെമ്പോഴി കയറി വരുമ്പോഴാണ് നമ്മുടെ എൻ്റെ നാട്ടിലെ സ്വന്തം രണ്ട് പെൺകുട്ടികൾ വണ്ടി നേരി കാറിൽ ബോധമില്ലാതെ കിടക്കുന്നത്. ഞാൻ അവിടെ ഒരു കടയിൽ വണ്ടി നിർത്തി ഞാൻ പോകാണ്. പക്ഷെ എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ വായിട്ട കുട്ടികളെ, അത്രയും വലിയ കേസുകാരുടെ മക്കളായി. പക്ഷെ ഞാൻ പുറത്തു പറഞ്ഞിട്ടില്ല ആരോട്. പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, സംരക്ഷിക്കേണ്ടത് അവർ സംരക്ഷിക്കണം, നമ്മൾക്ക് പറയാൻ ബുദ്ധിമുട്ടില്ല.
1: അത് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണല്ലോ നമ്മുടെ തോഫാൻ,
2: തീർച്ചയായിട്ടും
1: അതിന് നമ്മളൊക്കെ പങ്കാളികളാവുക എന്നതാണ് സർക്കാരിനൊപ്പം.
2: ഞാൻ ഒരുപാട് വർഷം സർവീസ് നടത്തിയ ആളാണ്, ഇന്ന് വരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല, മദ്യമാണ് പോലും ഒരു ലഹരി ഒരു പരിശീലനങ്ങളും ഇല്ല.
1: ഓക്കെ ഓക്കെ,
2: ഇങ്ങനെ ഉണ്ടായിട്ട് ഇനിയത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല.
1: അതെ അതെ, തീർച്ചയായിട്ടും ഒരു
2: ജീവിതത്തിൽ എന്തോ
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
2: അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കണം. കാരണം നമ്മൾക്ക് നാളെ എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ല.
1: അതെ അതെ, പക്ഷെ അതൊന്നും ആരും
2: വിജ്ഞാനോ
1: അതാരും മനസ്സിലാക്കുന്നില്ലല്ലോ.
2: പല ഇതിലായിട്ട് ഞാൻ ആകാശവാണിയിൽ പല പ്രോഗ്രാമിലും വിളിക്കണം എന്ന് വിചാരിച്ചു, അപ്പൊ കിട്ടില്ല. ചില ഡോക്ടേഴ്സുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ളത്.
1: ഓക്കെ, അപ്പൊ ഏതായാലും കാർത്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടെന്ന് അറിയാം. ഇപ്പൊ പറഞ്ഞല്ലോ.
2: മാഡത്തിന്റെ പേരെങ്ങനെയായിരുന്നു?
1: എന്റെ പേര് ദീപ.
2: ദീപ
1: ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ്

0: ചെയ്യുന്നുണ്ടോ ഭാർത്തി?
1: ആ കുഴപ്പമില്ല. പറയാൻ കഴിഞ്ഞാല് ഒന്ന് എന്റെ അമ്മ, പിന്നെ അതുപോലെ തന്നെ ആകാശവാണിയിലെ മുഴുവൻ സ്റ്റാഫിനും പറഞ്ഞ് നമുക്ക് ആരെ ആദ്യമായിട്ടാണ് വിളിച്ച് കിട്ടിയത്. അപ്പം ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മുമ്പും ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, റേഡിയോ നിലയാണല്ലോ എല്ലായിടത്തും ആശ്രയം. അപ്പൊ അന്ന് മുതലുള്ള ഒരു ഏറ്റവും വലിയ ഇത് ആകാശവാണി തന്നെയാണ്. ആകാശവാണിയിൽ തന്നെ എല്ലാ ശ്രോതാക്കൾക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ എന്നെ അറിയുന്ന കേൾക്കുന്ന എല്ലാവർക്കും. കാരണം ഒരുപാട് വർഷത്തെ പിന്നെന്താ പറയാ,
0: ഈ ഗ്യാപ്പ് ഇട്ടിട്ട് വിളിക്കാൻ പറയുന്നത് ഒരു വിരോധം കൊണ്ടല്ല കാർത്തിക്, അത് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുക എന്നതുകൊണ്ട് മാത്രമാണ്.
1: നമ്മളെല്ലാവർക്കും അവസരം കൊടുക്കും. നമ്മൾ ഇപ്പൊ ഒരാൾ വിളിക്കുമ്പോൾ വിളിക്കണ്ട എന്ന് പറയാൻ ആർക്കും പറ്റില്ലല്ലോ.
0: ഓക്കെ ഓക്കെ, അത് ആകാശവാണിക്ക് എന്നും ശ്രോതാക്കളോട് സ്നേഹം മാത്രമേ ഉള്ളൂ.
1: പക്ഷേ
0: അതെ അതെ അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും അവസരം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഏതായാലും കാർത്തിക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാർത്തിക്കിന് പറയാനുണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മുടെ ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ അത് പറയാൻ സാധ്യമല്ലല്ലോ. ഓക്കെ,
1: മഴക്കാല അപകടങ്ങളെ അവരുള്ള അവരെ ആർ ടി ഒ ഓഫീസറായിട്ട് വിളിച്ച് ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ അതിന് വലിയൊരു ഉപകാരമായിരിക്കും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും.
0: അതുപോലെയുള്ള പരിപാടികളൊക്കെ ഇവിടെ സമാനമായ പരിപാടികളൊക്കെ നമ്മുടെ ആകാശവാണിയിൽ നിന്നും പോകുന്നുണ്ട്. അത് കാർത്തിക് എല്ലാ പരിപാടികളും ഓക്കെ. അപ്പോ ഓക്കെ കാർത്തിക്, ഏതായാലും അപ്പോ ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പോ ഈ പാട്ട് കാർത്തികിന്റെ അമ്മയ്ക്കും മറ്റേ ആകാശവാണിക്കും എല്ലാം അല്ലേ, അങ്ങനെയല്ലേ? അപ്പോ എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ കാർത്തിക്, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. താങ്ക് യു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ പാട്ടാണ് നമ്മുടെ കാർത്തിക് ആവശ്യപ്പെട്ടിരുന്നത്. ചിത്രം രാപ്പകൽ കേൾക്കാം ഈ ഗാനം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതത്തിൽ, ഇടവേളയ്ക്ക് ശേഷം അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതമാണ്. നമസ്കാരം.
3: ഹലോ
2: ഹലോ ഹലോ, ഇതാരാണ്? ദേവി. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആലച്ചേരി. എന്താ പേരെന്താണ്? ദേവി അല്ലേ. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആഹാ, അപ്പൊ ഇന്നാണ് സക്സസ് ആയത് അല്ലേ. ഓക്കെ, എന്ത് വീട്ടമ്മയാണോ? വീട്ടമ്മയാണ്. അപ്പൊ ഇന്ന് എന്താണ് ഊണിന് സ്പെഷ്യലൊക്കെ ആക്കിയിരിക്കുന്നത്? ഓ, വയ്യാണ്ടിരിക്കാണോ? ഓഹോ, അത് ശരി. ആരാണ് സഹായത്തിനൊക്കെ വീട്ടിലുള്ളത്? പനിയുടെ സീസൺ ആണല്ലോ ഇത്. ഓക്കെ, മോള് അടുത്ത് തന്നെയാണോ താമസിക്കുന്നതൊക്കെ? ആഹാ, താമസിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോ ചേച്ചി ഏത് പാട്ടാണ് വേണ്ടത്? തുലാഭാരത്തിലെ ഏത് പാട്ടാണ് വേണ്ടത്? ഓക്കെ, ചേച്ചി പാടാറുണ്ടോ? ഓക്കെ, ഈ ഒരു അവസരത്തിലല്ലേ. എന്തായിരുന്നു പറ്റിയത്? ഓ, അത് ശരി. 8 മാസായിട്ടേ ഉള്ളൂ. ഞാൻ ഞങ്ങളെ ലൈബ്രറിയിലേക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാ, തുലാഭാരം അല്ലേ.

വൃശ്ചിക ഏതായിരുന്നു പാട്ട് പറഞ്ഞത്? ഞാനത് ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഇവിടെ പരതികൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. അപ്പോ വേറെ പാട്ട് വേണോ ചേച്ചി? ഞാനിപ്പോ പെട്ടെന്ന് ആ പാട്ട് നമ്മുടെ ശേഖരത്തിലുണ്ട്. ഇനി അതാണോ വേണ്ടത്? ഏത് പാട്ടാണ് ചേച്ചിക്ക് വേണ്ടത്? കൃത്യമായി പറയൂ. ജ്ഞാനസുന്ദരിയിലെ ഏത് പാട്ടാണ്? വേഗം പറയൂ, നമുക്ക് സമയം അത്രേ ഉള്ളൂ, പെട്ടെന്ന് വേണം. ഏതെങ്കിലും ഒരു പാട്ട് മതിയോ? ഓക്കെ, അപ്പൊ ജ്ഞാനസുന്ദരിയിലെ ഏതെങ്കിലും ഒരു പാട്ടിനാണ് ദേവി ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത്? അത് തരാം കേട്ടോ. അത് ജ്ഞാനസുന്ദരിയിലെ അല്ല, അത് മറ്റൊരു സീതയിലെയാണ്. അപ്പൊ ചേച്ചി ആദ്യം പറഞ്ഞിരിക്കുന്ന ജ്ഞാനസുന്ദരിയിലെ പാട്ടല്ലേ? നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കാൻ അധിക സമയമല്ല, ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ ക്യൂവിലാണ്. അപ്പോ ജ്ഞാനസുന്ദരിയിലെ ഏതെങ്കിലും ഒരു പാട്ട് ചേച്ചിക്ക് വേണ്ടിട്ട് പ്ലേ ചെയ്യാം. ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം.

0: ജ്ഞാനസുന്ദരി ഈ ചിത്രത്തിലെ ഈ ഗാനമാണ് കേട്ടത്. അഭയദേവിൻ്റെ വരികൾക്ക് വി ദക്ഷിണമൂർത്തിയുടെ ഈണം. ഗായകൻ കമുകര പുരുഷോത്തമൻ.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരണം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, സ്വാഗതം. സ്വാഗതം, ആരാണ്? ചക്കരക്കല്ലിൽ നിന്ന് ആരാണ് വിളിക്കുന്നത്?
1: അനിൽ.
0: എന്താണ്, ജോലി ചെയ്യുന്നുണ്ടോ?
1: ഓക്കെ,
0: പതിവ് ശ്രോതാവാണോ? ഹലോ പ്രിയഗീതത്തിൽ വിളിക്കാറുണ്ടോ? വിളിച്ചിരുന്നു, ഇപ്പോൾ ഇടവേളയ്ക്ക് ശേഷമാണ് വിളിക്കുന്നത്.
1: ഓക്കെ,
0: അപ്പോ ഇപ്പം ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്? മഞ്ഞണിഞ്ഞ മാമലകൾ. ഓക്കെ, ചുനക്കര രാമൻകുട്ടിയുടെ വരികളാണ് അല്ലേ? ശ്യാം ഈണം പകർന്ന ഗാനമാണ്, യേശുദാസ് പാടിയതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഗാനം ഇത്രയും പ്രിയമാകുന്നത്? ഓക്കെ, പ്രത്യേകിച്ച് നല്ലൊരു പാട്ടാണ്, അതുകൊണ്ട് ഇഷ്ടമായി അല്ലേ? ഓക്കെ, പാട്ട് പാടാറുണ്ടോ? പാട്ട് പാടാറില്ല, കേൾക്കാറ് മാത്രമേ ഉള്ളൂ അല്ലേ? പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിൽ എന്നും നല്ല ഒരു ഗായകൻ ഉണ്ടാവും അവരിൽ. അതെ, പക്ഷേ ആരുടെയും മുമ്പിൽ പാടാൻ അവർ തയ്യാറാവില്ല എന്നതാണ് അല്ലേ പലരും. ഓക്കെ, അപ്പം അനിലേട്ടൻ ആവശ്യപ്പെട്ട ഗാനം ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ പാട്ട് അല്ലേ? അപ്പം തീർച്ചയായും കോട്ടയം കുഞ്ഞച്ചനിലെ യേശുദാസ് പാടിയ ഗാനം, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന ഈ ഗാനം, മഞ്ഞണിഞ്ഞ മാമലകൾ എന്ന് തുടങ്ങുന്ന ഈ ഗാനം അനിൽ ചേട്ടന്റെ മരുമകളാണ് അല്ലേ? എന്താ, മരുമകന്റെ ഭാര്യയാണ്. ആ, അവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇതാ കേട്ടോളൂ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കാം. താങ്ക് യു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ

0: 9596708094 9596968080.
1: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
0: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
2: പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും അതുപോലെ പരിപാടിയെ ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതത്തിന്റെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം പകർന്നത് ഷാജു പൊന്നാരത്ത്, ഒപ്പം അതുൽ കെ പി. ഇന്ന് നിങ്ങൾക്കൊപ്പം ഇതുവരെ കെ ദീപ.
3: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം, FM പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കുന്നില്ലെന്നും രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിയുമായി ചർച്ച നടത്തുന്നു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വിന്റേ ന്യൂസ്.
4: Good afternoon. This is Akashvani and I'm Saira Mujtaba with the midday news. The headlines. Prime Minister Narendra Modi says India is becoming increasingly secure and self-reliant from seas to the skies with focus on indigenous defense production. Highlights completion of maiden flight of C-295 aircraft manufactured in the country. In his Man Ki Baat program on Akashvani, Mr. Modi expresses gratitude to the citizens of the country for actively supporting his recent appeal to avoid buying gold, foreign travels and promoting carpooling for some time. India and Seychelles signed agreements on various subjects including health, agriculture, finance and space following delegation level talks in Victoria. Government asks Indian citizens not to undertake Kailash Mansarovar Yatra without all required travel documents. Security situation in West Asia deteriorates sharply with both US and Iran launching fresh military strikes against each other. And in ICC Women's T20 World Cup, India to take on Australia in their final Group A match in London today. And now the news in detail. Prime Minister Narendra Modi today highlighted that India achieved major success in the aviation sector in June with the Made in India C-295 aircraft completing its maiden flight. Addressing the nation in his Man Ki Baat program on Akashvani, the Prime Minister shared that 40 such aircraft are being manufactured in India.
5: जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई. C-295 यह विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: അടുത്ത ഗാനം പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം ക്യാപ്റ്റൻ.

0: നിതീഷ്, ഡോക്ടർ സാധി ചക്രവർത്തി എന്നിവരുടെ വരികൾക്ക് വിശ്വജിത്ത് ഈണം പകർന്ന് പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ക്യാപ്റ്റൻ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഒരു ഗാനം കൂടി കേൾക്കാം. പി ജയചന്ദ്രൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. ചിത്രം പയ്യൻസ്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് അൽഫോൺസ് ജോസഫിന്റെ

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. രാമപുരം രാജുവും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക ഇപ്പോൾ കേൾക്കാം.

0: രാമപുരം രാജുവും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇനി ഭാഗേഷ് പയ്യന്നൂരിന്റെ ഇടയ്ക്ക് വാദനം കേൾക്കാം.

0: സ്വർഗം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ആകാശവാണി ടെലിക്വിസ്.

0: ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് 167-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് ക്യൂസ് മാസ്റ്ററായി നിങ്ങൾക്കൊപ്പമുള്ളത് മുരളീധരൻ സാറാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഇനി പരിപാടിയുടെ നിബന്ധനകളിലേക്ക്. ആദ്യമൊരു പ്രവേശന ചോദ്യം. പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് വീണ്ടും രണ്ട് ചോദ്യങ്ങൾ, അങ്ങനെ ആകെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി പ്രഖ്യാപിക്കും. സർ, പ്രവേശന ചോദ്യം ചോദിക്കാം. ആദ്യത്തെ.
2: പ്രിയ ശ്രോതാക്കളെ, നമുക്കറിയാം സാഹിത്യ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ബുക്കർ പ്രൈസ് എന്നറിയപ്പെടുന്നത്. ഈ 2026 ബുക്കർ സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തായ്വാനീസ് എഴുത്തുകാരിയായ യാങ് ഷ്വാങ് സി എന്ന നോവലിസ്റ്റിനെയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 2026 ബുക്കർ പ്രൈസിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് യാങ് ഷ്വാങ് സിയുടെ ഏത് നോവലാണ്? ഒരിക്കൽ കൂടി പറയാം, തായ്വാനീസ് എഴുത്തുകാരിയായ യാങ് ഷ്വാങ് സി അവരാണ് 2026 ബുക്കർ സമ്മാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരുടെ ഏത് നോവലിനാണ് ഈ അവാർഡ് ലഭിച്ചത്?
1: ഈ പ്രവേശന ചോദ്യത്തിന്റെ

0: ചോദ്യം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്. നമ്മുടെ ലോകത്തെ സാഹിത്യ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമാണ് ബുക്കർ സമ്മാനം, ഓർ ബുക്കർ പ്രൈസ് എന്നറിയപ്പെടുന്നത്. 2026 തൈവാനീസ് എഴുത്തുകാരിയായ യാങ് ഷ്വാങ് സി ആണ് ഈ സമ്മാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. എൻ്റെ ചോദ്യം ഇതാണ്, യാങ് ഷ്വാങ് സി എഴുതിയ ഏത് നോവലിനാണ് ഈ സമ്മാനം ലഭിച്ചത്?
0: ആകാശവാണി ടെലിക്യൂസ് 167 എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. നമസ്കാരം. ഹലോ.
2: ഹലോ.
0: ആ നമസ്കാരം, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. പേര് പറയൂ.
2: നാരായണൻ പറയൂ മാഡം.
0: ആ എവിടെ നിന്നാണ്? എവിടെ?
2: ഇയക്കാട്.
1: നമ്മുടെ സ്ഥിരം ശ്രോതവാണെന്ന് തോന്നുന്നു അല്ലേ?
2: ഇപ്പൊ ചോദിച്ച ചോദ്യം മാറുമ്പോഴൊക്കെ എന്റെ കോള് കിട്ടും.
0: ചോദ്യം കഴിഞ്ഞിട്ടില്ല, അതേ ചോദ്യമാണ്.
1: ഉത്തരം
0: പറഞ്ഞോളൂ.
1: കിട്ടുന്നില്ലേ? അയ്യോ, ആ നമ്മളെ പറ്റിച്ചല്ലോ. ഓക്കെ ഓക്കെ.
2: All right.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ 167 എപ്പിസോഡിലെ ആദ്യ ചോദ്യം ഇതായിരുന്നു. ലോകത്തിലെ ഏറെ പ്രശസ്തമായ ഒരു സാഹിത്യ സമ്മാനമാണ് ബുക്കർ സമ്മാനം എന്നറിയപ്പെടുന്നത്. 2026 ബുക്കർ പ്രൈസിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൈവാനീസ് എഴുത്തുകാരിയായ യാങ് ഷുവാങ് സി ആയിരുന്നു. എന്റെ ചോദ്യം ഇതാണ്, യാങ് ഷുവാങ് സി എന്ന് പറയുന്ന തൈവാനീസ് എഴുത്തുകാരിയുടെ ഏത് നോവലിനാണ് ഈ സമ്മാനം ലഭിച്ചത്?
1: ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം. പറയൂ, ആരാണ്?
2: സാവിത്രി.
1: സാവിത്രി ചേച്ചി, മനസ്സിലായി. ദീപാ മാഡം അല്ല ഇന്ന്, ദീപാ മാഡം ഇല്ല.
2: ഓക്കെ,
1: സ്ഥിരമായിട്ട് വിളിക്കുന്ന ചേച്ചിയാണ് അല്ലേ?
2: അതെ.
1: പരിചയപ്പെടാൻ പുതിയതായിട്ടൊന്നുമില്ലല്ലോ. എന്നാ ഉത്തരം പറഞ്ഞോളൂ.
0: തായ്വാൻ ട്രാവലോഗ് എന്ന് പറയുന്ന നോവലിനാണ് യാങ് ഷുവാങ് സി എന്ന് പറയുന്ന തായ്വാനീസ് എഴുത്തുകാരിക്ക് 2026 ബുക്കർ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ്. അപ്പൊ ഇനി നമുക്ക് അറിയാലോ ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇനിയുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിന് സമയം അധികം ഉണ്ടായില്ല, ഈ പെട്ടെന്ന് പെട്ടെന്ന് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പോ നമ്മുടെ ലോകം ഏറ്റവും അധികം പ്രാമുഖ്യം കൊടുക്കുന്നത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതിനാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 14A എന്ന് പറയുന്ന ഭേദഗതിയിലൂടെയാണോ? ഉത്തരം ശരിയല്ല കേട്ടോ. ഓക്കെ, സാരിയില്ല, കുഴപ്പമില്ല. നമുക്ക് അടുത്ത ഇനിയും സാവിത്രി ചേച്ചിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കാം പോരെ.
1: ഇനിയുണ്ടല്ലോ ഒരുപാട് അവസരങ്ങൾ അല്ലേ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ചേച്ചി. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്?
1: ഹലോ ആകാശവാണി ടെലികിസ്.

0: ിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാൻ അഭിലാഷ് പാറക്കാടി.
0: ഓ,
2: അഭിലാഷ് നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ, ഞാൻ കത്തുകളൊക്കെ എഴുതാറുണ്ട്.
0: ടെലിക്വിസിലേക്ക് ഇതാദ്യമായിട്ടാണോ?
1: ആദ്യമായിട്ട് വിളിക്കുന്ന.
0: അപ്പം ഉത്തരം പറഞ്ഞോളൂ.
1: ആർട്ടിക്കിൾ 21A എന്റെ ഒരു.
2: അതെ, അത് ഭേദഗതിയുടെ നമ്പറാണ്. ഭേദഗതി, അതായത് ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അതിന്റെ നമ്പറാണ്. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയതെന്നാണ് ചോദിക്കുന്നത്.
1: 69
2: ശരിയല്ല. ഓക്കെ, ഏതായാലും അടുത്ത ഇതിലേക്ക് വീണ്ടും മത്സരിക്കുക.
0: ശരിയായ ഉത്തരം കേട്ടോളൂ കേട്ടോ, അടുത്ത മത്സരാർത്ഥി പറയുമെന്ന് നമുക്ക് നോക്കാം. ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
3: നമ്മുടെ
2: സ്ഥിരം,
0: അതെ, സ്ഥിരം മത്സരാർത്ഥിയാണ്.
2: 86ാം ഭേദഗതി ശരിയായ ഉത്തരമാണ്. 2 December 12 പാസാക്കിയ 86ാം ഭേദഗതി. ആ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തപ്പെട്ട വകുപ്പാണ് 21A. ആ വകുപ്പിലൂടെയാണ് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി മാറ്റിയത്. ഏത് പ്രായത്തിനടിയിലാണ് ഈ അവകാശമുള്ളത്?
3: 16 മുതൽ 16. ഹലോ,
2: ആ പറഞ്ഞോളൂ, ഏതാ പ്രായം?
3: ഹലോ,
2: ആ ഓക്കെ, 6-14 6 മുതൽ 14.
3: ഓക്കെ,
2: അപ്പൊ ശരി, അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയസാധ്യത നിർണയിക്കുന്നത്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്. 2026 July 1 പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരികയാണ്. എന്താണ് അതിന്റെ പേര്?
3: ഹലോ,
2: 2026 July 1 നിലവിൽ വരുന്ന പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് എന്താണ്?
3: സാർ കേൾക്കുന്നില്ല. സാർ
0: റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് മാറി നിന്ന് നോക്കൂ.
3: ഹലോ,
2: കേൾക്കുന്നില്ലേ?
3: ഇല്ല,
2: ഇവിടുന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
0: ഒന്ന് മാറി നിന്ന് നോക്കൂ റേഞ്ച് ഉള്ളിടത്തേക്ക്.
3: ഹലോ, ഒരു മിനിറ്റ്. ഹലോ,
2: ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ.
3: ഞാൻ യാത്രയിലല്ല, അതുകൊണ്ടാണ്.
2: ആ ഓക്കെ ഓക്കെ, അതായിരിക്കും. ഇവിടുന്ന് നമുക്ക് കൃത്യമായിട്ട് നിങ്ങളെ ശബ്ദം കേൾക്കാം.
3: വണ്ടി സൈഡിലാ കടുത്ത.
2: വേഗം, നമ്മുടെ സമയം എങ്ങനെ പോവാണ്. ഓക്കെ, കൃത്യമായിട്ട് പറയൂ, അതിന്റെ ചുരുക്കപ്പേര് പറഞ്ഞാ മതി. അല്ലല്ല, അതല്ല, അതിന്റെ
3: ബിബിജി
2: റാംജി പദ്ധതി, അതായത് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് അതിന്റെ പേര്. ശരിയായ ഉത്തരമാണ് ബിബിജി റാംജി പദ്ധതി. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യമാണല്ലോ നിങ്ങളുടെ വിജയസാധ്യതയെ പൂർണ്ണമായിട്ട് നിശ്ചയിക്കുന്നത്.
0: പെട്ടെന്ന് ഉത്തരം പറയണേ, റേഞ്ച് ഉള്ള സ്ഥലത്ത് തന്നെ നിൽക്കണം.
2: ഇനി റേഞ്ച് പോയാൽ നമുക്ക് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല കേട്ടോ.
3: യെസ്.
2: അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റ തൂൺ തൂക്കുപാലം തായ്വാനില് 12 May സഞ്ചാരികൾക്കായി തുറന്നു. എന്താണ് ഇതിന്റെ പേര്?
3: അറിയില്ല.
2: ഓക്കെ, സാരില്ല, രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞല്ലോ. ഓക്കെ, റൈറ്റ്,
0: ഇനി അടുത്ത ആഴ്ച നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ.
3: ഓക്കെ,
2: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റ തൂൺ തൂക്കുപാലം തായ്വാനില് 12 സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു എന്ന വാർത്തയുണ്ടായിരുന്നു. എന്താണ് ഈ ഒറ്റത്തൂൺ തൂക്കുപാലത്തിന്റെ പേര്? താംസുയി നദിക്ക് കുറുകെ പണിത പാലമാണ്. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം തായ്വാനിൽ

0: മെയ് 12 സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത വാർത്തയുണ്ടായിരുന്നു. താംസൂയി നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. എന്റെ ചോദ്യം ഇതാണ്, എന്താണ് ആ പാലത്തിന്റെ പേര്?
1: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ.
1: പേര് പറഞ്ഞോളൂ.
2: രഞ്ജിഷ.
1: രഞ്ജിഷ, ആദ്യമായിട്ടാണോ രഞ്ജിഷ ടെലിക്യൂസിലേക്ക്? എവിടുന്നാണ്? പെരിയങ്ങാനം.
2: കാസർഗോഡ്.
1: കാസർഗോഡ്. രഞ്ജിഷ എന്താ ചെയ്യുന്നത്?
2: പഠിക്കുന്നു.
1: എന്താ പഠിക്കുക? ഒമ്പതാം ക്ലാസ്സിലാ?
0: അപ്പൊ സാധാരണഗതിയിൽ രഞ്ജിഷ എന്താ ഇരുന്നു, സ്കൂള് പോയില്ലേ?
2: പനിയായതുകൊണ്ട് പോയില്ല.
0: ആഹാ, അപ്പൊ പനി. ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
2: വെള്ളരിക്കുണ്ട്.
0: വെള്ളരിക്കുണ്ട്. സെന്റ് ജൂഡാ? സെന്റ് ജൂഡ് സ്കൂളാണ് അല്ലേ? അപ്പൊ സാധാരണഗതിയില് നമ്മള് സ്കൂൾ കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കാറില്ല.
1: അതെ, പത്താം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളെയാണ്.
0: പത്ത് കഴിഞ്ഞവരെയാണ് നമ്മൾ ഇതിൽ പങ്കെടുപ്പിക്കാറുള്ളത് കേട്ടോ.
1: ആരാ, അടുത്താരെങ്കിലും ഉണ്ടോ, അമ്മയോ അച്ഛനോ?
2: ഇല്ല,
1: ആരുമില്ല.
0: രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കാം കേട്ടോ.
1: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം തായ്വാനില് May 12 സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു എന്ന വാർത്തയുണ്ടായിരുന്നു. എന്റെ ചോദ്യം, ഈ പാലത്തിന്റെ പേരെന്താണ്?
1: നമസ്കാരം, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
2: നമസ്കാരം. നമസ്കാരം.
1: പേര് പറയൂ.
2: എന്റെ പേര് രവി. എന്റെ പേര് രവി എന്നാണ്. പാപ്പൻശ്ശേരി.
1: ഇടയ്ക്ക് വിളിക്കാറുണ്ടോ?
2: എന്താ
1: ചെയ്യുന്നത്? എന്തായിരുന്നു?
2: ഞാൻ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത പെൻഷനറാ.
1: അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലേ?
2: കേൾക്കാറുണ്ട്, പിന്നെ ആകാശവാണിക്ക് സ്ഥിരം പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ വിളിച്ചപ്പോ എനിക്ക് കിട്ടിയില്ല.
1: ഈ പ്രാവശ്യം കിട്ടിയല്ലോ. എന്നാലും ഉത്തരം പറഞ്ഞോളൂ.
0: ശരിയായ ഉത്തരമാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഒറ്റത്തൂൺ തൂക്കുപാലം താംസുയി നദിക്ക് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് തായ്വാനില്. അതിന്റെ പേര് ദാൻ ജിയാങ്. ഓക്കെ, ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോ അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയത്തെ നിർണയിക്കുന്നത് എന്നറിയാലോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോ കേരളത്തില് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടന്നു, പുതിയ ഗവൺമെന്റ് ഒക്കെ വന്നു അല്ലേ? അപ്പോ മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശനും അതുപോലെ പ്രതിപക്ഷ നേതാവായി ശ്രീ പിണറായി വിജയനും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആര്?
2: കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവ്?
0: അതെ അതെ.
2: വി എസ് അച്യുതാനന്ദൻ.
0: കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി വി എസ് അച്യുതാനന്ദനാണ്. 14 വർഷവും അതുപോലെ കുറച്ച് 65 ദിവസവും അദ്ദേഹം 14 വർഷവും അതിൽ കൂടുതൽ ദിവസങ്ങളും അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ രണ്ട് ചോദ്യങ്ങളും ശരിയായിരിക്കുകയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ,
1: അവസാനത്തെ ചോദ്യം.
0: അതെ അതെ അതെ, വിജയികളെ ഒന്നാംഘട്ട വിജയത്തെ നിർണയിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, വന്യജീവി സംരക്ഷണത്തിനും വെറ്റിനറി സയൻസിനും മാത്രമായി ലോകത്തിലെ ആദ്യ സംയോജിത ആഗോള സർവകലാശാല ആരംഭിക്കപ്പെട്ടിട്ടുണ്ട്. വൻതാര യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിന്റെ പേര്. ഇതെവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അതായത് ഒരിക്കൽ കൂടി, വന്യജീവി സംരക്ഷണത്തിനും

0: വെറ്റിനറി സയൻസിനും മാത്രമായിട്ട് ലോകത്തിൽ ആദ്യ സംയോജിത ആഗോള സർവകലാശാല സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ പേര് വൻതാര യൂണിവേഴ്സിറ്റി. എവിടെയാണ് ഈ സർവകലാശാല? വൻതാര
1: നമുക്ക്
0: സമയം കുറവാണ്. ലാസ്റ്റ് ചോദ്യം ആയത് ഓക്കെ. ഇതെന്താ ഇത്ര വേഗം അടിച്ചോ?
2: ഓക്കെ,
0: അപ്പോ കുഴപ്പമില്ല, രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇത് ഈ ലാസ്റ്റ് ചോദ്യം ആകുമ്പോ കുറച്ചുകൂടി സ്പീഡി ആൻസർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതുകൊണ്ടാണ്.
2: ഓക്കെ,
0: ഏതായാലും നിങ്ങളുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവായി. താങ്ക് യു. അപ്പൊ അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം. റൈറ്റ്,
1: ഓക്കെ, താങ്ക് യു.
0: അപ്പോ പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. വന്യജീവി സംരക്ഷണത്തിനും വെറ്റിനറി സയൻസിനും മാത്രമായി ലോകത്തിലെ ആദ്യ സംയോജിത ആഗോള സർവകലാശാല രൂപം കൊണ്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് വൻതാര യൂണിവേഴ്സിറ്റി. എവിടെയാണ് ഈ സർവകലാശാല സ്ഥാപിതമായത്?

0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള
1: മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: പേരു അറിയോ?
2: ആൽബർട്ട്.
1: ആൽബർട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു.
2: ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്.
1: എവിടുന്നാണ് ആൽബർട്ട്?
2: മലപ്പുറം.
1: എന്ത് ചെയ്യായിരുന്നു?
2: ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോവാ.
1: ഓ, അപ്പം നമുക്കുള്ള ഇടയാണ് അല്ലേ സാർ?
0: പിന്നെ
2: തീർച്ചയായും.
0: ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ?
2: വൻതാര യൂണിവേഴ്സിറ്റി അല്ലേ?
0: അതെ അതെ അതെ, വൻതാര.
2: അത് ഗുജറാത്തിലാണ്.
0: ഗുജറാത്തിൽ എവിടെയാണ്? ഗുജറാത്തില്?
2: അങ്ങനെ
0: കുറച്ച് കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഏതായാലും ഗുജറാത്തിലാണ്. അപ്പൊ നമ്മുടെ ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെറ്റിനറി യൂണിവേഴ്സിറ്റി
2: സ്ഥാപിച്ചത്.
0: അപ്പൊ ശരിയായ ഉത്തരമാണ്, ഗുജറാത്തിലാണ്. അപ്പോ ലോകത്തിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണത്തിനും വെറ്റിനറി സയൻസിനുമുള്ള സർവകലാശാലയാണ് വൻതാര യൂണിവേഴ്സിറ്റി. അത് ഗുജറാത്തിലെ ജാംനഗറിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. അപ്പൊ ശരിയായ ഉത്തരമാണ്. ഇനി അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയ സാധ്യത നിർണയിക്കുന്നത്. ഓക്കെ,
2: ജി കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കിട്ടും.
0: ജി കെ വേഗം കിട്ടും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാം. കാസർഗോഡ് ജില്ലയില് വളരെ പ്രചാരത്തിലുള്ള, കർണാടകത്തിലും കാസർഗോഡ് ജില്ലയിലും പ്രചാരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കലാരൂപമാണ് യക്ഷഗാനം. എന്റെ ചോദ്യം ഇതാണ്, യക്ഷഗാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? പാർത്ഥിസുബ്ബ. ശരിയായ ഉത്തരമാണ്. പാർത്ഥിസുബ്ബ എന്ന് പറയുന്ന വ്യക്തിയാണ്, കുമ്പളക്കാരനായ പാർത്ഥിസുബ്ബൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ യക്ഷഗാനത്തിന്റെ പിതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു അല്ലേ?
1: ആൽബർട്ട് ഒരുപാട് നാളായി ട്രൈ ചെയ്യുന്നു പി എസ് സിക്ക് വേണ്ടി. ഏതെങ്കിലും ലിസ്റ്റിൽ ഉണ്ടോ?
2: മൂന്ന് ലിസ്റ്റിലുണ്ട്.
1: ഓ, അപ്പൊ കാത്തിരിക്കുകയാണ്.
2: അതെ അതെ,
1: ഇത്രയും പെട്ടെന്ന് ജോലിയിൽ കയറാൻ സാധിക്കട്ടെ.
0: യെസ്. അപ്പൊ അടുത്ത ചോദ്യം, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ജൂൺ 19ന്റെ പ്രാധാന്യം അറിയാലോ. അതെ അതെ. അപ്പൊ വായനാ ദിനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റില് വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പട്ടിണിയായ മനുഷ്യ, നീ ഒരു പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ആരുടെ വാക്യമാണ്?
2: അറിയില്ല. പി എൻ പണിക്കരാണോ?
0: പി എൻ പണിക്കരല്ല. പി എൻ പണിക്കര് വേറെ ഒരു പ്രസ്താവനയാണ് നടത്തിയത് അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് ചോദ്യത്തിന് ശരിയായ ഉത്തരം പറഞ്ഞു. ഇത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ, അത് മലയാളിയല്ല, അത് ഒരു മറ്റൊരു രാജ്യത്തുള്ള വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ ഒരു കോട്ടിങ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോ വീണ്ടും വിളിക്കുക. ഓക്കെ
1: ഓക്കെ.
0: അപ്പോ പരീക്ഷയിൽ വിജയം ആശംസിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. പട്ടിണിയായ മനുഷ്യ, നീ ഒരു പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ. ഈ പ്രശസ്ത വാക്യം ഒരു ജർമ്മൻ എഴുത്തുകാരനുമായി ബന്ധപ്പെട്ടതാണ്. ആരാണ് ഈ വാക്യത്തിന്റെ, ആരുടേതാണ് ഈ വാക്കുകൾ?
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം. ആകാശവാണി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം.
4: കോട്ടയം ജില്ല തമ്പലക്കാട് വി.പി. ഗോപാലകൃഷ്ണൻ.
1: ഇടയ്ക്ക് വിളിക്കാറുണ്ട് അല്ലേ?
0: അപ്പം
1: പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ശ്രോതാക്കൾക്ക് പരിചിതനായിരിക്കും.
4: ദീപമാടത്തിനായി നല്ലതല്ല.
0: അപ്പോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞോളൂ.
4: ബെർത്തോൾഡ് ബ്രെഹ്ത് ആണ് ജർമ്മൻ.
0: അതെ അതെ, ബെർത്തോൾഡ് ബ്രെഹ്ത് ആണ് ഈ ജർമ്മൻ നാടകകൃത്തായിരുന്ന ബെർത്തോൾഡ് ബ്രെഹ്തിന്റെ വാക്യമാണിത്. പട്ടിണിയായ മനുഷ്യ, നീ ഒരു പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്നുള്ളത്. അപ്പോ ശരിയായ ഉത്തരമാണ്. ഓക്കെ,
2: ഓക്കെ.
0: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് നമ്മുടെ മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ്, ഈ മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം. എവിടെയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അല്ല, സോറി, അത് ശരിയായ ഉത്തരവല്ല. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള അടുത്ത ചോദ്യം ഇതാണ്. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ്, അതാണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം. എവിടെയാണ് ഈ മെഡിക്കൽ മ്യൂസിയം, സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം സ്ഥാപിതമായിട്ടുള്ളത്?

0: സ്വാഗതം.
1: ഹലോ. ഹലോ,
0: പേര് പറയൂ.
1: കോഴിക്കോട്, കോഴിക്കോട് ജില്ലയിലെ കണ്ണൻ വേള.
0: ഓക്കെ, എപ്പോഴും വിളിക്കുന്ന ആളാണ്
1: അല്ലേ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്.
2: ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞോളൂ.
1: അതൊന്നും കൂടി അറിയാ ചോദ്യം.
2: ചോദ്യം കേട്ടില്ലേ?
0: ചോദ്യം കേൾക്കാതെയാണ് വിളിച്ചത്.
2: അതായത്, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ഏതാണ്? അതാണ് ചോദ്യം. എവിടെയാണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അതെ, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്?
1: കോഴിക്കോട് ജില്ലയിലെ കൊച്ചി.
2: കോഴിക്കോട് ജില്ലയിലോ? ശരിയായ ഉത്തരമല്ല കേട്ടോ.
0: ഓക്കെ
1: ഓക്കെ,
0: അടുത്ത ആഴ്ച വീണ്ടും ട്രൈ ചെയ്യാൻ.
2: യെസ് പ്രിയ ശ്രോതാക്കളെ, അപ്പൊ നമ്മുടെ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് ആണ് ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം. എന്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്?
0: ആകാശവാണി ടെലി ക്യൂസിലേക്ക് സ്വാഗതം.
3: ഹലോ,
0: ഇതാരാണ്?
2: ഹരിദാസ്.
0: സ്ഥിരം ശ്രോതാവാണ്, മത്സരാർത്ഥിയാണ്.
2: ശ്രോതാവും വിജയൊക്കെ ആയിരുന്നു.
3: അതെ അതെ.
2: ഓക്കെ, അപ്പോ എന്താണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം? എന്താണ് തിരുവനന്തപുരത്തിലെ ഉള്ളൂർ? തിരുവനന്തപുരത്തെ ഉള്ളൂർ, അത് ഒരു ശിവരാമൻ എന്ന് പറയുന്ന ആളാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമാണ് ഇത്തരത്തിലൊരു സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്. തിരുവനന്തപുരം ഉള്ളൂരാണ് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ.

0: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തില് ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ്?
1: ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു.
0: അതെ, നമ്മുടെ ശരീരത്തില് ഈ ജലത്തിന്റെ അളവ് ബാലൻസ് ചെയ്ത് പോണല്ലോ, ഇല്ലെങ്കിൽ ജലത്തിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ശരീരത്തിന് പല പ്രയാസങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോ ഈ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണിന്റെ പേര് എന്താണ്?
1: ഹോർമോണിന്റെ പേര് അറിയില്ല.
0: ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ശ്രോതാവിനോട് ചോദിക്കാം.
2: ഓക്കെ
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണിന്റെ പേര് എന്ത്?
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം. ഹലോ, പറഞ്ഞോളൂ, പേര് പറയൂ.
5: മഹീജൻ.
0: ആരാണ്?
2: മഹീജൻ.
0: എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഹലോ,
2: കേൾക്കുന്നില്ലേ? ഞങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലല്ലോ.
0: കുറച്ച് ദൂരെ റേഡിയോയുടെ അടുത്ത് കുറച്ച് ദൂരെ മാറി നിൽക്കോ.
2: ക്ലിയർ ആവുന്നില്ല, നിങ്ങളൊന്ന് റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് മാറി നോക്കൂ.
0: ADH, അതിന്റെ പേരെന്താണ് കൃത്യമായിട്ട് പറയൂ. വാസോപ്രസിൻ, ശരിയാണ്. ആന്റിഡയുറെറ്റിക് ഹോർമോൺ ആണ് വാസോപ്രസിൻ. അതാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പൊ അടുത്ത രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ വിജയസാധ്യത നിർണയിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ഇപ്പൊ നമ്മുടെ ലോക കപ്പ് ഫിഫ വേൾഡ് കപ്പ്, അതിന് മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്. അത് മാപ്പിൾ, അതുപോലെ സയോ, അതുപോലെ ഈ അമേരിക്കയുടെ പ്രതികരിച്ചുകൊണ്ടുള്ള ഈ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അതിന് ഉള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഇതിൽ കനഡയെ പ്രതികരിക്കുന്ന ഭാഗ്യ ചിഹ്നം ഏതാണ്? അതായത് ഒരിക്കൽ കൂടി പറയാം, ഫിഫ വേൾഡ് കപ്പിന്റെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളിൽ മൂന്ന് രാജ്യങ്ങളെയാണ് ഈ ഭാഗ്യ ചിഹ്നങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അതിൽ കാനഡയെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യ ചിഹ്നം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
2: പെട്ടെന്ന് പറയണേ.
0: ആ, അതിന്റെ ഭാഗ്യ ചിഹ്നം കണ്ടിട്ടില്ലേ? കളി കാണാറുണ്ടോ? ഇല്ല അല്ലേ? ആ ആ, ഓക്കെ, അപ്പൊ ഉത്തരം അറിയില്ലേ?
2: വീണ്ടും വിളിക്കാം.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ഫിഫ വേൾഡ് കപ്പിന്റെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്. അതില് കനഡ എന്ന് പറയുന്ന രാജ്യം, അതായത് മൂന്ന് രാജ്യങ്ങളാണ് ഈ മത്സരത്തെ ഏറ്റെടുത്തിരിക്കുന്നത്, കനഡയും മെക്സിക്കോയും അമേരിക്കയും. അപ്പൊ കനഡയുമായി ബന്ധപ്പെട്ട ഭാഗ്യ ചിഹ്നം ഏതാണ്?

0: പേരുപറയൂ.
1: ആ
0: രാധ ചേച്ചി, ഇനി ആരും പരിചയപ്പെടുത്തേണ്ട ആളെ അല്ല അല്ലേ? കഴിഞ്ഞ ആഴ്ചയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
2: അല്ലപ്പ, ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? ട്രയോണ്ട എന്ന് പറയുന്നത് അതിന് കളിക്കുന്ന ഫുട്ബോളിന്റെ പേരല്ലേ? ഞാൻ ചോദിച്ചെന്താണെന്ന് വെച്ചാല്, ചോദ്യം ശ്രദ്ധിച്ചോ? അതായത് ഫിഫ വേൾഡ് കപ്പിന്റെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്. അതായത് അത് മൂന്ന് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, കനഡയെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. കളറല്ല, അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് ക്ലച്ച് എന്ന് പറയുന്ന കഴുകനാണ്. കനഡയെ പ്രതിനിധീകരിക്കുന്നത് എന്താണ്? ഓർമ്മയില്ല സാറില്ല, എല്ലാം ഇപ്പൊ ഓർമ്മ ഉണ്ടാവുന്നൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത ഇതിൽ ചോദിക്കാം. ഓക്കെ, പ്രിയ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി മത്സരത്തിലെ ചോദ്യം ആവർത്തിക്കുകയാണ്. അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്, ഫിഫ വേൾഡ് കപ്പിന്റെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളുണ്ട്, അതിൽ കനഡയെ പ്രതിനിധീകരിക്കുന്ന ഭാഗ്യ ചിഹ്നത്തിന്റെ പേര് എന്താണ്?
0: ഹലോ, നമസ്കാരം.
3: ഹലോ,
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
3: ശ്രീരാമേടല്ലേ?
0: ആരാണ്?
3: ശ്രീരാമേടല്ലേ? തമ്പാമാഷാണ്.
0: ആ തമ്പാമാഷാണ്, ശ്രീരാമേടല്ല.
2: മേപ്പിൾ ശരിയായ ഉത്തരമാണ്. മേപ്പിൾ എന്ന് പറയുന്നത് എന്താണ് തമ്പാമാഷേ?
3: ഒരു മാനാന്ന് തോന്നുന്നു സർ.
2: അതെ അതെ, മാനെന്നും പറയില്ല അല്ലേ? അതായത് വലിയ കൊമ്പുള്ള മാനാണ്. അതായത് മൂന്ന് രാജ്യങ്ങളാണ് സംയുക്തമായി ഈ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്, അമേരിക്കയും മെക്സിക്കോയും കനഡയും. അമേരിക്കയുടെ ഭാഗമായിട്ടാണ് ക്ലച്ച് എന്ന് പറയുന്ന കഴുകൻ, അതുപോലെ മെക്സിക്കോയുടേത് സയു എന്ന് പറയുന്ന പുള്ളിപ്പുലി, കനഡയുടേത് മാപ്പിൾ എന്ന് പറയുന്ന വലിയ കൊമ്പുള്ള മാൻ. ഇങ്ങനെ മൂന്ന് ഭാഗ്യ ചിഹ്നങ്ങളാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. അത് ആതിഥേയരായ മൂന്ന് രാജ്യങ്ങളോടെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങളാണ്. ഓക്കെ, ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോ
0: അടുത്ത
2: ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അടുത്തിടെ ഒരു രാജ്യം ഗാബി എന്ന പേരായ ഹ്യൂമനോയിഡ് ബുദ്ധസന്യാസിയെ അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് AIയുടെയും റോബോട്ടിക്സിന്റെയും മെഷീൻ ലേണിംഗിന്റെയും ഒക്കെ കാലമാണല്ലോ. അങ്ങനെയാണ് അടുത്തിടെ ഒരു രാജ്യം ഗാബി എന്ന ഒരു ഹ്യൂമനോയിഡ് ബുദ്ധസന്യാസിയെ അവതരിപ്പിച്ചത്. ബുദ്ധമതത്തെ നവീകരിക്കുന്നതിനും യുവതലമുറയെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തില് ഒരു റോബോട്ട് രൂപകൽപ്പന ചെയ്തത്. ഏത് രാജ്യത്താണ് ഈ ഗാബി എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് ബുദ്ധസന്യാസിയെ അവതരിപ്പിച്ചത്?
3: വായിച്ചിട്ടുണ്ട്, ചൈനയാണെന്ന് എന്റെ സംശയം.
2: ഉത്തരം ശരിയല്ല. ഓക്കെ, അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത മത്സരാർത്ഥിയോട് ചോദിക്കാം. പ്രിയ ശ്രോതാക്കളെ, അടുത്ത ചോദ്യം ഇതാണ്, അടുത്തിടെ ഒരു രാജ്യം ഗാബി എന്ന് പറയുന്ന ഒരു ഹ്യൂമനോയിഡ് ബുദ്ധസന്യാസിയെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനൊരു പ്രത്യേക ലക്ഷ്യം എന്താണെന്ന് വെച്ചാല്, ബുദ്ധമതത്തെ നവീകരിക്കുക, യുവതലമുറയെ അതിലോട്ട് ആകർഷിക്കുക, ഇതിനൊക്കെ വേണ്ടിയാണ് ഈ റോബോട്ട് സന്യാസിയെ നിർമ്മിച്ചത്. ഏത് രാജ്യത്താണ് ഈ ഗാബി എന്ന് പറയുന്ന ഹ്യൂമനോയിഡ് ബുദ്ധസന്യാസിയെ നിർമ്മിച്ചത്?

0: ഹലോ.
1: ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
0: റാഹിലാണ്.
1: രാഹില, രാഹില വിളിക്കാറുണ്ടോ? രാഹില എവിടുന്നാ വിളിക്കുന്നത്?
0: അത്തായക്കുന്ന്.
1: കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നോ?
0: കഴിഞ്ഞ ആഴ്ച അല്ല, കുറച്ച് മുമ്പ് വിളിച്ചു.
1: വീട്ടമ്മയാണോ?
0: അതെ.
2: ഓക്കെ,
1: ഉത്തരം പറഞ്ഞോളൂ.
2: ഉത്തരം എന്താണ്?
0: സൗത്ത് കൊറിയ.
2: ഓക്കെ ഓക്കെ, അപ്പോ ശരിയ ഉത്തരമാണ്. അപ്പൊ ഇനി നമുക്കറിയാലോ നമ്മുടെ അടുത്ത രണ്ട് ചോദ്യം.

0: ചോദ്യങ്ങളാണ്. രണ്ട് ചോദ്യങ്ങളിൽ കിട്ടുന്ന ഉത്തരമാണ് നമ്മുടെ വിജയെ നിർണയിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, എംഫിസിമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്?
1: ഏതാണ്
0: എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന

0: ആകാശവാണി ടെലിക്യൂസിലെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നമസ്കാരം.
1: നമസ്കാരം.
0: പേരും അറിയോ?
1: കൊടക്കാട്.
0: ആ ഇപ്പൊ കൊറേ നാളായി വിളിച്ചിട്ട ടെലിക്യൂസിലേക്ക്. കൊറച്ചു നാളായി. അപ്പൊ ഇനി ഉത്തരം പറഞ്ഞോളൂ.
2: എന്താണ് ഉത്തരം? എന്താണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം?
1: വൃക്ക.
2: വൃക്ക അല്ലേ? ആ വൃക്ക എന്ന് പറയുന്ന ഉത്തരം ശരിയല്ല. ഓക്കെ. അല്ല ഓക്കെ. പ്രിയ ശ്രോതാക്കളെ, എന്റെ ചോദ്യം ഇതായിരുന്നു. എംഫിസീമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. എംഫിസീമ എന്ന് പറയുന്ന രോഗം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്?
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
0: ഇതാരാണ്?
3: സുനില.
0: സുനില
2: എവിടുന്നാ വിളിക്കുന്നത്?
3: പറക്കളായിന്നാ വിളിക്കുന്നത്, കാഞ്ഞങ്ങാടിനടുത്ത്.
0: എന്താ ചെയ്യുന്നത് സുനില?
3: ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്.
0: ഇത് ആദ്യമായിട്ടല്ലേ ടെലിക്യൂസിലേക്ക്?
3: മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: കൊറേ മുമ്പാണോ?
3: അതെ അതെ.
2: അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരല്ലേ? ഇതാണ് ഉത്തരം.
3: ശ്വാസകോശം.
2: ശ്വാസകോശം ശരിയായ ഉത്തരമാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഗൗരവമായ ഒരു രോഗമാണ് എംഫിസീമ എന്നറിയപ്പെടുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം ശരിയായിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കണ്ടീഷൻ ഒക്കെ അറിയാലോ?
3: അറിയാം.
2: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ. ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരാണ്?
3: കൃഷ്ണസ്വാമിനാഥൻ
2: അല്ല, ഉത്തരം ശരിയല്ല കേട്ടോ.
0: അപ്പൊ
2: അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആര്?
0: നമസ്കാരം.
4: നമസ്കാരം.
0: പേരും അറിയോ?
4: നെയിം ഷരീഫ്.
0: ആ
2: നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ?
0: രണ്ടാം ഘട്ടത്തിലൊക്കെ മത്സരിച്ച്.
2: അതെ അതെ അതെ. ഓക്കെ, അപ്പോ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഉത്തരം പറഞ്ഞോളൂ.
4: എൻ എസ് രാജസുബ്രഹ്മണ്യാണ്
2: ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ.
4: ഓക്കെ.
2: അവിരാമം എന്ന ആത്മകഥ ഏത് സാഹിത്യകാരന്റേതാണ്?
4: അവിരാമം
2: ഇല്ല, ഒരു ആത്മകഥ ഒരു സാഹിത്യകാരന്റേതാണ്, മലയാളിയാണ്.
4: അവിരാമം.
2: ആ നമുക്ക് സമയമില്ലേ അടുത്ത ചോദ്യത്തിന്?
4: അവിരാമം കേട്ടിട്ടുണ്ട്.
2: അതെ അല്ലേ? ഓക്കെ ഓക്കെ.
4: അവിരാമം എനിക്കൊരു
0: സമയം കഴിഞ്ഞല്ലോ.
2: അതെ അതെ. ഓക്കെ, സാരമില്ല. അപ്രിയ ശ്രോതാക്കളെ, അപ്പൊ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. അവിരാമം എന്ന ആത്മകഥ ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ്?

0: സ്വാഗതം.
1: ഹലോ.
0: ഹലോ, താഹിറ. താഹിറ കുറെ മുമ്പ് വിളിച്ചതാ?
1: കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കട്ടായതാ.
0: ആഹാ, എന്ത് ചെയ്യാ?
1: വീട്ടമ്മേ.
0: അപ്പം ഉത്തരം പറഞ്ഞോളൂ.
2: സച്ചിദാനന്ദൻ അല്ലേ? ശരിയായ ഉത്തരമാണ്. സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അഭിരാമം എന്ന പേരിട്ടുള്ള ആത്മകഥ. അപ്പോൾ ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു.

0: അല്ലേ?
1: ആ ഓക്കെ.
0: അതായത് നമ്മുടെ ഇപ്പോൾ വരാൻ പോകുന്ന June 21 അന്താരാഷ്ട്ര യോഗ ദിനമാണ് അല്ലേ? ഈ യോഗ പഠനത്തിൽ ശ്രദ്ധേയമായ ഒരു രചനയാണ് യോഗസൂത്ര എന്നറിയപ്പെടുന്നത്. ആരാണ് യോഗസൂത്ര രചിച്ചിട്ടുള്ളത്?
1: അറിയില്ല.
0: അറിയില്ല അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത മത്സരാർത്ഥിക്കുള്ള പ്രവേശന ചോദ്യം ഇതാണ്. യോഗസൂത്ര എന്ന പ്രശസ്തമായ യോഗയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ യോഗസൂത്ര ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
2: നമസ്കാരം, ആകാശവാണി ടെലികിസിലേക്ക് സ്വാഗതം.
3: നമസ്കാരം, സനീഷ് മാഷാണ്.
2: ആ സനീഷ് മാഷേ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
3: ഉത്തരം പതഞ്ജലി മഹർഷി.
0: പതഞ്ജലി മഹർഷി ശരിയായ ഉത്തരമാണ്. കാരണം നമുക്കറിയാം യോഗ, അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി ഉൾപ്പെടുന്ന അഷ്ടാംഗ യോഗ മാർഗങ്ങളെല്ലാം നമുക്ക് ലഭ്യമായിട്ടുള്ളത് പതഞ്ജലിയിലൂടെയാണ്. അപ്പോൾ ആ പതഞ്ജലിയാണ് യോഗസൂത്ര എന്ന് പറയുന്ന ഏറ്റവും അറിയപ്പെടുന്ന യോഗയുടെ ഒരു ആദ്യ തലത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം നമുക്ക് ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ശരിയായ ഉത്തരമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. വളരെ വിഖ്യാതമായ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ആ കാൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച സിനിമക്ക് നൽകുന്ന പാം ദോർ പുരസ്കാരം ഫ്രോഡ് എന്ന് പറയുന്ന സിനിമക്കാണ് ലഭിച്ചത്. ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്?
3: അറിയില്ല സർ.
0: അറിയില്ല. ഓക്കെ
2: ഓക്കെ മാഷേ.
0: അപ്പോ അടുത്ത മത്സരാർത്ഥിക്കുള്ള ചോദ്യം ഇതാണ്. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച സിനിമക്ക് നൽകുന്ന പാം ദോർ പുരസ്കാരം ഫ്രോഡ് എന്ന് പറയുന്ന സിനിമക്കാണ് ലഭിച്ചത്. ആരാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്?

0: ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ്. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമക്ക് നൽകുന്ന പാംദൂർ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട സംവിധായകൻ ആര്?
1: നമ്മുടെ സമയം ഏകദേശം കഴിയാറായി, സാർ അതിന്റെ ഉത്തരം പറയാൻ തോന്നുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, അപ്പൊ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച സിനിമക്ക് നൽകുന്ന പാംദൂർ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്ത്യൻ മിഞ്ചു എന്ന് പറയുന്ന റൊമാനിയൻ സംവിധായകനാണ്. അദ്ദേഹത്തിന് നേരത്തെയും 2007 ഈ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഈ ചോദ്യത്തോടു കൂടി അവസാനിക്കുകയാണ്.
1: ആകാശവാണി ടെലിക്യൂസ് 167-ാമത്തെ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ക്യൂസ് മാസ്റ്ററായി എത്തിയ മുരളീധരൻ സാറിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും ഇതുവരെ ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി പറയുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം ശ്രീജ കെ കെ. ഇന്ന് ഇതുവരെ നിങ്ങളോടൊപ്പം ഷേണി രഞ്ജിത്ത്. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം തമ്മിൽ തമ്മിൽ.

പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനത്തിനു മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. മറ്റൊരറിയിപ്പുണ്ട്. പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതിനായി നാടകകൃത്തുക്കളിൽ നിന്നും റേഡിയോ നാടകരചനകൾ ക്ഷണിക്കുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുള്ളതും 1 മണി

മണിക്കൂർ ദൈർഘ്യമുള്ളതുമായ രചനകളായിരിക്കണം. രചനകൾ ടൈപ്പ് ചെയ്തതോ അല്ലെങ്കിൽ വ്യക്തമായ കൈയക്ഷരത്തിലുള്ളതോ ആയിരിക്കണം. പ്രക്ഷേപണയോഗ്യമായ രചനകളാണ് തിരഞ്ഞെടുക്കപ്പെടുക. റേഡിയോ നാടകരചനകൾ അയക്കേണ്ട വിലാസം ആകാശവാണി കേരൂർ സ്റ്റേഷൻ ഡയറക്ടർ കണ്ണൂർ 4.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 തുയിലുണർത്തുപാട്ട്, അവതരണം K.R. ഗോപാലകൃഷ്ണനും സംഘവും. അഞ്ച് 30 7:35 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമയുടെ തിരശീലയ്ക്കു പിന്നിൽ അതിന്റെ ആദ്യ ആലോചനകൾ മുതൽ തിയേറ്റർ റിലീസ് വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്ന അമരക്കാരനാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. വലിയൊരു ക്യാൻവാസിൽ വിരിയുന്ന സിനിമയുടെ സാമ്പത്തികവും പ്രായോഗികവുമായ വശങ്ങൾ പൂർണമായും ഭദ്രമായി കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പങ്ക് കേവലമൊരു സാങ്കേതിക ജോലിക്കപ്പുറം സിനിമയുടെ സുഗമമായ ഒഴുക്ക് നിശ്ചയിക്കുന്ന ഒന്നാണ്. നിർമ്മാതാവുമായി ആലോചിച്ച് സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടങ്ങളിലെ ചെലവുകൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും ബജറ്റ് നിയന്ത്രിക്കുകയും ചെയ്യുക, തിരക്കഥയ്ക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഔദ്യോഗിക അനുമതികൾ മുൻകൂട്ടി വാങ്ങുകയും ചെയ്യുക, മുൻനിര താരങ്ങൾ മുതൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വരെ ഡേറ്റുകൾ കൃത്യമായി ഏകോപിപ്പിക്കുക, അവരുടെ താമസം, യാത്ര, ഭക്ഷണം എന്നിവ കുറ്റമറ്റ രീതിയിൽ ഒരുക്കുക, ക്യാമറ, ലൈറ്റുകൾ, ക്രെയിനുകൾ, കോസ്റ്റ്യൂംസ്, മേക്കപ്പ് സാധനങ്ങൾ തുടങ്ങി ഷൂട്ടിംഗിനാവശ്യമായ എല്ലാ സാങ്കേതിക സജ്ജീകരണങ്ങളും കൃത്യസമയത്ത് സെറ്റിലെത്തിക്കുക, ഷൂട്ടിംഗ് സെന്ററുകളിൽ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഡേറ്റ് ക്ലാഷുകൾ, മറ്റ് അപ്രതീക്ഷിത തടസ്സങ്ങൾ എന്നിവ ലൊക്കേഷനിൽ വെച്ച് തന്നെ പരിഹരിച്ച് സമയം നഷ്ടപ്പെടാതെ നോക്കുക എന്നിവയൊക്കെ പ്രൊഡക്ഷൻ കൺട്രോളറുടെ ചുമതലകളാണ്.

ഒരു സംവിധായകന്റെ വിഷ്വൽ സ്വപ്നങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകി നിർമ്മാതാവിന്റെ പണത്തിന് കാവലാളാകുന്ന ഈ പദവി സിനിമയുടെ നട്ടെല്ല് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കിനി കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതായിരുന്നു.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരി ഉത്തരമയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: മോഹൻ അല്ലേ?
2: അതെ.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്.
2: ഓ, ശരി ശരി.
0: ഈ ആഴ്ചയിലെ വിജയിയാണ്.
1: ആദ്യം കിട്ടിയ മെസ്സേജ് മോഹനാട്ടന്റേതാണ്. നമുക്ക് ഉത്തരം എന്തായിരുന്നു? നമ്മളൊരു പാട്ടാ കൊടുത്തത്, അതിന്റെ സംഗീത സംവിധാനമായിരുന്നു ചോദിച്ചത്.
2: ഇന്നലെ നീ ഒരു നല്ലൊരു പാട്ടിന്റെ ആയിരുന്നു, പി ഭാസ്കരൻ രചിച്ച് ദശാവന്ത് സ്വാമി സംഗീതം നൽകിയൊരു പാട്ട്.
1: അതെ അതെ അതെ,
0: സംഗീത സംവിധാനം
2: എന്ന ചിത്രത്തിലാണ്.
1: അതെ അതെ, സ്ത്രീ എന്ന
0: സംഗീത സംവിധാനം ആര് എന്നായിരുന്നു ചോദ്യം അല്ലേ?
2: അതെ, വി ദക്ഷിണാമൂർത്തി എന്നാ പറഞ്ഞത്.
1: കറക്റ്റ് ആയ ആൻസർ ആയിരുന്നു. മോഹനാട്ടൻ എന്താ ചെയ്യുന്നത്?
2: പെയിന്റിംഗ് ആണ് ഞാൻ, ഹൗസ് പെയിന്റിംഗ്.
1: ഇവിടെ വീട് എവിടെയാ?
2: വീട് കയ്യന്തടം, പട്ടവും കയ്യന്തടത്താണ് വീട്.
0: ഈ പാട്ട് അറിയായിരുന്നു അല്ലേ ആരാണ് സംഗീത സംവിധാനം ചെയ്തത് എന്നൊക്കെ?
2: അതെ അതെ, അത് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഒരു പാട്ടാണല്ലോ, പഴയ പാട്ടാണ്.
0: അതെ,
2: ഇഷ്ടമുള്ളൊരു പാട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം കിട്ടി, അതുകൊണ്ട് അങ്ങോട്ട് അയച്ചു.
1: ഒരു രണ്ട് ലൈന് പാടുന്ന?
2: അത് മാത്രം പറയരുത്, പാട്ട് പാടാൻ മാത്രം പറയരുത്, പാട്ട് ആസ്വദിക്കുവാന്ന് മാത്രമേ ഉള്ളൂ.
1: അതൊരു വലിയൊരു കാര്യല്ലേ, ആസ്വദിക്കുവാന്ന് പറയുന്നത്.
2: പാട്ട് പാടുന്ന ഒരാളുണ്ട് വീട്ടില്, ഭാര്യ.
1: ശരി, എന്തായിരുന്നു?
2: വിലാസിനി.
1: നന്നായിട്ട് പാടും അല്ലേ?
2: ആ, പാടും, നന്നായിട്ട് പാടുന്നുണ്ട്. ഇപ്പൊ അവള് പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്, പാട്ട് കരയൊക്കെ പാട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്.
1: ശരി, നമ്മുടെ പല്ലവി അനുപല്ലവിയിലും മറ്റോ പങ്കെടുത്തിരുന്നോ?
2: ഓ, പല്ലവി പങ്കെടുത്തിട്ടുണ്ട്, അനുപല്ലവി രണ്ടു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്, കണ്ണൂര് വന്നിട്ടുണ്ട്.
0: പ്രിയം പ്രിയതരത്തിലൊക്കെ വിജയമായി പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലേ, വിജയമായതുകൊണ്ട്?
2: അതെ,
0: ഓർക്കുന്നുണ്ട്. നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. മക്കളൊക്കെ?
2: മക്കള് രണ്ടുപേര്, ഒരു പെണ്ണും ഒരാണും, രണ്ടുപേരും വിവാഹിതരാണ്. മകൾക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്. അവള് അല്പസ്വല്പം കവിതയും കാര്യങ്ങളിലൊക്കെ എഴുതുന്നതാ
0: മോള്.
2: അതെ, ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
0: ഓ, അത് ശരി.
2: അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. മകൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന.
0: അത് ശരി, പുറത്തൊക്കെ പോയിട്ട് ടീമിന്റെ കൂടെ കളിക്കുന്ന ആളാണ്.
2: അതെ അതെ അതെ. പേര് സോഹൻ.
0: സോഹൻ.
1: മോളെ പേര്?
2: മകളുടെ പേര് സിൽന.
0: അമ്മയുടെ കഴിവ് ആരെങ്കിലും ഉണ്ടോ പാടാനുള്ള?
2: അമ്മയുടെ കഴിവ് മകൾക്കുണ്ട്, കൊച്ചുമക്കൾക്കുണ്ട്.
1: ഓ, നമ്മുടെ അന്വേഷണം പറയണം.
2: ആ, പറയാം പറയാം.
1: നമ്മുടെ ആകാശവാണി പരിപാടിയെല്ലാം കേൾക്കുന്ന ആളായിരിക്കും അല്ലേ?
2: ഓ, പിന്നെ രാവിലെ തൊട്ട് കേൾക്കുന്ന.
1: പിന്നെ ഈ സിനിമ കണ്ടിരുന്നു?
2: ആ, സിനിമ കണ്ടതാണ്.
0: 1970 ഒരു സിനിമ.
2: അതന്നെ അതന്നെ. ആ, മുമ്പേ സിനിമ കാണാറുള്ളൂ, ഇപ്പൊ സിനിമ കാണല് കുറവാണ്.
0: കണ്ട ഓർമ്മ ഉണ്ട് അല്ലേ?
2: അതിലെ
0: പാട്ട്, സിനിമ ഒരു പക്ഷെ നമ്മള് മറന്നു പോയേക്കാം ആ ഒരു കഥയും ഒക്കെ, പക്ഷെ പാട്ടുകള് നമ്മൾ മറക്കാതെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ട്, പുതിയ തലമുറയിലെ കുട്ടികൾ പോലും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് യേശുദാസ് പാടിയ, വളരെ മനോഹരമായൊരു പാട്ട് അല്ലേ? ദക്ഷിണാമൂർത്തി സ്വാമികളാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് എന്താ പറയാ, മലയാള സംഗീതത്തിന്റെ ഒരു ഗുരുസ്ഥാനീയൻ എന്ന് തന്നെ പറയാവുന്ന ആളാണ്. ഏത് പാട്ടാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ പറയാൻ
1: പറയാൻ
0: പറ്റില്ല.
2: അതങ്ങനെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പാട്ടുണ്ടല്ലോ.
0: ഒരുപാട് പാട്ട്.
1: സംഗീതം ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളും ഓരോന്നോരോന്ന് ഒന്നിനൊന്നും മികച്ചതാണ്.
2: അതെ അതെ.
0: ഇപ്പൊ ഈ ഭാസ്കരൻ മാഷാണെങ്കിലും നമുക്ക് ഒരുപാട് പാട്ടുകൾ തന്ന സിനിമ, ഈ സിനിമയുടെയും സംവിധാനം പി ഭാസ്കരൻ മാഷായിരുന്നു.
2: അതെ.
1: സത്യനും മധു ശാരദ ഇവരൊക്കെ ആയിരുന്നു സിനിമയിലെ
2: നടിയത്. പടം കൃത്യമായിട്ട് ഓർമ്മയില്ല, മുമ്പേ കണ്ടതല്ലേ,
1: കൊറേ പഴയ പടമാണല്ലോ.
0: ഇത് ടാക്കീസിൽ പോയിട്ട് കണ്ടതാണോ ആയിരിക്കും?
2: അതെ അതെ, ടാക്കീസിൽ പോയി കണ്ടതാണ്.
0: ആ കാലൊക്കെ ഓർമ്മയില് വരുന്നുണ്ടാപ്പോ?
2: ആ, അതെന്ത്, കൊറേ സിനിമ ഇപ്പം കാണൽ വളരെ കുറവാണ്, തിയേറ്ററിൽ പോയി കാണൽ കുറവാണ്.
1: ടിവിയിൽ കാണാറില്ലേ?
2: ആ, ടിവിയിൽ കാണാറുണ്ട്. മെയിനായിട്ട് പാട്ടാന്ന് വെക്കുക, ടിവിയിലായാലും റേഡിയോയിലായാലും.
1: അത് ശരി.
0: റേഡിയോ ആയിട്ടുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ.
2: റേഡിയോയെ കുറിച്ച് ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രാവിലെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വൈകുന്നേരം വരെ എന്ന് പറഞ്ഞവരെ ഉണ്ടാവും. ജോലിക്ക് പോകുന്ന ദിവസമാണെങ്കിൽ ആ ജോലിക്ക് പോകുന്ന സമയത്ത് ഓഫ് ആക്കിയിട്ട് പോകും. റേഡിയോയിലെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, നാടകമായാലും മറ്റുള്ള പരിപാടികളായാലും എല്ലാം കേൾക്കുന്നത്.
0: ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെ റേഡിയോ കേൾക്കും. ഏത് പരിപാടിയായ പാട്ട് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്?
2: പാട്ട്, നാടകം.
1: ഇപ്പൊ അഖില കേരള നാടകോത്സവം കേട്ടിട്ടുണ്ടാവും അല്ലേ?
2: കേട്ടിട്ടുണ്ട്. ഒന്നിനൊന്നും മെച്ചപ്പെട്ട നാടകങ്ങളാണല്ലോ ഉണ്ടായത്.
1: അതെ അതെ അതെ അതെ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാൻ?
2: വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പാട്ടുണ്ടായിരുന്നു, ചെറുപ്പത്തിലെ കേട്ടോണ്ടിരുന്ന പാട്ടാണ്.
1: ഏതായിരുന്നു?
2: സീത എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. പാട്ടുപാടി ഉറക്കാം എന്നതിന്റെ ഒരു പാട്ട്. ചെറുപ്പ എന്റെ ചെറുപ്പത്തിൽ അച്ഛൻ എടുത്ത് പാടുന്ന ഒരു പാട്ടാണ് ഉറക്കാൻ വേണ്ടിയിട്ട്. അറിയില്ലെങ്കിലും ആ ഒരു നാലുപേരും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അയ്യോ അത്
0: ഓർമ്മകളിൽ ഒരു ഗാനം എന്നുള്ള ആ ഒരു പ്രോഗ്രാമിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് മോഹനേട്ടൻ ഈ ഒരു പാട്ടൊക്കെ വെച്ചു
1: പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ അന്വേഷണം എല്ലാവരോടും പറയാം, വീട്ടിലെ മക്കളോടും വൈഫിനോടൊക്കെ പറയാം.
2: ഓക്കെ,
0: അപ്പൊ വിജയിയായതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കെ മോഹനേട്ട.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: പേര്?
5: എന്റെ പേര് ഗണേശൻ.
4: എവിടെയാ സ്ഥലം? എവിടെയാ?
5: നെടുവാലൂർ.
4: എന്താ ചെയ്യണേ ഗണേശട്ടാ?
5: ഞാൻ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നു.
4: കൺസ്ട്രക്ഷൻ മേഖല, എന്താണ് അതിൽ ചെയ്യുന്നത്?
5: അതിൽ കോൺക്രീറ്റിന്റെ പണിയാണ്.
4: ഇപ്പം മഴക്കാലായതുകൊണ്ട് പണി കുറവുണ്ടോ? എങ്ങനെയാ?
5: ഇല്ല, മഴക്കാലത്തിനൊന്നും പണി കുറവില്ല. പണി ഉണ്ടാവും, അടുത്ത മാസം കർക്കിടക മാസം തുടങ്ങുമ്പോ ഏകദേശം കുറയുമല്ലോ.
4: അത് ശരി. കോൺക്രീറ്റ് ആദ്യം മുതലേ കോൺക്രീറ്റ് തന്നെയായിരുന്നു ചെയ്യുന്നോണ്ട്?
5: അതെ അതെ, ആദ്യം മുതലേ കോൺക്രീറ്റ് ചെയ്യുന്നു.
4: കൂടെ ആരായില്ലത് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ?
5: കൂടെ നമ്മുടെ നാട്ടിലില്ല, നമ്മുടെ പണ്ട് മുമ്പ് മുതലേ എടുക്കുന്ന കൂട്ടുകാരോ.
4: ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രധാനമായിട്ട് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായി കൺസ്ട്രക്ഷൻ മേഖലയിൽ പറയാൻ പറ്റുന്ന തരത്തില്?
5: പണിക്കാർക്കെല്ലാം കൂലി വർധനവ് ഭയങ്കര പ്രശ്നമാണ്, ഹിന്ദിക്കാർക്കെല്ലാം. അതിനെ നമ്മളെയും ബാധിക്കുന്നു മാത്രം.
4: പ്രത്യേകിച്ച് ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ അവരുടെ നാട്ടിലേക്ക് പോയി തിരിച്ചു വരാത്തൊരവസ്ഥയുണ്ട് എന്നൊക്കെ കേൾക്കുന്നു, ശരിയാണോ? അതെങ്ങനെയാണ്?
5: നമുക്ക് നാടന്മാരനെ പണിക്കില്ലാതുകൊണ്ട് നമ്മളെ പണിയെ ബാധിക്കുന്നില്ല, പക്ഷെ കോൺക്രീറ്റ് വ്യവസ്ഥ ബാധിക്കും.
4: ആ ദിവസം കോൺക്രീറ്റിന് കുറച്ച് ആൾക്കാരുടെ സഹായം ഉണ്ടാവുമായിരുന്നു അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. സിനിമ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ ഗണേശേട്ടൻ? എങ്ങനെയാ?
5: കുറച്ച് സമയങ്ങളിൽ മാത്രം, കൂടുതൽ സമയമില്ല.
4: ഇല്ല, പകൽ സമയത്ത് പിന്നെ രാവിലെ ജോലിക്ക് പോയല്ലോ അല്ലെ? ഞായറാഴ്ച ലീവില്ലേ? എങ്ങനെയാ?
5: ഞായറാഴ്ച ലീവാണ്.
4: ഇത് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക്, അതാണ് ഇതിൽ ഏതാ വേണ്ടത് പറ ആദ്യം.
5: സിനിമ എല്ലാം ചെറിയ ചെറിയ സമയങ്ങളിൽ കാണുന്ന ആളാണ്, സ്ഥിരമായിട്ടുള്ള.
4: ഏതായാലും എന്നാ സിനിമയുടെ ക്ലിപ്പ് എടുക്കാം. സിനിമ ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാ കണ്ടത്?
5: മമ്മൂട്ടിനെ
4: ഇഷ്ടം? അപ്പൊ അല്ല, അങ്ങനെ മമ്മൂട്ടിയുടെ പടം ഇറങ്ങുമ്പോ കളങ്കാവൽ അതുപോലെ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് കാണാൻ
5: പോയിട്ടുണ്ടായിരുന്നു?
4: ആരാധനയില്ല, അന്ധമായ
5: ആരാധനയില്ല.
4: അപ്പൊ നമുക്ക് സിനിമയുടെ ക്ലിപ്പ് കേൾക്കാം, അതേതാ സിനിമ എന്ന് പറയാൻ പറ്റുമോ നോക്ക്.
6: കണ്ണായിട്ട് മാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനാന്നറിയോ? തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്നും എന്റെ അടുത്ത് വരുമല്ലോ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും
4: മനസ്സിലായി ഏതാ സിനിമ? സുരേഷ് ഗോപിയും ലാലും ഒരുമിച്ചുണ്ടായ സിനിമ, അതുപോലെ സംയുക്ത വർമ്മ, കാവ്യ മാധവൻ, ദിലീപ് ഇവരൊക്കെ ഉണ്ടായ ഒരു നല്ലൊരു സിനിമയായിരുന്നു. അതെ, നമ്മളത് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരുന്നു. രണ്ടര മണിക്കൂർ നേരം സുഖകരമായിട്ട് പോകുന്ന ഒരു സിനിമ അല്ലേ? അപ്പൊ ഏതായാലും ഗണേശന്റെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
5: സിനിമക്കൊപ്പം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
7: നമസ്കാരം.
4: പേര്?
7: രമ്യ.
4: രമ്യ എവിടെ താമസം? എവിടെയാ?
7: പാളിത്തുറത്ത്.
4: എന്താ ചെയ്യണേ?
7: ഞാൻ കളക്ഷൻ ഏജന്റ് ആണ്, PCR ബാങ്ക് വഴക്കം.
4: വീട്ടിലാരൊക്കെയുള്ളത്?
7: വീട്ടില് ഹസ്ബൻഡുണ്ട്, രണ്ട് കുട്ടികളും.
4: കളക്ഷൻ ഏജന്റിന് ഒരു ഗുണമുണ്ടല്ലേ, നമുക്ക് നമ്മുടെ സമയത്ത് പോയിട്ട് പൈസ എടുക്കാം അല്ലേ?
7: അത് നല്ല കാര്യം, നമ്മളെ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല.
4: ഷോപ്പിലും അങ്ങനെ ഇല്ലായിരിക്കുമല്ലേ കളക്ഷൻ എടുക്കണ്ടാവും അല്ലേ? അപ്പൊ അവർക്ക് അവരുടെ ഒരു ടൈമിൽ ക്ലോസ് ചെയ്തതിനുള്ളിൽ നിങ്ങൾ പോകും വേണം അല്ലേ? അപ്പൊ എങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ടോ? ആളുകൾ സഹകരിക്കുന്നുണ്ടോ?
7: ചിലവരെ സഹകരിക്കുന്നുണ്ട്, എന്നാലും മോശമില്ലാത്ത
4: ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്.

0: ആകാശവാണി പരിപാടി കേൾക്കാറുണ്ട്?
1: ആകാശവാണി പരിപാടി മുമ്പെല്ലാം കേൾക്കാറുണ്ടായിരുന്നു, നമുക്കിപ്പം കുറച്ച് കുറവാണ്.
0: പിന്നെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. അപ്പോ സിനിമ ആയിട്ട് എങ്ങനെയാ കണക്ട് ചെയ്യുന്നത്? സിനിമ കാണുന്ന ആളാണോ?
1: സിനിമ ഇഷ്ടമാണ്.
0: എത്തരത്തിലുള്ള സിനിമകളാണ് പൊതുവെ കാണാൻ താല്പര്യപ്പെടലേ?
1: അങ്ങനെയൊന്നുമില്ല, എല്ലാടേ.
0: ലാസ്റ്റ് കണ്ടത് ഏതാ?
1: ലാസ്റ്റ് കണ്ടത് ദൃശ്യം 3.
0: കണ്ണൂർ ടാക്കീസ് സിനിമ ബേസ്ഡ് പ്രോഗ്രാമാന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾപ്പിക്കും, ഒരു ബിജിഎം കേൾപ്പിക്കും. അത് ഏതാണെന്നാ പറയേണ്ടത് രമ്യ? അപ്പോ ഏതാ വേണ്ടത്?
1: പാട്ടാന്ന് തോന്നുന്നു കൂടുതൽ കേക്കല്. പക്ഷെ ഇപ്പോഴത്തെ പാട്ട് എന്നാ ട്രൈ ചെയ്യാം.
0: ശരി, ഓക്കെ. പിന്നെ പാട്ട് പാടുവോ?
1: പാടൊന്നുമില്ല,
0: ആസ്വദിക്കും മാത്രം. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് കേൾപ്പിക്കാം. ഏതാ സിനിമ എന്ന് പറയണേ? കേട്ടോ, കുറച്ച് പഴയ പാട്ടാണേ.

0: സിനിമ ഏതാണെന്ന് അറിയാം?
1: അറിയില്ല.
0: അതെയാ?
1: ഇല്ല,
0: ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. കുറച്ച് പഴയതാ, മാധുരി പാടിയ പാട്ടാണിത്. പി ഭാസ്കരൻ, ദേവരാജൻ മാഷ്.
1: പാട്ടല്ല അത്രയും ഫെമിലിയർ ആണ്, പക്ഷേ മൂവി എനിക്ക് അത്ര പരിചയമില്ല.
0: ഒരു ആനയുടെ കൂടെ പേരാണ്
1: ഗുരുവായൂർ
0: കേശവൻ തന്നെ. കറക്റ്റ് ഉത്തരം കേട്ടോ. ഏതായാലും കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: പേര് ഉണ്ണികൃഷ്ണൻ.
0: ഉണ്ണിച്ചേട്ടൻ എന്താ ചെയ്യുന്നേ?
3: ഞാൻ ടാപ്പിംഗ് ആണ്.
0: ഇപ്പൊ മഴയായതുകൊണ്ട്,
3: പ്ലാസ്റ്റിക് ഇട്ടുണ്ട് കുറച്ച്, സ്വന്തമായിട്ട് കുറച്ചുണ്ട്.
0: പിന്നെ
3: ടാപ്പിംഗ് ഇല്ലാത്ത സമയത്ത് നാടൻ പണിക്ക് പോകും.
0: റബ്ബറിന് ഇപ്പൊ വിലയൊക്കെ ഉണ്ടോ?
3: വില ഇപ്രാവശ്യം നല്ല വിലയാണ്.
0: കാലാവസ്ഥ അനുകൂലല്ലേ? എങ്ങനെയാ
3: കാലാവസ്ഥ അനുകൂലം? ഇപ്രാവശ്യത്തെ മഴ കുറവല്ലേ, അതുകൊണ്ട് നല്ല അനുകൂലമായ കാലാവസ്ഥയാണ്.
0: റബ്ബർ കർഷകർക്ക് ഒരു ആശ്വാസമാണ്.
3: ആശ്വാസമാണ്.
0: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പരിപാടി എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണോ?
3: അതെ അതെ, കേൾക്കാറുണ്ട്. വല്ലപ്പോഴും നേരം കിട്ടുമ്പോൾ മാത്രം.
0: ഈ ടാപ്പിങ്ങിന് രാവിലെ പോകണ്ടേ അല്ലേ? എങ്ങനെ?
3: രാവിലെ പോണം. ഒരു പിന്നെ 4 മണിയാകുമ്പോ തോട്ടത്തിലെത്തും.
0: അത് ശരി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ഉച്ച സമയം ഫ്രീ ഉണ്ടോ? എങ്ങനെയാണ്?
3: ഉച്ചക്ക് ശേഷം ഒരു 1-2 മണിക്കൂർ ഫ്രീ ആയിരിക്കും.
0: പിന്നെ വൈകുന്നേരം എന്താ ചെയ്യാ?
3: വൈകുന്നേരം പശുക്കളുണ്ട്, 2 പശുക്കളുണ്ട്. അപ്പൊ ആ പശുക്കളെയും തീറ്റിയിട്ട് ഇങ്ങനെ അതിനെ കറവൊക്കെ നടത്തി.
0: ശരിക്കും പറഞ്ഞ ഒരു കർഷകരാണ്. നല്ല നമ്മള് കിസാൻ വാണി പരിപാടി കേൾക്കാറ്?
3: കിസാൻ വാണി വല്ലപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാറില്ല, വല്ലപ്പോഴും കേൾക്കാറുണ്ട്. നേരം കിട്ടുമ്പോഴൊക്കെ.
0: അതല്ല, കിസാൻ വാണി കേൾക്കുമ്പോ ഒരു കർഷകൻ എന്നുള്ള രീതിയിൽ എന്താണ് തോന്നല് മനസ്സിൽ?
3: നല്ല നല്ലൊരു അഭിപ്രായമാണ്. ഈ പറഞ്ഞ കർഷകർക്ക് നല്ല പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ്.
0: കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ സിനിമ ബേസ്ഡ് പ്രോഗ്രാം ആണ്. കൃഷി, പശു, അതിന്റെ എല്ലാം ഇടയിൽ പൊതുവെങ്കിലും എപ്പോഴും നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോ സിനിമ എന്ന് പറയുന്നത് എങ്ങനെയാ? സിനിമയായിട്ട് കാണാൻ പറ്റാറുണ്ടോ? എങ്ങനെയാ?
3: സിനിമ കുടുംബമായിട്ട് പോകാറുണ്ട്.
0: നല്ല സിനിമ ഉണ്ട് എന്ന് പറയുമ്പോ പോകും.
3: പോകും.
0: ഇപ്പൊ
3: ലാസ്റ്റ് കണ്ടു ദൃശ്യം 3 ആണല്ലോ.
0: ഓ, ദൃശ്യം 3 കണ്ടു, ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു. അപ്പൊ ഈ തിരക്കിനിടയിലും സിനിമ കൂടി സമയം മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാം ആണ്. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, അല്ലെങ്കിൽ ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിക്. അപ്പൊ ഏതാ സിനിമ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോ സിനിമയുടെ ക്ലിപ്പ് വേണോ, പാട്ട് വേണോ, മ്യൂസിക് വേണോ, എന്താ വേണ്ടത്?
3: മ്യൂസിക് മതി.
0: മ്യൂസിക് മതി.

0: ഇത് ഏത് സിനിമയിലെ മ്യൂസിക് ആണ്?
1: കറക്റ്റ്,
0: ഇത് മറക്കാൻ പറ്റാത്തൊരു മ്യൂസിക് ആണ് അല്ലെ. ഒരു സിനിമയുടെ ബി ജി എം ഇത്രയധികം പ്രശസ്തമായിട്ടുള്ളത് ഈ കിലുക്കം പോലുള്ള സിനിമകളിലാണ്. ഇപ്പോഴത്തെ റീൽസുകളിലൊക്കെ നമ്മൾ ഈ മ്യൂസിക് പലതും കേൾക്കുമ്പോഴും ഈ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. ഈ ബി ജി എം ചെയ്തത് എസ് പി വെങ്കടേഷാണ്. ഏതായാലും ഉണ്ണിച്ചേട്ടൻ ഉത്തരം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: വിനോദ്.
0: എന്താ ചെയ്യുന്നേ?
3: ഞാൻ സാറിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്.
0: എവിടെ സ്ഥലം? എവിടെയാ?
3: കുറ്റിപ്പുറത്ത്.
0: സാറിന്റെ സ്ഥാപനത്തിൽ എന്താണ്?
3: ടെൽകോ നീതി ബിൽഡിംഗ് മെറ്റീരിയൽസിൽ. അവിടെ ഇലക്ട്രിക്കൽ പമ്പിംഗ് സാനിറ്ററിന്റെ ഷോപ്പാണ്. അവിടെ സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: ആ ശരി. ഇലക്ട്രിക്കൽ അതാണ്.

0: പഠിച്ചിട്ടുണ്ടായത്?
1: ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ തന്നെ, ഇലക്ട്രോണിക്സ് പഠിച്ചത്. തുടങ്ങിയിട്ട് 4 വർഷമായുള്ളൂ.
0: ഓരോ അതിന് മുൻപ് എന്താ ചെയ്തത്?
1: ഇതുവരെയായിരുന്നു.
0: ഓ അത് ശരി. ആ ഹാ ഹാ. അതിനുശേഷം നാട്ടില് സ്ഥിരമായി?
1: ഇപ്പൊ സ്ഥിരമായി.
0: വീട്ടിലാരൊക്കെയല്ലേ?
1: വീട്ടില് വൈഫ്, കുട്ടികള്.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്. ആകാശവാണി പരിപാടി കേൾക്കുന്ന
1: ആളാണ്? രാവിലെ വെക്കാറുണ്ട്. വൈഫ് എപ്പോഴും രാവിലെ കിച്ചണിൽ വർക്കുന്ന സമയത്ത്
0: റേഡിയോ വെക്കും. അപ്പൊ ഈ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച്
1: കേട്ടിട്ടുണ്ടാവില്ല?
0: ഇതൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയുടെ ക്ലിപ്പ്, പാട്ട്, അതിന്റെ BGM അതിലേതാണെന്ന് കണ്ടുപിടിക്കാവുന്ന, ഇത് സിനിമയാണെന്ന് കണ്ടുപിടിക്കാവുന്ന. സിനിമ കാണുന്ന ആളാണോ ആസ്വദിക്കുന്ന ആളാണോ?
1: തീർച്ചയായിട്ടും.
0: സിനിമ ആരാധകനാവെന്ന് തോന്നല്ല അല്ലേ? ഓക്കെ. എങ്ങനത്തെ സിനിമകളോടാ കൂടുതൽ താല്പര്യപ്പെടുന്നത്?
1: സാറിന് പണ്ടത് 1890s സിനിമ ഉണ്ട്, നല്ല സിനിമകളുണ്ട്.
0: എന്നാലും അത് വീണ്ടും വീണ്ടും കാണും. 1890s വീണ്ടും വീണ്ടും കാണും. പിന്നെ വേറെ എന്തിനോടാ താല്പര്യമുള്ളത്?
1: പിന്നെ കാര്യമായിട്ട് പാട്ടിനോട് തന്നെ മ്യൂസിക്കിന് താല്പര്യം.
0: ഓ അത് ശരി. പാട്ട് പാടോ? അതിനോട്
1: പാടും. സിനിമ പാടും.
0: അതെ. രണ്ടുപേരും നമുക്കൊന്ന് വേണ്ടി പാടി.
1: ഞാൻ എന്റെ ഒരു എന്റെ സ്വന്തം പാട്ട്.
0: സ്വന്തം എഴുതിയതാ?
1: എന്റെ ഏച്ചി എഴുതാണ്. ശോഭന നാരായണൻ ഏച്ചി
0: എഴുതിയ
1: പാട്ടാണ്.
0: ഓക്കെ.
1: ഞാൻ ജസ്റ്റ് ട്യൂൺ ചെയ്ത് വെച്ചതാണ്, പുറത്തിറക്കിയില്ല.
0: പിന്നെ
1: പാടാം. കറുപ്പുള്ള കാർമേഘമാലകൾ തുള്ളിത്തുടിക്കുന്നതെന്തിനാണോ, കണ്ണിൽ തെളിഞ്ഞൊരു കാർമുകിൽ മാലകൾ കണ്ണാരം കൊത്തി കളിക്കുവാനാണക്കറുപ്പുള്ള കാർമേഘമാലകൾ തുള്ളിത്തുടിക്കുന്നതെന്തിനാണോ, കണ്ണിൽ തെളിഞ്ഞൊരു കാർമുകിൽ മാലകൾ കണ്ണാരം കൊത്തി കളിക്കുവാനാ.
0: ഒരു പ്രണയവും വിരഹവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു മ്യൂസിക് ആണ്. നന്നായിട്ടുണ്ട്. ഇത് ആൽബായിട്ട് ഇറക്കാൻ
1: വേണ്ടിട്ടായിരുന്നു.
0: ഓക്കെ ശരി. അപ്പൊ നമ്മള് കണ്ണൂർ ടാക്കീസിലെ സിനിമയുടെ ഒരു ക്ലിപ്പ്, പാട്ട് അല്ലെങ്കിൽ BGM അതിൽ ഏതെങ്കിലും ഒന്നാന്ന് കേൾപ്പിക്കാം. എനിക്ക് തോന്നുന്നു വിനോട്ടന് പാട്ടായിരിക്കും വേണ്ടി വരുക അല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്കൊരു പാട്ട് കേൾപ്പിക്കാം. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്.

0: ഒരു ഫേമസ് പാട്ടാണ് അല്ലേ, പറ ഇത് ഏത് സിനിമയിലാണ്?
1: ഫേമസ് സിനിമ തന്നെയാണ്
0: തീർച്ചയായും.
1: ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ,
0: അതെ, പത്മരാജന്റെ സിനിമയായിരുന്നു. അത് നല്ലൊരു സിനിമയായിരുന്നു. ഒരു കാലത്തെ ഏറ്റവും, ഒരു കാലത്ത് മാത്രല്ല ഇപ്പോഴും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു പാടാണ്.
1: ഇപ്പോഴും
0: അതെ അതെ. ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ രണ്ടുപേരി?

0: അതിമനോഹരായിരിക്കുന്നു. ജോൺസൺ മാഷിന്റെ പാട്ടാണത്. അതിലെ എല്ലാ പാട്ടും ഹിറ്റാണ്. ഏതായാലും വിനോദം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം,
1: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
3: നമസ്കാരം.
0: പേര്
3: മോഹനൻ.
0: മോഹനായിട്ട് എപ്പോഴും നല്ല ചിരിച്ചോണ്ടിരിക്കുന്ന ആളെന്ന് തോന്നല്ല.
3: അത് പിന്നെ സ്വാഭാവിക ഒരു മനുഷ്യന്മാരെ ചിരിച്ചോട് വർത്തമാനം പറയുമ്പോ
0: മോഹനൻ എന്താ ചെയ്യുന്നത്?
3: ഞാൻ പിന്നെ കാർപ്പന്ററാണ്.
0: എത്ര വർഷമായി?
3: വർഷം കൊറേ ആയി, 10-30 വർഷമായി പണിയെടുക്കുന്നു.
0: ഇപ്പോഴും വർക്ക് ഉണ്ട്?
3: കൊറയുന്നൊന്നുമില്ല, മിഷൻ വർക്കിലോണ്ട് പണി കൂടുതൽ തന്നെ ഇല്ലത് ഇപ്പം.

0: കാരണം വെച്ചാല് പണ്ടത്തെ പോലെ പണിയില്ല വർക്കലല്ല ഇപ്പം വരുന്നത്. ഇപ്പം പല പല മോഡലിന്റെ വർക്കലാണ് വരുന്നത്.
1: ഇപ്പൊ ആളുകൾ പഴയ മരത്തിലേക്ക് തന്നെ പോകുന്നുണ്ടല്ലോ. പിന്നെ ഇടക്കാലത്ത് സ്റ്റീൽ ഡോറുകളും അങ്ങനെയെല്ലാം വരുന്നുണ്ടല്ലോ.
0: ഉണ്ട്, അതെല്ലാം വന്ന് എല്ലാം എങ്ങനെ പണിയിലും വരുന്നുണ്ട്. പക്ഷെ നമുക്ക്
1: ട്രഡീഷണൽ ആൾക്കാർ അതന്നെ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ ചെയ്യുന്നതല്ല, ഷോപ്പുണ്ട്.
0: ഷോപ്പുണ്ട്,
1: കൂടെ
0: വർക്ക് ചെയ്യാൻ. ഇപ്പം തൽക്കാലം തിരക്കുണ്ടെങ്കിൽ മാത്രമേ ആളെ
1: കൂട്ടുള്ളൂ.
0: ഒറ്റക്ക്
1: ഡൈനിങ് ടേബിളും ചെയറും അങ്ങനെ
0: എല്ലാം വീട്ടിന്റെ എല്ലാ പണിയും
1: കംപ്ലീറ്റ് ചെയ്യും. അത് ശരി. ഓക്കെ, ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടി എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കുന്ന ആളാണ്?
0: ഇപ്പൊ മുന്നേ കേൾക്കണ്ടായിരുന്നു, ഇപ്പൊ പിന്നെ ടിവിയും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ട് പിന്നെ
1: കുറഞ്ഞു. അത് ശരി. കണ്ണൂർ ടാക്കീസ് എന്ന സിനിമയുടെ ഒരു പ്രോഗ്രാമാണ്. സിനിമ എങ്ങനെ കാണുന്നുണ്ടോ?
0: സിനിമ കാണലല്ലേ അത്യാവശ്യം.
1: പുതിയ സിനിമയെല്ലാം കാണുന്നുണ്ട്.
0: ഇപ്പം ഞാനിപ്പം കുറുമാത്തൂരാണ് താമസിക്കുന്നത്. അപ്പൊ കുറുമാത്തൂർ വന്നുകൊണ്ട് ഇപ്പം സിനിമ കാണലോ. മറ്റേ തളിപ്പറമ്പിലായിരുന്നു അന്നേരം. പിന്നെ ആടുന്ന ദിവസം ഇടക്കിടക്ക് സിനിമ പോകാനാണ്.
1: ഇപ്പൊ
0: ദൂരമായതുകൊണ്ടാണ്. പിന്നെ പോകാൻ സമയമില്ല,
1: പണിയുണ്ട്.
0: പണിയുള്ളതുകൊണ്ട്
1: സിനിമ കാണല് കുറവാണ്. കണ്ണൂർ ടാക്കീസില് സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കോ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾപ്പിക്കോ, അല്ലെങ്കിൽ ഒരു മ്യൂസിക് കേൾപ്പിക്കോ, അതേതാ സിനിമ എന്ന് കണ്ടെത്തോ വേണ്ടത്? മോനേട്ടനെന്താ വേണ്ട? സിനിമയുടെ ക്ലിപ്പ് തരട്ടെ, നോക്കാം. ഒരു കൈ
2: നോക്കാം.
3: എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനോന് വേണ്ടി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചു കേട്ടപ്പോ നീ.
1: ഏതാ സിനിമ?
0: സിനിമ യോധ.
1: കറക്റ്റ്. ആ, അതിന് ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു അല്ലേ?
0: ഇടക്കും കൂടി കണ്ടതാണ്.
1: അത് ശരി, അതുകൊണ്ട് എളുപ്പത്തിൽ
0: കിട്ടിയതെ.
1: അതെ അല്ലേ? അതാണ് ഒരു സമാധാനം. അതായത് ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിനി, പിന്നെ ഒരു സമാധാനമായിരുന്നു ഉണ്ടായത് മുഖത്ത്. ഏതായാലും മോനോട് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
0: സിനിമയ്ക്കൊപ്പം.
4: വെള്ളിത്തിര

സംഗീതത്തെ ഒരു ആത്മോപാസന പോലെ മനസ്സിൽ കൊണ്ടു നടന്ന മലയാളിക്കും മലയാള സിനിമയ്ക്കും മറക്കാനാകാത്ത ഒരു പിടി ഗാനങ്ങൾക്ക് ജീവനും ആത്മാവും നൽകിയ സംഗീത സംവിധായകൻ. രഘുകുമാർ. അദ്ദേഹത്തിന്റെ ഈണങ്ങൾ മലയാളിക്കിന്നും പ്രിയപ്പെട്ടതാകുന്നത് അതിലെ സുഗന്ധം കൊണ്ടാണ്. തന്റെ ഗാനങ്ങളുടെ പിറവിയെക്കുറിച്ചും സംഗീത വഴികളെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച ആ ഓർമ്മച്ചെപ്പ് നമുക്കിന്നിവിടെ

മദ്രാസിലെ പാംഗ്രു ഹോട്ടലിൽ ആയിരുന്നു കമ്പോസിങ്. ഡയറക്ടർ ജോഷി സാറ്, ഞങ്ങളെല്ലാവരും ഇരുന്ന് ലവ് സോങ് സിറ്റുവേഷൻ പറഞ്ഞു വന്നപ്പോൾ ആ ഡിസ്കഷനിൽ അങ്ങനെ ഒരു ഞാനൊരു ലല്ലല്ല പാടി. അത് പിന്നീട് ഖാദർ സാറ് വന്ന് വരികൾ എഴുതിയ പാട്ടാണ്.

ഇതിനാണ് പൂവച്ചൻ സാറ് വന്നപ്പോ മെല്ലെ നീ മെല്ലെ വരൂ മഴവില്ലുകൾ മലരായി വിരിയുന്ന ഹൃദുശോഭയിൽ മെല്ലെ നീ മെല്ലെ വരൂ. ഇതിങ്ങനെയായിരുന്നു ആ പാട്ടിൻ്റെ ആരംഭം. പിന്നീട് അങ്ങോട്ട് ഒരു വരി ഞാൻ കമ്പോസ് ചെയ്യും, അപ്പോച്ച സാർ എഴുതും, അങ്ങനെ വന്നിട്ട് ഞങ്ങൾ ആ പാട്ട് ഫിനിഷ് ചെയ്ത് വന്നത്.

അന്നെല്ലാം മദ്രാസ് തന്നെ വർക്കുള്ളൂ. ഈ ബോയിങ് ബോയിങ് ഡിസ്കഷൻ നടക്കുന്ന ഇവിടെ മദ്രാസിലിരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് സ്റ്റോറിയെല്ലാം ഓരോ അന്നൊക്കെ ഓരോ ഹോട്ടലും ഫ്ലാറ്റിലോ റൂം എടുത്തിരുന്ന് ഡിസ്കസ് ചെയ്ത് കഥ മുഴുവൻ പറഞ്ഞ് സോങ് സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പോകുന്നത്. ഇതിൽ ആക്ച്വലി മോഹൻലാൽ കൃഷ്ണനായി മാറുന്ന മാതിരി അങ്ങനെ ഇങ്ങനെയുള്ള പല ഇതും വന്നിട്ടുള്ള സിറ്റുവേഷൻസാണ്. പ്രിയന്റെ സിറ്റുവേഷൻസ് ഒരിക്കലും സാധാരണ ഒരു പാട്ടുമാതിരി അല്ല വരിക. എന്തെങ്കിലും അതിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുണ്ടാവും. അതിൽ ഉദാഹരണം ഒരു പാട്ടും കൂടെ ഇതേ പടത്തിൽ തന്നെ കാണാം. നിങ്ങൾ നോക്കിയാൽ സുകുമാരി അമ്മ ഒരു ആംഗ്ലോ ഇന്ത്യൻ കുക്കായിട്ട് മോഹൻലാലും മുകേഷെല്ലാം കൂടി ചേർന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു കോമഡി കം സിറ്റുവേഷനാണ്. അതിൽ സുകുമാരി അമ്മയുടെ ഇൻട്രൊഡക്ഷൻ വരുന്നത് ഒരു വെസ്റ്റേൺ സോങ് കൂടി തുടങ്ങി അവരുടെ ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങോട്ട് മോഹൻലാലും മുകേഷും കൂടി പാടി വരുന്ന മാതിരി സിറ്റുവേഷൻ. അതെങ്ങനെയാണ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്?

0: ಭದ್ರಮನ್ಯವ ಸುತೋತ ಇಷವೇ ನಮ.
1: യാരിയൻ്റെ കമ്പോസിങ്ങിൻ്റെ മദ്രാസിലായിരുന്നു, ഓർമ്മ ശരിയാണ്, പാം ഗ്രോ ഹോട്ടലിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അതിൻ്റെ ഡിസ്കഷന് ചെല്ലുമ്പോൾ ഫസ്റ്റ് അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷനായിരുന്നു. മറ്റേ അത് ശാന്തി മന്ത്രം തെളിയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കൈതപ്ര സാർ എഴുതിയത്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ഞാൻ ചെന്നപ്പോൾ ദാമോദരൻ മാഷ്, പ്രിയൻ, പ്രിയൻ്റെ അസോസിയേറ്റ്സ് ഒന്ന് രണ്ട് പേര്, സിംഗർ എം ജി ശ്രീകുമാർ, പിന്നെ ദാമോദരൻ മാഷ്, അങ്ങനെ എല്ലാ അവരെല്ലാവരും ഇരുന്നിട്ടൊരു ഡിസ്കഷനായിരുന്നു. ആ സീൻ വളരെ സ്ട്രോങ് ആയിട്ട് ടഫ് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലത്ത് മന്ത്രവും മറ്റൊക്കെ പഠിപ്പിച്ച് വന്ന ആൾ എന്താ ബോംബെയിലെത്തി അതുപോലെ കില്ലറായി മാറുന്ന ആ സിറ്റുവേഷനിലാണ് ഈ സോങ് വരുന്നത്, ഫ്ലാഷ് ബാക്കിൽ. അപ്പോൾ ചെറിയ കാലഘട്ടത്തിൽ ആ എന്താ പറയുക, പക്ക ആ കൾച്ചർ വേദവും മറ്റൊക്കെ ആയി വളർന്നു വന്ന ആളൊരു മേഡറായി മാറുന്ന ആ കോൺട്രാസ്റ്റാണ് ആ പടത്തിൽ പാട്ടിൽ വന്നിരുന്നത്. എനിക്കിന്നും ഓർമ്മയുണ്ട് വളരെ ടഫായിട്ടൊരു ചാലഞ്ചിങ് സിറ്റുവേഷനായിരുന്നു. അതിൽ ഓഫ് കോഴ്സ് ആ പാട്ടിലെ ആ വേദം മന്ത്രമെല്ലാം ചൊല്ലിയത് നമ്മുടെ കൈതപ്പുറം തിരുമേനി തന്നെയാണ്. ആ പാട്ട് എം ജി ശിവകുമാർ പാടിയത് നല്ല അസാധ്യ അർത്ഥവത്തായിട്ടുള്ള വരികളായിരുന്നു തിരുമേനിൻ്റെ.

അതേ പടത്തിൽ തന്നെ കുറച്ചുകൂടി ഹിറ്റായ പാട്ട് സത്യം പറഞ്ഞാൽ വേറൊരു പാട്ടുണ്ട്, എം ജി ശിവകുമാറും സുജാതയും കൂടി പാടിയിട്ടുള്ള പൊന്മുരളി യൂതും കാറ്റിൽ. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു ആ പാട്ട് പിക്ചറൈസ് ചെയ്യുന്നത്, ബോംബെ സിറ്റിയിൽ വെച്ച്. എന്ന് വെച്ചാൽ ഇത് ഈ ക്യാരക്ടറിൻ്റെ, അതിൻ്റെ ഓർമ്മ ശരിയാണ്, മോനിഷയാണ് ഹീറോയിൻ. അപ്പോൾ ആ കുട്ടിയും അവർ സംസാരിച്ച് ഡയലോഗ് പറഞ്ഞ, ആ ഡയലോഗ് സ്വരായി പറഞ്ഞത് വന്ന് കണക്ട് ചെയ്ത ഒരു ബോംബെ സിറ്റി മുഴുവൻ ഒരു ബോംബെ മാരേജ് എല്ലാം കാണിച്ചുകൊണ്ട് പല പല ഡിഫറെൻറ്റ് കട്ട്സ് ആയിരുന്നു പ്രിയൻ പറഞ്ഞു തന്നിട്ടുള്ള ആ സിറ്റുവേഷൻ. അത് വളരെ ഒരു ചാലഞ്ചിങ്, കാരണം ഇടയിൽ പല ചേഞ്ചസും വരുന്ന അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. തുടക്കം ഒരു സിത്താറൊക്കെ വെച്ചൊരു ക്ലാസിക്കൽ മൂഡ് തുടങ്ങി അങ്ങനെ ലൈറ്റിലേക്ക് വന്ന് പോകുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. ആ പാട്ട് നിങ്ങൾ കേട്ട് കാണാൻ വളരെ ഒരു പോപ്പുലറായ സോങ് ആയിരുന്നു.

0: പ്രിയന്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പടമായിരുന്നു. ആ പടത്തിൽ ഒരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, ഞാനും മിസ് ഡാറ്റ രാജാമണിയും കൂടി ടീം ചെയ്ത് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഓർക്കസ്ട്രേഷൻ രാജാമണിയായിരുന്നു. പിന്നെ അതിലത്തെ ഒരു ഹിറ്റ് സോങ് മണിയാണ് പകുതി ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്തൊരു പാട്ടുണ്ട്. അത് വലിയ ഹിറ്റായിരുന്നു. സോങ് ഏതായിരുന്നു അത്?
1: കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ,

വരികൾ ഓർമ്മയില്ല. ഈ സോങ് മണിയും നേരോട് ചേർന്ന് ചെയ്തൊരു പാട്ടാണ്. ആ പാട്ട് വളരെ ഹിറ്റായിരുന്നു ദാസരം പാടിയിട്ടുള്ള കൂട്ടിൽ നിന്നും. പിന്നെ ഒഫ്കോഴ്സ് അതിൽ പൊൻവീണെ അങ്ങനെ ഒരുവിധം കളപം ചാർത്തും എല്ലാം നേരത്തെ പാട്ടുകൾ നാല് പാട്ടോ മറ്റുണ്ടോ എല്ലാം ഒരുവിധം ഹിറ്റായിരുന്നു. എല്ലാം അതിൽ പൊൻവീണെ ഒഫ്കോഴ്സ് വളരെ ഹിറ്റായിരുന്നു.

എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗിരീഷ് ആദ്യം എഴുതുന്ന വർക്കാണ്. ആദ്യമായിട്ടൊരു ആൽബം HMV വേണ്ടി ചെയ്തു. ജയചന്ദ്രനും ചിത്രയും എല്ലാവരും കൂടി പാടിയിട്ടുള്ള ഗാനപൗർണമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു LP ആയിരുന്നു അന്ന്. അത് തുടർന്ന് പിന്നീട് ഉടനെ തന്നെ ഞങ്ങൾ ചെയ്തു തരംഗിണിക്ക് വേണ്ടി സ്വീറ്റ് മെലഡീസ് വോളിൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട്, അതിൽ ദാസേട്ടൻ്റെ 11 പാട്ടുകളുണ്ട്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഗിരീഷിനെ വല്ലാതെ മിസ് ചെയ്യുന്ന പാട്ടുകളാണ്. സിനിമയിൽ ഞങ്ങൾ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിലെടുത്ത് പറയത്തക്ക ഒരു പാട്ടാണ് മായാമയൂരത്തിലത്തെ കൈക്കുടന്ന നിറയെ. അത് സത്യം എന്ന് പറഞ്ഞാൽ ആ മാനസിക പൊരുത്തമാണോ അറിയില്ല, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ഒരു വരി ഞാൻ ലലലാന്ന് പാടുമ്പോഴേക്കും ഗിരീഷ് വരി തരും, പിന്നെ വരി ഗിരീഷ് ഒരു വരി തരും, എനിക്കും ട്യൂണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർത്ത ഒരു പാട്ടാണ് ഈ കൈക്കുടന്ന നിറയെ.

0: കനകമണി കാപ്പണിഞ്ഞ കണ്ണിനിലാവേ, നിൻകടക്കണ്ണിലാരെഴുതി കാർമഷിക്കൂട്ട്, ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട്.
1: ഈ പാട്ട് പടത്തിലുണ്ടായില്ല, പക്ഷെ സി ഡിയിലുണ്ടായിരുന്നു.

നമ്മുടെ രവീന്ദ്രൻ സാർ, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിന്, ദാസേട്ടൻ്റെ ഒരു പാട്ടിന് ഒരു ജതി ട്രാക്ക് പറയാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ട്രാക്ക് പറഞ്ഞു. ഈ പാട്ടിൻ്റെ ഇതാണ് സംഭവം, അതാ ഹരിമുരളീരവൻ എന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ ഒരു അതിമനോഹരമായ പാട്ടുണ്ട്, അതിൽ അനുപല്ലവിയിൽ ഒരു ജതി വരും. അപ്പോൾ ദാസേട്ടന് വേണ്ടി ഞാനത് ട്രാക്ക് പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു സംഭവം ജതിയായിരുന്നു. ഇത് ദാസേട്ടന് വേണ്ടി ട്രാക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ പാടി വിട്ട് രവീന്ദ്ര മാഷ് എടുത്തുകൊണ്ട് പോയി. അവിടെ പോയി ഇത് കേട്ട് ട്രാക്ക് മിക്സ് ചെയ്യുമ്പോൾ ദാസേട്ടൻ പറഞ്ഞു, അത് ആരാ പറഞ്ഞത് ചോദിച്ചപ്പോൾ ഞാനാന്ന് പറഞ്ഞത് അവൻ്റെ വോയിസ് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വോയിസാണ്, ദാസേട്ടൻ അത് പാടിയില്ല. അപ്പോൾ അങ്ങനെ ദാസേട്ടൻ്റെ കൂടെ ഈ സംഭവം പാടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ ഒരു പാട്ടുകാരനായിട്ടുള്ള സിനിമയിൽ ആ പാട് ചെയ്തിട്ടുള്ളത്.

0: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.
1: പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ആര്യ നായകനാകുന്ന ആനന്ദൻകാട് എന്ന ചിത്രം റിലീസായി. 80s അവസാനത്തിലും 90s ആരംഭത്തിലും കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥിയായിരിക്കെ കണ്ടും കേട്ടും കേട്ടുകേൾവിയിൽ വിരിഞ്ഞതുമായ സംഭവങ്ങളെ കോർത്തിണക്കലാണ് ഈ ചിത്രമെന്ന് മുൻപ് മുരളി ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമയുടേതായുള്ള ക്യാരക്ടർ പോസ്റ്ററുകൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അനന്തപുരിയുടെ ഒരു കാലത്തെ ചരിത്രം കൂടി ദൃശ്യവൽക്കരിക്കുന്ന ചിത്രമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ നായകനായി എത്തുന്ന ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് ഒരുമിക്കുന്നത്. തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമായിട്ടാണ് ആര്യ ചിത്രത്തിലെത്തുന്നത്.
2: സ്വന്തം ആലയിൽ പണിയിച്ച വാളുകൊണ്ടേ ശത്രുവിനെ വെട്ടാവൂ, എന്നാല് വെട്ട് കഴിഞ്ഞു വാളുരുക്കി ഇതുപോലെ മോതിരമാക്കിയിടാൻ
3: കഴിയും. இந்த கூட்டத்துல தான் இவனும் இவனோட ஃபேமிலி இருக்குன்னு எங்களுக்கு தெரியும். இவங்களுக்கு தெரியுமா? தெரியுமா?
1: ചങ്കിടിപ്പേറ്റുന്ന ദൃശ്യങ്ങളും തീപ്പൊരി ഡയലോഗുകളുമായി എത്തിയ ട്രെയിലർ വേറിട്ടൊരു ദൃശ്യവിരുന്ന് തന്നെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത്. വൻ വിജയമായി മാറിയ മാർക്കാന്റണിക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന 14th

0: ചിത്രവുമാണ് ഇത്. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. കാന്താരയുടെ രണ്ട് ഭാഗങ്ങളുടെയും സംഗീത സംവിധായകനായ ബി അജനീഷ് ലോകനാഥ് ആദ്യമായി മലയാളത്തിലെത്തുന്ന സിനിമ കൂടിയാണ് ഇത്. തീർച്ചയായും തിയേറ്റർ കാഴ്ച അർഹിക്കുന്നൊരു ചിത്രമായിരിക്കുമെന്നാണ് സിനിമയുടേതായി പുറത്തിറങ്ങിയിട്ടുള്ള അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന. ഇന്ദ്രൻസ്, മുരളിഗോപി, പുഷ്പ സിനിമയിലൂടെ ശ്രദ്ധേയനായ സുനിൽ, അപ്പാനി ശരത്, നിഖില വിമൽ, ദേവ് മോഹൻ, സാഗർ സൂര്യ, റജിന കസാൻഡ്ര, ശാന്തി ബാലചന്ദ്രൻ, അജയ്, കന്നഡ താരം അച്യുത് കുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാളത്തിലും തമിഴിലുമായി ഇറങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം അനന്തൻകാടിൽ ഒട്ടേറെ അന്യഭാഷാ താരങ്ങളും ഒരുമിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി മാറിയ ചിത്രത്തിന്റെ ടീസർ അന്യായ മേക്കിംഗുമായി മികച്ചൊരു ദൃശ്യവിരുന്നായിരിക്കും ചിത്രമെന്ന് അടിവരയിടുന്നതായിരുന്നു. ഛായാഗ്രഹണം എസ് യുവ, എഡിറ്റർ രോഹിത് വി എസ് വാര്യത്ത്, സംഗീതം ബി അജനീഷ് ലോകനാഥ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജെയിൻ പോൾ, പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത് കൊതേരി, ആക്ഷൻ ഡയറക്ടർ ആർ ശക്തി ശരവണൻ, വി എഫ് എക്സ് ഡയറക്ടർ ബിനോയ് സദാശിവൻ, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹൻ, മേക്കപ്പ് ബൈജു എസ്, ശബ്ദമിശ്രണം വിഷ്ണു പി സി, സൗണ്ട് ഡിസൈൻ അരുൺ എസ് മണി, ഗാനരചനയും ആലാപനവും മുരളി ഗോപി.
1: അവിടുത്തെ വെള്ളക്കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കുന്നവൻ ആരാണോ അവന്റെ തലയാണ് ആ കാട്, അനന്തൻകാട്.

0: ഇവനങ്ങ് വലിയ തീർക്കണല്ലോ. മോനിപ്പോ എന്നാ പരിപാടി?
1: ഞാൻ അവൻ 10 കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു.
0: മോളോ,
1: മോള് ബി എ കഴിഞ്ഞു, ഇനി കെട്ടിച്ചു കൊടുക്കണം.
0: താൻ എന്തൊരു തന്തയാണോ, മക്കളെ കൂടെ സംസാരിക്കാൻ വിട. അല്ല, താൻ മാത്രം ഒഴിഞ്ഞോണ്ടിരിക്കാതെ
2: മാത്യു തോമസ്, ബേസിൽ ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് 2024 തിയേറ്ററുകളിൽ എത്തിയ കപ്പ്. സഞ്ജു വി സാമുവൽ കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രം റിലീസായി വർഷങ്ങൾക്കിപ്പുറം ഒ ടി ടിയിൽ എത്തുകയാണ്.
1: സാനിയ മിർസയെ പോലും വലിയ ഷട്ടിൽ കളിക്കാരന് അവിടെ വന്ന അവന്റെ ആഗ്രഹം.
0: സാനിയ മിർസ ഷട്ടിലല്ല, ബാഡ്മിന്റൺ.
1: എന്തായാലും എന്നാ, രണ്ടിലും ബാറ്റുണ്ടല്ലോ.
0: കഴുത്ത് കുറച്ചൊന്നും ഉയർത്തി പിടിക്കാവോ?
3: ചിന്നപ്പണോ.
2: അനന്യ ഫിലിംസിന്റെ ബാനറിൽ ആൽവിൻ ആന്റണി, ഏഞ്ചലിന മേരി ആന്റണി എന്നിവർ നിർമ്മിച്ച ചിത്രത്തിൽ നമിത പ്രമോദ്, അനിഖ സുരേന്ദ്രൻ, ഗുരു സോമസുന്ദരം, ജൂഡ് ആന്റണി ജോസഫ്, ഇന്ദ്രൻസ് ആനന്ദ് റോഷൻ, തൃഷാര മൃണാളിനി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഇടുക്കിയിലെ വെള്ളത്തൂവൽ ഗ്രാമത്തിലെ ബാഡ്മിന്റൺ കളിയിൽ തൽപരനായ യുവാവിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്.
0: നീ ജയിച്ചു വരും, നീ നമ്മുടെ വെള്ളത്തൂവലിന്റെ
4: അഭിമാനായിരിക്കും.
5: റോഡിൽ വെച്ചുള്ള അടിവൻ
0: അന്ന ഷട്ടിലി കൊട്ടിപ്പ് തുടങ്ങിയുള്ള വെറുപ്പിക്കലാണ്. ബാക്കിയുള്ളവരുടെ മിക്കറ്റ് കയറാൻ എന്ത് വെറുപ്പിക്കലാണ്?
6: ഒരേ സമയം രണ്ടു മൂന്നും ജോലി ചെയ്യുന്നവർ നീ കണ്ടിട്ടുണ്ടോ?
5: അപ്പൊ നീ കളിച്ചു കാണാം.
7: എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല.
8: നന്നായി കളിക്കണം, കപ്പടിക്കണം.
2: ചിത്രത്തിനായി സംഗീതമൊരുക്കിയിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഖിലേഷ്, രതാരാജും ഡെൻസൺ ഡ്യൂറോമും ചേർന്നാണ്. ഛായാഗ്രഹണം നിഖിൽ പ്രവീൺ, എഡിറ്റിംഗ് റെക്സൺ ജോസഫ് എന്നിവർ നിർവഹിച്ചിരിക്കുന്നു. ജൂൺ 25 സിനിമ ഒ ടി ടിയിൽ റിലീസായി.
9: മരണശേഷവും പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷിച്ചിറകളാണ് അത്ര ഷട്ടിൽകോക്കുകളാവുന്നത്.
10: ബാഡ്മിന്റൺ പ്ലെയർ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്.
11: പഞ്ചായത്ത് പോലും പേരിലും ഇതേ പണിയില്ലോ.
12: നിങ്ങളെ പണിയെല്ലാം ചോറിനപ്പാ, പക്ഷെ നിങ്ങൾ ഉറക്കുണ്ടല്ല, അത് വയറുള്ള.
13: ഒന്നുമില്ല ഡോക്ടറെ, ഇവക്ക് കമ്മലിടണമെന്ന് ലേശം കൊതിയും. എപ്പോ അതും പറഞ്ഞിട്ട് ചൊടിച്ചിട്ടിരിക്കും.
10: മോക്കിന് കമ്മലിടാലാ?
2: കാസർഗോഡ് ഭാഷയിൽ ഇന്ദ്രൻസിനെ കേന്ദ്ര കഥാപാത്രമാക്കി മേനോക്കിൽസ് ഫിലിംസിന്റെ ബാനറിൽ അനിൽ ടി വി നിർമ്മിച്ച് സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത കുണ്ടലപുരാണം എന്ന ചിത്രം ഒ ടി ടിയിൽ എത്തി. ഏപ്രിൽ മാസത്തിൽ വറ്റി വരളുന്ന ഒരു ഗ്രാമത്തിന്റെ പശ്ചാത്തലവും അവിടെ വറ്റാത്ത ഉറവയുള്ള ഒരു കിണറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപറ്റം കുടുംബങ്ങളുടെയും കഥയാണ് കുണ്ടലപുരാണം. സന്തോഷിന്റെ രണ്ടാമത്തെ ചിത്രമാണിത്.
14: കാര്യമെല്ലാം കുറച്ച് ഇടങ്ങേറിലാണ് കാണുന്നത്.
15: ഇന്നലത്തെ കാര്യം സ്റ്റേഷനിൽ അറിഞ്ഞിട്ടുണ്ട്.
14: അരവിന്ദ കേസാക്കിയില്ല തോന്നുന്നു.
15: ആരാ വേണു വരാ?
14: ഞാൻ കണ്ടതാണോ അവനെ? എന്നെ കാളൊന്നും മാറിയിട്ടില്ല.
16: വേണുവേട്ടനെ തലപ്രാന്തായാല് കാട്ടിക്കൂട്ടുന്നതല്ല നിങ്ങൾക്ക് അറിയുന്നില്ല ഏട്ടി.
15: ഏതോ നാട്ടിൽ നിന്ന് അയാളെ കേൾക്കാൻ വിശ്വാസം.
17: ചീത്ത ഒരു സഹോദരൻ പറയാൻ പറ്റുമോ? പറഞ്ഞുണ്ടെങ്കിൽ.
2: സന്തോഷ് കീഴാറ്റൂരിനെ നായകനാക്കി ചെയ്ത ഫോക്ലോർ അവാർഡ് നേടിയ മോപ്പാള എന്ന സിനിമയുടെ സംവിധായകനാണ് സന്തോഷ് പുതുക്കുന്ന്. വിനു കോളിച്ചാലിന്റെ സർക്കാസ് എന്ന സിനിമയ്ക്ക് ശേഷം സുധീഷ് കുമാർ രചന നിർവഹിക്കുന്ന ചിത്രമാണ് ഇത്. ഇന്ദ്രൻസിനെ കൂടാതെ രമ്യ സുരേഷ്, ഉണ്ണി രാജ, ബാബു അന്നൂർ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. ഛായാഗ്രഹണം ശരൺ ശശിധരൻ, എഡിറ്റിംഗ് ശ്യാം അമ്പാടി, സംഗീതം ബ്ലസ്സൻ തോമസ്, അഭയ ഹിരൺമയി, നജീം അർഷാദ്, ശരത് എന്നിവരാണ് ഗാനാലാപനം. ഗാനരചന വൈശാഖ് സൂണൻ, സന്തോഷ് പുതുക്കുന്ന്. ചീഫ് അസോസിയേറ്റ് റജിൽ കെയ്സി. വസ്ത്രാലങ്കാരം സുകേഷ് താനൂർ. പ്രൊഡക്ഷൻ കൺട്രോളർ അരവിന്ദൻ കണ്ണൂർ. സൗണ്ട് ഡിസൈൻസ് രഞ്ജുരാജ് മാത്യു. കല സീമോൻ വയനാട്. സംഘടനം ബ്രൂസ്ലി രാജേഷ്. ചമയം രജീഷ് പൊതാവൂർ, ചീഫ് അസോസിയേറ്റ് ക്യാമറാമാൻ സുജിൽ സായ്, പി ആർ ഒ മഞ്ജു ഗോപിനാഥ്, ഓൺലൈൻ പാർട്ണർ സിനിമാ പ്രാന്തൻ, പരസ്യകല കുതിരവട്ടം ഡിസൈൻസ്.
3: നിങ്ങൾ അത് കൊണ്ടുപോകാം, നമുക്ക് അനുഭവം.

0: പോണ കൊഴിയപ്പാ. ഞാൻ ഇത് അങ്ങനെങ്കിലും കിട്ടിയെങ്കിൽ മുത്തപ്പം കഴിപ്പിക്കാം.
1: Song of the Week.
2: ഈ ഗാനം ബാലൻ ദ ബോയ് എന്ന ചിത്രത്തിൽ സുഷീൻ ശ്യാം ഈണം പകർന്ന് ആലപിച്ചത്.
3: ഇലകൾ ഒഴുകി നീങ്ങും.
2: ഗാനരചന അൻവർ അലി.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏതു ചിത്രത്തിലേതാണ്? ചോദ്യമിതാ ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം പി വി രമേശൻ, നിർവഹണ സഹായം ബേബിസ്മിത, ഷേണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അമിതാഭ് ബച്ചൻ, സുനിധി ചൗഹാൻ, സുഖ്വിന്ദർ സിംഗ് എന്നിവർ ചേർന്ന് പാടിയത്. ചിത്രം ആഗ്.
1: Make way for my man. That's right. Check it out, yo. Come on. Play on.

അവസാനമായി ഒരു കന്നഡ ചലച്ചിത്രഗാനം. ചിത്രം കനസുകര. എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കെ ആർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തുയിലുണർത്തുപാട്ട് കേൾക്കാം.

അക്കിലോ അരയിലോ എഴുന്നുള്ളൊന്നും മുള്ളിന്തിരാലയം കൊണ്ട് ഞെട്ടും നേറ്റ് പള്ളി വിളർക്കും കുളർത്തി വെച്ച് ശൈവോദയ കൊണ്ട് പാടുമ്പോൾ ശൈവോദര പാട്ട് കേട്ട് പാക്കുതെന്ന് ജ്യേഷ്ഠാബോധി പുറം പോയി ശ്രീവഹജകം വിതച്ച് നെല്ലുവിത്ത് മുന്നുവിടെയാടയാ

കെ ആർ ഗോപാലകൃഷ്ണനും സംഘം അവതരിപ്പിച്ച തൂയിലുണർത്ത് പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം ഹരികൃഷ്ണൻസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

ഇനി സതീഷ് ബാബു പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജാലകത്തിലെ പക്ഷി. വൻ വി കുറിപ്പിന്റെ വരികൾക്ക് ജെറി അമൽദേവിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.

0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ലീന പാടിയ ഗാനം ദുഃഖപുത്രി എന്നാരംഭിക്കുന്നു.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: ഹലോ
5: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
4: വീണ്ടും
5: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
6: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
4: സർ, ഇത്രയും രൂപ.
6: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
4: 2 ലക്ഷം
7: എന്ത് പറ്റി അച്ഛാ?
4: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
5: അയ്യോ,
4: കട്ട് ചെയ്തു.
7: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
4: തട്ടിപ്പോ?
7: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
4: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
9: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
8: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിഡിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
9: അനശ്വര സിൽക്സ്, ജി മോൾ, കണ്ണൂർ.
10: അടുത്ത ഗാനം നമ്മുടെ അനുരാഗം എന്നാരംഭിക്കുന്നു സംഗീത പാടിയത്.

ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും നൽകിയ സംഭാവനകൾക്കുള്ള ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സേഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. നിപ ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3rd അന്തർ സംസ്ഥാന ചർച്ച നടക്കും. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന സമ്മാനം കൊല്ലത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3rൽ വിനോദസഞ്ചാരികളുടെ അപകടകരമായ വാഹനയാത്രകൾ പതിവാകുന്ന പശ്ചാത്തലത്തിൽ

കർശന നിയമ നടപടിയുമായി അധികൃതർ. നിയമലംഘനം നടത്തിയ 6 ഡ്രൈവർമാരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: തൃശൂർ ജില്ലയിലെ മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റുള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ്ണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഐഎസിന്റെ മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു. പരിയാരം റേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് 1 മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജംപ് പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013നെക്കുറിച്ച് അംഗൻവാടി വർക്കർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്കുന്നതുകാവ് കിലയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 7:20 8:40 സേവന വാർത്തകൾ. 8 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ച പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 10 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പി മായാമണി. 6 എഫ് എം പ്രധാന വാർത്തകൾ. തുടർന്ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കുങ്കുമ പ്രഭാതമെന്ന കവിത കേൾക്കാം. ആലാപനം അനഖ ജെ കോലത്ത്. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 തീവണ്ടി സമയം. തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ദേശീയ അന്തർദേശീയ ഫുട്ബോൾ വനിതാ താരങ്ങൾ ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം പങ്കിടുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ഐ ടി എഫ് എം ഡയറി. പാട്ടിലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ വായനയുടെ വാതായനങ്ങളിൽ. മൃണാൾസൺ ദി ആബ്സെൻസ് ട്രിലോജി എന്ന പുസ്തകത്തെക്കുറിച്ച് പി കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. ദേശീയ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ. കണ്ണൂർ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് സംസാരിക്കുന്നു. ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:50 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9 ചലച്ചിത്ര ഗാനങ്ങൾ. 10 അന്നച്ചം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 തിരുവാതിര കളിപ്പാട്ട്. കെ വി ബിജലിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. മഴക്കാല ചർമ്മരോഗങ്ങളും അവ തടയാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും. ഹോമിയോപ്പതി പ്രാക്ടീഷണറായ ഡോക്ടർ റുബീന ആഷിഖ് സംസാരിക്കുന്നു. 1 ഗോൾഡൻ 70s. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മി. കുടുംബത്തിനൊരു കൂട്ട്. വൈകുന്നേരം 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ലളിതഗാനങ്ങൾ. 5:30 ഹെരമും സുരേഷ് ബാബും ആരാരും സംഘം അവതരിപ്പിച്ച തായമ്പക. 5:45 ഞാറ്റുവേല. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ജില്ലാവൃത്താന്തം തിരുവനന്തപുരം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നിയമസഭാ നടപടികളുടെ അവലോകനം. 6:50 ഹരിതവിധി. പാടിയോട്ടുചാൽ പട്ടുവത്തെ മിനി രാജീവൻ ദമ്പതികളുടെ സമ്മിശ്ര കൃഷി അനുഭവങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം. കാലാവസ്ഥ അറിയിപ്പ്. 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്. 8 കിളിക്കൂട്ടം. വായാട്ടുപറമ്പ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നടി അടൂർ പങ്കജത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. 11 ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ച പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടി മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്ന് 8 മണിക്ക് 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. ഇന്ന് 10 മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. ഇന്ന് രാത്രി 10 മണിക്ക്.

0: ए इत्यस्य चरम स्पर्धायां भारतम् ऑस्ट्रेलिया दलेन सह स्पर्धिशिष्टा। एषा स्पर्धा लंडन नगरस्य लॉन्स क्रिकेट क्रीडांगणे भविष्यति। स्पर्धा भारतीय समयानुगुणं सायं 7:30 वादने आरभ्यते इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലേ വാലി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്
3: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
6: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
8: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
7: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
9: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്.

0: ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
1: സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
1: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ CEOമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7.

0: പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
1: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സെ ജുഡ്കർ മുജെ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
0: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135 പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹാലി ഹി മേ മുജെ കൊൽക്കത്ത മേ നൌ സേന സേ ജുഡേ ഏക കാര്യക്രം മേ ഷാമിൽ ഹോനേ കാ അവസര മിലാ. വഹാം INS ദുനാഗിരി, INS സംശോധക് ഓർ INS അഗ്രൈ കോ ഭാരതീയ നൌസേന കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയാ. ഇൻ ഷിപ്സ് കി ഡിസൈൻ ഓർ മാനുഫാക്ചറിംഗ് തക് സബ് കുഛ് സ്വദേശി ഹൈ.
0: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
1: സാധ്യോ ജൂൺ കേ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യ വിമാൻ മേഡ് ഇൻ ഇന്ത്യ.
0: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
1: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവ ജിസ്മേ പൂരി ദുനിയ ഭാരത് കേ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ അന്താരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കെ 2500 സേ അധിക സ്ഥാനോ പർ യോഗ കെ അനേക വീത് കാര്യക്രം ഹുവേ.
0: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
2: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: സാധ്യോ മഹാരാഷ്ട്രയിലെ നാന്തേഡ് മേ ഏക് പരിവാറിനെ അപ്നി ഖുഷിയാ ബാട്ടനെ കെലിയെ ഐസാ കാം കിയാ ഹൈ ജോ ചർച്ചാ കാ വിഷയ ബൻ ഗയാ ഹൈ.
0: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു.

0: പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ സി വി ജയമണി പറഞ്ഞു.
1: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവം കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
0: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: ഹജാറോ സാൽ പുരാണി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയേ അവതാർ കേ രൂപ് മേ ഭാരത് കാ ഭാഗ്യ ഘട് രഹീ ഹൈ. ദോ സാൽ പെഹലേ മുജേ നാലന്ദ വിശ്വവിദ്യാലയ കേ നയേ പരിസർ കേ ലോകാർപ്പൺ കാ അവസർ മിലാ ഥാ.
0: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
2: ബ്രഹ്മ കമൽ ഡൊമിനിക്കാന ടീം കെ സദസ്യ മിൽക്കർ വൈദിക സാഹിത്യ കാ അധ്യയനം കർത്തേ ഹൈ വേ വൈദിക മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹൈ.
0: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
2: बहुत पहले शुरू हो जाता है. मूर्ति बनाने वाले मूर्तियों के व्यापार से जुड़े लोग अभी से सक्रिय हो जाते हैं. इसलिए मेरा आप सभी से एक आग्रह है, आप प्रयास करें कि आपके घर, सोसाइटी या आसपास की जगहों पर गणपति बप्पा की जो मूर्ति स्थापित हो वो हमारे देश की मिट्टी से बनी हो.
0: ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
2: ക്യാച്ച് ദ റെയിൻ യേ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനീ ഹം മിൽകർ കേ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാര്.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
3: ആകാശവാണി ICC വിമൻസ് T20 ക്രിക്കറ്റ്.

ആകാശവാണി കണ്ണൂർ. നേരത്തെ അറിയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ നിന്നും ദീപാങ്കുരൻ പാടിയത്.

വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി യേശുദാസും മാസ്റ്റർ വൈശാഖും ചേർന്ന് പാടിയ ഗാനമാണിനി ചിത്രം വജ്രം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വയലും വീടും പരിപാടി കേൾക്കാം.
1: അതായത് നിലം ഒരിക്കലിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മണ്ണിലുള്ള കളവിത്തുകളെ നശിപ്പിച്ചു കളയുന്ന പ്രക്രിയയാണ് ഈ സ്റ്റേൽ സീഡ് ബെഡ് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോൾസ് സീഡ് ബെഡ് നമ്മൾ ഉണ്ടാക്കുക, ആ സീഡ് ബെഡിൽ നിന്ന് ഈ കളകളെ കിളിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അതിനെ നമ്മൾ കളനാശിനി അഴിച്ച് നശിപ്പിച്ച് കളഞ്ഞ് പിന്നെ വെള്ളം കയറ്റിയിട്ട് വെള്ളം വലിച്ച് നേരെ വിതയിലേക്ക് പോവുക. അപ്പൊ നമുക്ക് മണ്ണിൽ നിന്നുള്ള ആ കളവിത്തുകൾ കിളുത്തു വരുന്നതിനെ നല്ലൊരു ശതമാനത്തിനെ കുറയ്ക്കാൻ സാധിക്കും. എല്ലാം പോകുന്നല്ല, എന്നാലും ഒരു 50% റിഡക്ഷൻ ഇതിൽ നിന്ന് തന്നെ സാധിക്കുന്നുണ്ട്.
2: ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഈ കള നിയന്ത്രണത്തിന് വേണ്ടി സ്ഥലം ഒരുക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാഡം പറഞ്ഞല്ലോ, അതെല്ലാം പാലിച്ച് നമ്മൾ സ്ഥലം ഒരുക്കി നെൽവിത്തൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും കളകൾ വരാൻ നേരം അതിനെ നിയന്ത്രിക്കും
1: അപ്പം നെല്ലില് നല്ല രീതിയിൽ ഒരു കളകിളിപ്പിക്കൽ നടത്തിയ ഒരു നിലത്തില് സാധാരണഗതിയിലെ കളകൾ കുറവായിരിക്കും. അപ്പം വിതച്ച് ഒരു 12

0: രണ്ടു ദിവസമാകുമ്പം നമുക്ക് നെൽപ്പാടങ്ങളിൽ കളയുള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളപ്രയോഗത്തിലേക്ക് പോകാം. അതല്ല, കളകളുണ്ടെങ്കിൽ കളകളെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമേ വളം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വളം കളയായിരിക്കും എടുക്കുന്നത്. അപ്പൊ കളനിയന്ത്രണം സാധാരണഗതിയിൽ നമ്മൾ വിതച്ച 15 ദിവസത്തിനുള്ളിലാണ് ആദ്യത്തെ കളനാശിനി പ്രയോഗം പറയുന്നത്. അതല്ല, നമ്മൾ നിലനിന്ന രീതിയിൽ ഒരുക്കാൻ പറ്റിയില്ല, വിതച്ച വിത്ത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ധാരാളം കളകളും മുളച്ചു വരുന്നു. നമ്മൾ ഈ മുട്ടുസൂചി പരുവത്തിൽ ഏതാണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ കളകൾ മുളച്ചു വന്നിരിക്കുകയെന്ന് നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ പ്രീ എമർജൻ ഹെർബിസൈഡ് എന്ന് പറയുന്ന, അതായത് നെല്ല് പൊങ്ങി മുന്നേ തന്നെ നെല്ലിന്റെ ഒരു പിൻഹെഡ് സൈസിൽ തന്നെ ഒന്നെങ്കിൽ പ്രീ എമർജൻ ഹെർബിസൈഡോ അങ്ങനെയുള്ള കളനാശിനികളോ, അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് എമർജൻ, അതായത് പൊങ്ങി വരുന്നതിന് 15 ദിവസം ആകുന്നതിന് മുന്നേ തന്നെ 10 ദിവസത്തിനുള്ളിൽ അടിക്കാവുന്ന ഏർലി പോസ്റ്റ് എമർജൻ ഹെർബിസൈഡ്സോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു രീതി കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നില്ല. കാരണം പിന്നീടും ഒരു ഹെർബിസൈഡ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഒരു 25th ഡേയിൽ വേണ്ടി വരുന്നത് കൊണ്ടാവാം, പിന്നെ കർഷകർ അതിനോട് യൂസ് ടു അല്ല. നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രാക്ടീസ് എന്ന് പറയുന്നത് വിതച്ച 15-ാം ദിവസം കളനാശിനി പ്രയോഗം നടത്തുക. കളനാശിനി അടിക്കുമ്പോൾ നന്നായി വെള്ളം വറ്റിച്ച് ഏക്കറിന് ഒരു 120 ലിറ്റർ വെള്ളമെങ്കിലും ഉപയോഗിക്കണം. അത് നാപ്സാക് സ്പ്രെയർ തന്നെ ഉപയോഗിക്കുക, പവർ സ്പ്രെയർ ഉപയോഗിക്കാതിരിക്കുക. കളനാശിനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 4 മുതൽ 5 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടണം, അല്ലെങ്കിൽ മഴ പെയ്യാൻ പാടില്ല. അത് സ്പ്രേ ചെയ്തത് ഇലയിൽ നിന്നും ഒലിച്ചു പോകരുത്. കളനാശിനി പ്രയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിന് ശേഷം വെള്ളം കയറ്റി ഫ്ലഡ് ചെയ്യിക്കുക. അത് ഓലത്തുമ്പ് വരെ കയറ്റി വെള്ളം ഇടാം, ഒരു 3/4 അടി, 1/2 അടി, 3/4 അടിയോ വെള്ളം കയറ്റി മുക്കാം. അപ്പം ഈ കളകളെല്ലാം നശിച്ചോളും. ഈ വെള്ളം നമ്മൾ ഒരു 4 ദിവസം ഇട്ടതിന് ശേഷം 4 പൊക്കം വൈകുന്നേരം മാത്രമേ വെള്ളം വലിച്ചു കളയാൻ പാടുള്ളൂ. ഇതാണ് കളനിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാനായിട്ട് കളനാശിനി ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത്.
1: കറക്റ്റ്. ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന കളനാശിനി എന്ന് പറഞ്ഞാൽ അത് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും, എല്ലാ ഇനം കളങ്ങളെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള കളനാശിനി ആയിരിക്കണം.
0: അങ്ങനെയും കളനാശിനികൾ ഇപ്പം മാർക്കറ്റിലുണ്ട്, എല്ലാ കളകളെയും.
1: പൊതുവെ ഇവിടെ കർഷകർ ഉപയോഗിക്കുന്നതോ?
0: ഇപ്പം നെൽകൃഷിയിലെ കർഷകർക്ക് ശാസ്ത്രീയമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ കുട്ടനാടൻ കർഷകരൊക്കെ ആണെങ്കിൽ അവർ ഇന്ന കളകൾക്ക് ഇന്ന കളനാശിനി എന്ന് വരെ കർഷകരിലേക്ക് എത്തിയിട്ടുണ്ട് ആ മെസ്സേജൊക്കെ. ഇപ്പൊ കവടയാണ് കൂടുതലുണ്ടെങ്കിൽ ഗ്രാസി വീഡിസൈഡ്സ്, അതായത് പുല്ലുവർഗ്ഗങ്ങളെ മാത്രം നശിപ്പിക്കുന്ന കളനാശിനി ഉപയോഗിക്കും. അതല്ല സെഡ്ജസ് ആണ്, മുത്തങ്ങ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന, അതായത് മാർക്കറ്റിൽ ഇപ്പം യഥേഷ്ടം കളനാശിനികളുണ്ട്. ഏത് കളയ്ക്ക് ഏത് കളനാശിനി എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതുണ്ട്. അപ്പം പുല്ലുവർഗ്ഗ കളകളെ മാത്രം നശിപ്പിക്കുന്നതിനേക്കാളും കോസ്റ്റ്ലി ആയിരിക്കും, വില കൂടുതലായിരിക്കും ബ്രോഡ് സ്പെക്ട്രത്തിന്. അതല്ല ഇപ്പൊ ഒരു കർഷകന് എല്ലാ കളകളും ഉണ്ട്, അപ്പൊ അയാൾക്കൊരു ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡിലേക്ക് പോകാം. അപ്പം കോസ്റ്റ് അനുസരിച്ചും
1: എന്തായാലും നമുക്ക് കോസ്റ്റ് അനാലിസിസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
0: കളകളെ മനസ്സിലാക്കി കളനാശിനി പ്രയോഗം നടത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള ഇപ്പൊ ന്യൂ ജനറേഷൻ മോളിക്യൂൾസ് ഒക്കെ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
1: അപ്പൊ ഈ 15 ദിവസം അല്ലെങ്കിൽ 25 ദിവസം കഴിഞ്ഞ് നമ്മൾ കളനാശിനി ഉപയോഗിച്ച് കളനിയന്ത്രണം ചെയ്ത് കഴിഞ്ഞാല് പിന്നെ മേഡം ആദ്യം സൂചിപ്പിച്ചില്ല, ഒരു 45 ദിവസം വരെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ പീരീഡ് എന്ന്. പിന്നെ അതിന്റെ അകത്ത് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ?
0: അത് സാധാരണഗതിയിൽ 120 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പം 10 ലോഡ് നാപ്സാക് സ്പ്രെയറിന്റെ 10 കുറ്റിപ്പമ്പുകൾ ഉപയോഗിക്കും വരുന്നുണ്ട്. അത് മിക്കവാറും കർഷകരെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കളനിയന്ത്രണം പൂർണ്ണമായിട്ടും വരില്ല. അപ്പം വിതച്ചു കഴിഞ്ഞ് ഒരു 30 ദിവസം ആകുമ്പം എടപോക്കുന്ന ഒരു രീതിയുണ്ട്, അതായത് പഴുത് വരുന്നിടത്ത് ഞാറ് പിടിപ്പിക്കുക. അപ്പൊ ആ എടപോക്കുന്ന സമയത്ത് ബാക്കി വരുന്ന കളകളെ കുറി പറിച്ചു കളയുന്ന ഒരു രീതി കർഷകരുടെ ഇടയിലുണ്ട്. അത് കൂടുതലും സംഭവിക്കുന്നത് കളനാശിനി ഉപയോഗിച്ചുള്ള കളനിയന്ത്രണം 100% ഇഫക്റ്റീവ് ആകാത്തത് വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ട്. മിക്കവാറും പാടശേഖരങ്ങളിലെ കളനിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ്, വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ടാണ്.
1: അത്രയും മാൻ പവർ വേണം.
0: പിന്നെ തൊഴിലാളികളുടെ ലഭ്യത കുറവും തൊഴിലാളികളെ അടിച്ചു കൊടുക്കാനായിട്ടുള്ള താല്പര്യക്കുറവും. ഇപ്പം തൊഴിലാളികളെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കർഷകരെടുത്ത് 120 ലിറ്റർ എന്ന് പറയുമ്പോഴും കർഷക തൊഴിലാളികളാണ് ഇത് 120 ലിറ്റർ അടിച്ചു കൊടുക്കേണ്ടത്. 15 ലിറ്ററിന്റെ ബാറ്ററി സ്പ്രെയർ ഒക്കെ വന്നിട്ടുണ്ട്. കർഷക തൊഴിലാളികൾക്ക് അവരുടെ ആ ഡ്രഡ്ജറി കുറയ്ക്കാനായിട്ട്, അവരുടെ ആയാസം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 15 ലിറ്ററിന്റെ ആണെങ്കിൽ ഏകദേശം ഒരു 6 കുറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ 100 ലിറ്ററിനോട് അടുത്ത് വരുന്നുണ്ട്. അത്രയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
1: ഓക്കെ, ഡോക്ടർ നിമി താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നെല്ലില് കളനിയന്ത്രണം എങ്ങനെ ചെയ്യുന്നത്

0: പ്രാധാന്യമെന്തുവ, ഏതൊക്കെ കളകളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്ന് വളരെ നന്ദി.
1: താങ്ക് യു.
2: നെൽകൃഷിയിലെ കളനിയന്ത്രണം. മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമ്മി ജോസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: അടുത്തതായി നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി? അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ
1: ഓമയ്ക്ക, കപ്ലങ്ങ, പപ്പായ തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെടുന്നതും പോഷക ഔഷധമൂല്യ പ്രാധാന്യമുള്ളതുമാണ് പപ്പരക്കായ, അല്ലെങ്കിൽ ഓണാട്ടുകരയിലെ ഭാഷയിൽ പറഞ്ഞാൽ ഓമക്കായ്. ഇതുപയോഗിച്ചുള്ള തോരനും എരിശേരിയും കേരളദേശത്ത് ആകെ പ്രസിദ്ധമാണ്. എന്നാൽ ഓടനാടിന്റെ മാത്രം തനത് വിഭവമായി ഓമയ്ക്ക് അവിയലുണ്ട്. ചെറുചേമ്പിന്റെ കിഴങ്ങ്, വെട്ടുചേമ്പിന്റെ താൾ, നീളത്തിൽ നുറുക്കിയ പപ്പായ എന്നിവ ചേർത്ത പ്രത്യേക അവിയൽ ഓടനാടിന്റെ തനത് പാചക കലയാണ്. പപ്പായയുടെ ചവർപ്പ് ചേമ്പ് താളിന്റെ മാധുര്യം ഒഴിവാക്കുന്നു. നാരടങ്ങിയ താളും പപ്പായയിലെ പെപ്പീനും ചേർന്ന് ചേമ്പിന്റെ കിഴങ്ങിലെ ദഹനവിഷമവും വിഷാംശവും പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. നല്ല രീതിയിൽ തുറന്നു വേവിച്ചാൽ കിഴങ്ങ് വർഗത്തിന്റെ വിഷാംശം വിഘടിച്ചു പോകുന്നു. മണ്ണാറശാല പൂയത്തിന് അത്താഴത്തിന് വെക്കുന്ന മരുന്ന് മുളൂക്ഷ്യത്തിലും ഓടനാട്ടിലാകമാനമുള്ള കന്നിയഞ്ചിന്റെ കഞ്ഞിക്കും മറ്റും തയ്യാറാക്കുന്ന അസ്ത്രത്തിലും പപ്പായ അവിഭാജ്യ ഘടകമാണ്. ഉദരകൃമികളെയും അതുപോലെ ദഹിക്കാതെ വയറ്റിലടിഞ്ഞുകൂടുന്ന കുടിശിഖ മാലിന്യങ്ങളെയും നശിപ്പിക്കുവാൻ പപ്പായ സഹായിക്കുന്നു. പപ്പായ ചേമ്പ് താൾ കിഴങ്ങവിയൽ രുചികരവും ആരോഗ്യപ്രദായകവുമാവുന്നു. വലിയ ചേമ്പിന്റെ താൾ വറുത്തരച്ച് പുളിങ്കറിക്ക് മാറ്റുകൂട്ടുന്നു. പഴമക്കാർ വേവിച്ചതിനു ശേഷമാണ് പപ്പായയുടെ തൊലി ചെത്തിക്കളയുന്നത്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് അടുത്തതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശ്രദ്ധിക്കൂ.
3: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലച്ചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലച്ചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡയമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ വാട്ടരോഗം വരാതിരിക്കുന്നതിന് 1 പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം

0: വൃത്തിയാക്കി വെക്കുക എന്നതാണ്. വാഴയിൽ ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുകയും വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലക്കവിളിൽ ഒഴിക്കുക.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു ഹെക്ടർ സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ നടാനാകും? ശരിയുത്തരം ഇതാണ്, ഒരു ഹെക്ടർ സ്ഥലത്ത് റബ്ബർ ബോർഡിന്റെ ശുപാർശ അനുസരിച്ച് 420 മുതൽ 500 വരെ തൈകൾ നടാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വീടും സമാപിക്കുന്നു.

0: രണ്ടാളും വൺ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന പോലെ ഉണ്ടല്ലോ.
1: അതേലോ, ഒരുപാട് പുതിയ കളക്ഷൻസ്, 90% വരെ ഡിസ്കൗണ്ട്. പിന്നെ എങ്ങനെ ഷോപ്പ് ചെയ്യാണ്ടിരിക്കും?
2: ഇവിടെ നമ്മുടെ അനശ്വര സിൽക്സിൽ കിടിലൻ കർക്കിടക കിഴവ് സെയിൽ നടക്കുന്നുണ്ട്.
1: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: 9569780.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിൽ MA ആന്ത്രോപോളജിക്ക് SC/ST സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ നാളെ രാവിലെ 10:30 വകുപ്പ് തലവന് മുൻപാകെ SL സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 7306130450. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ 14 NCVT ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷ 30 വരെ സ്വീകരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഏതെങ്കിലും സർക്കാർ ITIയിൽ ഹാജരായി ജൂലൈ 3 വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. ഫോൺ നമ്പർ 0499942564440. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചുകളിലെ ഒഴിവുകളിലേക്ക് അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 6 രാവിലെ 11 നടക്കും. ഫോൺ നമ്പർ 0467225-0377. മൃഗസംരക്ഷണ വകുപ്പ് കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി നീലേശ്വരം ബ്ലോക്കിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 30 ഉച്ചയ്ക്ക് 2:30 സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. യോഗ്യത 7 ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. ഫോൺ നമ്പർ 0499942464. കാസർഗോഡ് ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കുള്ള കൂടിക്കാഴ്ച ജൂലൈ 3 PSC കാസർഗോഡ് ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499942104. ISRDയുടെ കീഴിൽ പട്ടുവം കയ്യുംതടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ ജൂലൈ 1 രാവിലെ 10:30 ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, UGC നെറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 8547005048. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിലുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ് യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ SL സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499942564027. സേവന വാർത്തകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. മഴയുടെ പ്രധാന അളവുകൾ സെന്റിമീറ്ററിൽ പള്ളുരുത്തി 9 സെന്റിമീറ്റർ, വൈക്കം 7, കൊച്ചി വിമാനത്താവളം 6, മാവേലിക്കര, വടകര, കളമശ്ശേരി 5 മങ്കൊമ്പ്, വൈക്കം, പട്ടാമ്പി, നൂറനാട്, കൂത്താട്ടുകുളം, മുനയ്ക്കൽ 4 കോട്ടയം, കൊല്ലം, പെരുമ്പാവൂർ, പൊന്നാനി, പാരിപ്പള്ളി, ഉറുമി 3 സെന്റിമീറ്റർ വീതവും, കോന്നി, ഇടുക്കി, എറണാകുളം, സൗത്ത്, മഞ്ചേരി, മാഹി, കുന്നത്താനം, വടവാതൂർ, ഉടുമ്പന്നൂർ, ആലുവ, കുന്നമംഗലം, അയ്യൻകുന്ന്, മടിക്കൈ, ബായാർ, നേര്യമംഗലം 2 സെന്റിമീറ്റർ വീതവും, പുനലൂർ, വെള്ളാനിക്കര, കായംകുളം, കുമരകം, പീരുമേട്, ചാലക്കുടി, വടക്കാഞ്ചേരി, ഒറ്റപ്പാലം, തൈക്കാട്ടുശ്ശേരി, മംഗലം ഡാം, മണ്ണാർക്കാട്, മുളിയാർ എന്നിവിടങ്ങളിൽ 1 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ജില്ലകൾ എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ഹ്രസ്വവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും വിശ്വാസത്തെ സഹകരണമായും സഹകരണത്തെ ജനക്ഷേമവുമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
1: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹേ ജബ് സെയ്ഷൽ അപ്നി സ്വതന്ത്രതാ കേ 50 വർഷ് പൂരേ കർ റഹാ ഹേ ഓർ ഹം ഭാരത് സെയ്ഷൽ രാജനൈതിക സംബന്ധോ കി ഭീ 50വീ വർഷഗാണ്ഠ് മനാ റഹേ ഇൻ 50 വർഷോ കി യാത്രാ മേ ഹംനേ മിത്രതാ കോ വിശ്വാസ് മേ വിശ്വാസ് കോ സഹയോഗ് മേ ഓർ സഹയോഗ് കോ ജനകല്യാണ് മേ ബദലാ ഹേ. ഹിന്ദ് മഹാസാഗർ നേ ഭാരത് ഓർ സെയ്ഷൽ കേ സംബന്ധോ കോ സീഞ്ചാ ഹേ.
0: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: സാധ്യോ ഈ ടെക്നോളജി കാ യുഗ് ഹേ ഹർ ദിൻ നയ റിസർച്ച് ഹോ റഹി ഹേ നയ നയ AI ഇന്നോവേഷൻ സാമനേ ആ റഹേ ഇസ് ദൌർ മേ ഏക് സവാൽ ബഹുത് മഹത്വപൂർണ ലോഗോ കി ക്രിയേറ്റിവിറ്റി കോ കൈസേ ബചായ രഖാ ജായേ നയ ടെക്നോളജി കേ സാത്ത് ആഗേ ബഢ്തേ ഹുയേ ഹം അപ്നി ജഡോ സേ കൈസേ ജുഡേ രഹേ ഇൻ സവാലോ കാ സമാധാൻ ഖോജാ നാലന്ദ വിശ്വവിദ്യാലയ ഹജാ.
0: നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 ആദ്യ നോക്കൌട്ടിൽ 11 അമേരിക്കയിലും 3 കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൗണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 വരെ 5 3 വീതം നടക്കും. ഏഷ്യൻ കാര്യത്തിലായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകൾ ഒന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറിട്ട പോരാളി സംഘമായ കേപ്പ് വർദ്ധയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും, ജർമ്മനിക്ക് പരാഗ്വേയും, ഫ്രാൻസിന് സ്വീഡനും, സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ 2 അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 5 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3 അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും, അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സത്യമേവ ജയത

സത്യമേവ ജയത എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് എം ജയചന്ദ്രൻ. ഇനി ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. ചന്ദ്രശേഖറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ചിത്രം മാനത്തെ വെള്ളിത്തെ.

ഒരു ഗാനം കൂടി. മധു ബാലകൃഷ്ണനും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം അമൃതം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

ഇന്ന് 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്ന് 9:15 10 മണിക്ക് രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ.

ആകാശവാണി കണ്ണൂർ. ഇനി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ച പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം.

0: സമയം 8 മണി.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൌരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടു.

ഒത്തിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന്
പേഠ്

കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1000 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും 1000 കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1000കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു.

ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം,
സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ഒരുപക്ഷേ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120 വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ
നമ്മെ പ്രചോദിപ്പിക്കുന്ന ചില

0: നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോബ്രിക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എഴുത്തോല എന്ന പടത്തിന് വേണ്ടി അഭിജിത്ത് കൊല്ലം പാടിയത്. ബിലു പത്മിനി നാരായണൻ്റെ വരികൾക്ക് പ്രശാന്ത് കർമ്മയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ഇന്ന് 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്ന് 9:15 ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ ബഹുമതി സമ്മാനിച്ചു. തദ്ദേശീയ പ്രതിരോധ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് ആരോഗ്യമേഖലയിൽ ഗണ്യമായി

0: മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ PM ഫാമിലി കെയർ ട്രാക്കറിന്റെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. അനീമിയ മുക്ത ഭാരത് അഭിയാനായുള്ള പ്രവർത്തന മാർഗ്ഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ പുറത്തിറക്കും. ഗ്രാമീണ തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗ്രാമവികസനം ത്വരിതപ്പെടുത്തുന്നതിനായി വികസിത് ഭാരത് ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്ക് 151,000 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദി അറേബ്യയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ്, 14 മരണം. മരിച്ച എല്ലാവരും സൌദി പൌരന്മാരാണെന്ന് സൌദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. 3 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ശ്രീനഗറിലെത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും ഫീൽഡ് തലത്തിലുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ജനാധിപത്യ പങ്കാളിത്തവും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിക്കുന്നതുവരെ കൈലാസ് മാനസരോവർ യാത്ര ആരംഭിക്കരുതെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ യാത്ര നടത്തുന്നതിനിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തീർത്ഥാടകരിൽ നിന്ന് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി സഹായ അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.Kerala.gov.in. സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രിയങ്കാഗാന്ധി MP. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അവർ. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ വിപണി അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇതിനനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 16.97 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഇന്ന് ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുരുന്നുകൾക്ക് ആരോഗ്യ പ്രവർത്തകരും വോളന്റിയർമാരും നാളെയും മറ്റന്നാളും വീടുകളിലെത്തി മരുന്ന് നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധിയെ നിയന്ത്രണ വിധേയമായതായി മന്ത്രി കെ മുരളീധരൻ. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഭാവർമ്മ എഴുതിയ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകം സംഗീതജ്ഞൻ TM കൃഷ്ണ പ്രകാശനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ തുരിയം സംഗീതോത്സവ വേദിയിൽ നടന്ന ചടങ്ങ് ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേർ അറസ്റ്റിലായി. ഇതുവരെ ആകെ 4,925 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 5,277 പേർ അറസ്റ്റിലായി. ലോകത്തിലെ ഏറ്റവും ശക്തവും ചലനാത്മകവുമായ ഒന്നാണ് ഇന്ത്യ UAE ബന്ധമെന്ന് UAE സഹകരണ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച CA ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ISRDയുടെ കീഴിൽ പട്ടുവം കയ്യംതടത്തിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള ഇന്റർവ്യൂ ജൂലൈ 1 രാവിലെ 10:30 ഹിന്ദി അധ്യാപകരുടെ ഇന്റർവ്യൂ ഉച്ചയ്ക്ക് 2 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം. UGC നെറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. അവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 8547005048. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അറബിക് വിഷയത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 നടക്കും. യോഗ്യത 55% മാർക്കോടുകൂടിയ ബിരുദാനന്തര ബിരുദവും നെറ്റും. നെറ്റ്

യോഗ്യരായവരുടെ അഭാവത്തിൽ ബിരുദാനന്തര ബിരുദക്കാരെയും പരിഗണിക്കും. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ എസ് എൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0499924527. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത്

41 ഫോൺ നമ്പർ 0467221504. ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSCD ഓഫീസിലേക്ക് ഓവർസിയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത ഡിപ്ലോമ ITI. ഫോൺ നമ്പർ 0499942376. എളേരിത്തട്ട് EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ നെറ്റ് PhD. ഫോൺ നമ്പർ 0467224583. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ തസ്തികയിൽ 2 ഒഴിവുണ്ട്. യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി. പ്രവൃത്തി പരിചയം അഭികാമ്യം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം 30 രാവിലെ 11 മുൻപായി ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. തലശ്ശേരി നെട്ടൂർ കുന്നോത്ത് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ക്ലബ് ഹാളിൽ നടക്കുന്നു. കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിൽ MA ആന്ത്രോപോളജിക്ക് SC ST സീറ്റുകൾ ഒഴിവുണ്ട്. യോഗ്യരായവർ നാളെ രാവിലെ 10:30 വകുപ്പ് തലവന് മുൻപാകെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ 14 NCVT ട്രേഡുകളിലെ പ്രവേശനത്തിനുള്ള അപേക്ഷ ഈ മാസം 30 സ്വീകരിക്കും. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഏതെങ്കിലും സർക്കാർ ITIയിൽ ഹാജരായി ജൂലൈ 3 വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0499942564440. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഫിസിക്സ് കെമിസ്ട്രി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബ്രാഞ്ചുകളിലെ ഒഴിവുകളിലേക്ക് അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ജൂലൈ 6 രാവിലെ 11 നടക്കും. ഫോൺ നമ്പർ 0467225037. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: A record-breaking heat wave, with several countries including France, Germany and the Czech Republic reporting new temperature highs over the weekend. French health officials said there have been around 1,000 deaths since Wednesday as the intense heat wave continues to scorch the country. Out of these, 85% of deaths were of the elderly. Parts of France have topped 40 degrees Celsius this week, piling pressure on hospitals and first responders amid a surge in emergency call-outs. Temperatures have also been topping 40 degrees Celsius in Germany and the Czech Republic. Moreover, in Hungary, a nuclear power plant has been affected by rising water temperatures in the nearby Danube River, causing the cooling water temperature to increase and impacting the operation of some reactors. In France, 11 people on board were killed after a skydiving plane crashed in the northeastern region of France today. Morte et Moselle representative Yves Segui said that the aircraft went down near the city of Nancy. Emergency services rushed to the scene while authorities began collecting witness statements as part of the investigation into the crash. In Saudi Arabia, 14 people were killed after a helicopter belonging to country's oil giant Aramco crashed today in Ras Tanura on its eastern coast on the Gulf west of the Strait of Hormuz. Aramco had resumed crude oil loadings on Friday at its Ras Tanura terminal in the Gulf after they were halted for nearly 4 months due to the West Asia conflict. According to the Saudi Ministry of Energy, all 14 victims were Saudi nationals. A full investigation has been launched to determine the cause of the crash. In the ICC Women's T20 World Cup, India have set a target of 171 runs for Australia in their final of the must-win Group A match at Lord's in London. In reply, Australia were 35 for 1 in 4.4 overs when reports last came in. Earlier, opting to bat first, India posted 170 runs, losing 4 wickets in the stipulated 20 overs. Skipper Harmanpreet Kaur scored 56 in 27 balls. For Australia, skipper Sophie Molyneux bagged 3 wickets. And in men's cricket, hosts Ireland have set a target of 155 runs for India in the second and the final T20 international of the two-match series in Belfast. In reply, India were 54 for 4 in 8 overs when reports last came in. The rain has currently halted play. Ireland lead the series 1-0. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds delegation-level talks with Seychelles President Patrick Hermini in Victoria. Says India's vision is to make Indian Ocean an ocean of opportunity. Prime Minister Modi honored with Seychelles' highest distinction, Guardian of the Blue Horizon. In Mann Ki Baat program on Akashwani, Prime Minister Modi asserts power of public participation in nation building is one of India's greatest strengths. New Delhi rejects Islamabad's allegations over recent incident in Karachi, terming them baseless. Europe continues to experience record-breaking heatwave. France reports over 1,000 deaths. In cricket, India set a target of 171 runs for Australia in their final Group A match of the Women's T20 World Cup in London. And in men's cricket, India gets a target of 155 runs by hosts Ireland in the final T20 international in Belfast. And that's all in the news at 9. Good night.
1: ആകാശവാണി കണ്ണൂർ
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
4: എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം ദർപ്പണത്തിലേക്ക്.
3: അതെ
4: ചേട്ടന്, ഒരു കത്തിന്റെ വില കേക്കണോ?
3: എത്രയാ?
4: 50 കോടി.
3: 50 കോടിയാ? ഏത് കത്തിന്? എന്നാ പിന്നെ.
4: ഹലോ, ഇനി ഇതും കേട്ട് പോയി ആർക്കെങ്കിലും കത്തെഴുതി വിട്ട് കോടികൾ സമ്പാദിക്കാം എന്ന് ചേട്ടൻ വിചാരിക്കണ്ട. ഈ കത്തെഴുതിയത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്.
3: ഓ, ശാസ്ത്രജ്ഞൻ.
4: ഓ, അത്ര കഷ്ടപ്പെടണ്ട, സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാ മതി.
3: ഓക്കെ ഓക്കെ, സയന്റിസ്റ്റ്.
4: അതെ, അദ്ദേഹം ന്യൂറോ സയന്റിസ്റ്റ് ആയിരുന്നു, ബയോഫിസിസ്റ്റ് ആയിരുന്നു. ആ മനുഷ്യൻ 1953 എഴുതിയ ഒരു കത്താണ് 2013 ഒരു ലേലത്തില് 50 കോടി കൊയ്തത്.
3: അല്ല ചേച്ചി, എന്തിനാ നേരത്തെ എന്നെ കളിയാക്കിയത്? എനിക്കെന്താ ഒരു കത്തെഴുതി ഇതുപോലെ ലേലത്തിൽ വെച്ചൂടെ?
4: പിന്നെ ചേട്ടന്, കത്തെഴുതാം, ലേലത്തിൽ വെക്കാം, ലേലം വിളിക്കാം, പക്ഷേ 50 കോടി പോയിട്ട് 50 പൈസ പോലും ആ കത്തിന് കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ ആ കത്തും ലേലം വിളിയും ഒക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ കത്ത് നോക്കാം.
3: അല്ല ചേച്ചി, എന്നാലും ആ കത്തിൽ എന്താ ഉണ്ടായിരുന്നത്?
4: അതോ ഡി എൻ എയുടെ ഘടനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും രേഖാചിത്രങ്ങളും അതൊക്കെ എഴുതിയും രേഖപ്പെടുത്തിയും അദ്ദേഹം തന്റെ മകനയച്ച കത്താണത്രേ.

0: അത്.
1: ഓഹോ,
0: ആ അതുകൊണ്ട് ചേട്ടൻ എന്തായാലും ആ വഴിക്ക് ചിന്തിക്കേ വേണ്ട.
1: അയ്യോ ഇല്ല ചേച്ചി, ഇതൊന്ന് എങ്ങനെങ്കിലും തീർത്തിട്ട് വീട്ടിൽ പോവാനുള്ള വഴിയുടെ പറ്റി മാത്രമേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നുള്ളൂ.
0: എന്നാ പിന്നെ അങ്ങനെ. എന്തായാലും കത്തിനെ പറ്റി പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്.
1: അതെ,
0: ഇന്നാദ്യം കത്തുകൾ തന്നെ നോക്കാല്ലേ.
1: ശരി.
0: ആ ഇത് രാധാകൃഷ്ണൻ കാക്കൂരിന്റെ കത്താണ്.
1: ഓക്കെ.
0: ഒരിടവേളക്ക് ശേഷം വീണ്ടും ദർപ്പണത്തിലേക്ക് എഴുതുകയാണ്.
1: സന്തോഷം.
0: ആ അത്രക്ക് സന്തോഷിക്കണ്ട. ആ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിനോദ് ബാബു ചേട്ടൻ വന്നപ്പോൾ എന്റെ ഒരു കത്ത് പോലും വായിക്കാത്തതിൽ മനം നൊന്തിരുന്നു പോയി എന്ന്. ആ
1: എനക്ക് തോന്നുന്നു ചേച്ചി ഇദ്ദേഹത്തിന്റെ കത്തുകളെല്ലാം മാറ്റിവെച്ചിട്ട് എന്നെ പ്രശ്നത്തിൽ ആക്കുന്നതാണ് എന്നാണ്.
0: അങ്ങനെ ഒരിക്കലും ഇദ്ദേഹം കരുതില്ല. എന്താന്ന് വെച്ചാ, ഞാൻ ഇദ്ദേഹത്തിന്റെ കത്തുകളൊക്കെ എപ്പോഴും വായിക്കാറുണ്ട്.
1: പിന്നെങ്ങനെയാ?
0: എനിക്കറിയില്ല. എന്തായാലും സാരല്ല, അദ്ദേഹത്തിന്റെ എന്തോ തെറ്റിദ്ധാരണയാണ്. ഇപ്പോ എഴുതിയിട്ടുള്ളത്, പ്രതികരണം അയക്കുന്നില്ലെങ്കിലും എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്. നാട്ടുവഴി ഈണങ്ങൾ ഇഷ്ടമാണ്, പല്ലവി അനുപല്ലവി ഇഷ്ടമാണ്. പക്ഷേ ഈ പരിപാടിയിലൊന്നും പങ്കാളിയാവാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം കത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോ ഇനി എന്തായാലും ഇടക്കൊക്കെ എഴുതുക അല്ലേ.
1: അഞ്ചര കണ്ടിയിൽ നിന്ന് ബിന്ദു എഴുതിയ കത്താണ്. പൂവച്ചൽ കാതറിന്റെ രചനയിൽ ജാനകി അമ്മ പാടിയ പാട്ടുകൾ കേട്ടിട്ടും മതിയായിട്ടില്ല. പിന്നെ ആകാശവാണിയിൽ കൂടി കേൾക്കുന്ന അപൂർവ ഗാനങ്ങൾ, അത് തികച്ചും അപൂർവം തന്നെയാണ്. പിന്നെ നമ്മുടെ തമിഴ്, മലയാളം, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേട്ട് തീരാൻ ഒരു ജന്മം മതിയാവില്ലല്ലോ എന്ന സങ്കടം കൂടി ഇവർ പങ്കുവച്ചിട്ടുണ്ട്.
0: അത് ചേട്ടൻ വളരെ സന്തോഷത്തോടെയാണല്ലോ പറയുന്നത്.
1: അങ്ങനെയായി പോയി.
0: അവർ സങ്കടമല്ലേ അത്.
1: ഓ ശരി ശരി.
0: ചലച്ചിത്ര ഗാനാലാപനത്തിലൂടെ അത്ഭുത ലീലകൾ കാട്ടുന്ന 4.5-കാരൻ ശ്രീയാൻ തന്റെ സാന്നിധ്യം കൊണ്ട് ജൂൺ 20-ാം തീയതിയിലെ ജാലകം തിളക്കമാർന്നതാക്കി എന്നാണ് കരിമ്പത്തെ അമേഘ എഴുതിയിട്ടുള്ളത്. പിന്നെ 19-ാം തീയതിയിലെ അങ്കണം പരിപാടിയിൽ സുചിത്ര അവതരിപ്പിച്ച ഓർമ്മയിലെ ഉപ്പ് പരലുകൾ എന്ന ചെറുകഥ ശ്രദ്ധിച്ചു. അത്രമേൽ നിർമ്മലമായ ഓർമ്മകളുടെ ആവിഷ്കാരമായിരുന്നു പ്രസ്തുത കഥ.
1: അടുത്തത് അങ്കുരാജൻ മാസ്റ്ററുടെ കത്താണ്. 23-ാം തീയതി KM സോമരാജൻ അവതരിപ്പിച്ച സുഭാഷിതം പ്രഭാതത്തിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു.
0: എന്താ സുരേഷ് ബാബു അവേര, അദ്ദേഹത്തിന്റെ കത്ത്. 20-ാം തീയതി ജാലകത്തിൽ 4.5-വയസ്സുള്ള കൊച്ചുമിടുക്കൻ ശ്രീയാനുമായുള്ള അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു.
1: ശരി.
0: തേഞ്ഞിപ്പലത്ത് നിന്നും ഗണേശൻ നമ്പൂതിരി, അദ്ദേഹത്തിന്റെ കത്ത്. 16-17 തീയതികളിൽ പ്രക്ഷേപണം ചെയ്ത മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുമായുള്ള അഭിമുഖം അതീവ ഹൃദ്യമായി. അപ്പൊ നമുക്ക് മെസ്സേജിലേക്ക് പോവാം. ഒരു കാലത്ത് മനസ്സ് നിറയെ വായനയായിരുന്നു. വീട്ടിനടുത്തുള്ള ശ്രീനാരായണ ഗുരു വായനശാലയിൽ നിന്ന് ആഴ്ചകൾ തോറും കഥകളും നോവലുകളും കവിതകളും മുടങ്ങാതെ വായിച്ച ഒരു നല്ല കാലമായിരുന്നു അത്. ഇക്കഴിഞ്ഞ ജൂൺ 19 വായനാ ദിനത്തിൽ രാവിലെ ശ്രീതിലകത്തിൽ 5 വ്യത്യസ്ത വായനാനുഭവങ്ങൾ കേട്ടപ്പോൾ ആ എവർഗ്രീൻ 80s മനസ്സിൽ ഓടിയെത്തുകയായിരുന്നു എന്ന് രാധാകൃഷ്ണൻ പാനുണ്ട.
1: അല്ല ചേച്ചി, ഇതവണ വായനാ ദിനത്തിൽ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ.
0: എന്തിന്? കഴിഞ്ഞ തവണ തന്ന പുസ്തകം അതേപടി ഇരിക്കുന്നില്ലേ, തുറന്നുപോലും നോക്കാണ്ട്?
1: അത് പിന്നെ മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകം വേണ്ടേ ചേച്ചി തരാൻ?
0: മനുഷ്യന്മാർക്കല്ലാതെ മറ്റൊരു ജീവിക്ക് വേണ്ടിയും പുസ്തകം ഇറക്കുന്നില്ലല്ലോ ചേട്ടാ. എന്നാ പിന്നെ അടുത്ത മെസ്സേജ് നോക്കാം.
1: ശരി.
0: ടി ഗംഗാധരൻ മാസ്റ്റർ, അടൂർ മലപ്പട്ടം.
1: ഓക്കെ.
0: ജൂൺ 20 ശനിയാഴ്ച രാവിലെ ജാലകത്തിൽ 4.5 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീയാൻ ശ്രീലേഷ് കൊഞ്ചി പറയുന്നത് കേട്ടപ്പോ അത്ഭുതവും വാത്സല്യവും ഒരുമിച്ചു തോന്നി. ഈ കുഞ്ഞുപ്രായത്തിൽ കേൾക്കുന്ന പാട്ടുകളുടെ പല്ലവികൾ സെക്കൻഡ് നേരം കൊണ്ട് തിരിച്ചറിയുന്ന ആ മിടുമിടുക്കൻ റെക്കോർഡ് സ്ഥാപിച്ചതിൽ ഒരതിശയവുമില്ല. പലപ്പോഴും ഒരു കവിതയോ പാട്ടോ മൂളണമെങ്കിൽ വരികൾ എഴുതി കയ്യിൽ പിടിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ശ്രീയാൻ എന്ന അസാധാരണ മിടുക്കനെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നിപ്പോയി. അതിഥികൾ പങ്കെടുക്കുന്ന എല്ലാ ജാലകങ്ങളും ഒരു ഫോട്ടോ വെച്ച് പോസ്റ്റർ രൂപത്തിലിട്ടാൽ എന്നെ പോലെ പലർക്കും അതിഷ്ടമാകും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
1: അല്ല ചേച്ചി, കണ്ണൂർ ആകാശവാണിയുടെ പരിപാടികളുടെ പോസ്റ്റേഴ്സ് എല്ലാം നമ്മളുടെ FB പേജ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ സോഷ്യൽ മീഡിയ എല്ലാ ഹാൻഡിൽസും ഇടാറുണ്ട്.
0: അതെ, അത് ചിലപ്പോ ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇനി എന്തായാലും ഗംഗാധരൻ മാസ്റ്റർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
1: ഏത് മലയാളം സിനിമാ പാട്ടുകളും കേട്ടാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ഉത്തരം പറയുന്ന ആ 4 വയസ്സുകാരൻ 1000-ൽ 1 എന്നാണ് ലതാ ശശിശേഖർ നീലേശ്വരം എഴുതിയിട്ടുള്ളത്. ശ്രീയാൻ എന്ന കൊച്ചു ഗായകന്റെ പാട്ട് വിശേഷങ്ങൾ ഇഷ്ടമായി. ആ കുഞ്ഞു ഗായകൻ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീജ കടനപ്പള്ളി. പിണറായിയിൽ നിന്ന് മിനി അനിൽകുമാറും ആ ജാലകം ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കുന്നു.
0: ഇത് രാഗാപുവത്തൂരിന്റെ മെസ്സേജാണ്. ശ്രീയാൻ ശ്രീലേഷ് പങ്കെടുത്ത 20-ാം തീയതിയിലെ ജാലകം കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. 20 മിനിറ്റ് സമയം പോയത് വെറും 1-ോ 2-ോ മിനിറ്റ് പോലെ തോന്നിപ്പോയി. അത്രയേറെ ഹൃദ്യമായിരുന്നു ഈ പരിപാടി. പിന്നെ രാഗാപുവത്തൂർ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ നിലയം ജനകീയ പ്രശ്നങ്ങൾ കാണാതെ പോകുന്നുവോ? മുൻപ് ജാലകം പരിപാടിയിൽ പല ജനകീയ പ്രശ്നങ്ങളും ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. ജാലകത്തിന്റെ സമയം ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ മാറ്റിവച്ചുകൂടെ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: അത് ചേച്ചി, ഇപ്പൊ രാഗാപൂവത്തിൽ പറഞ്ഞതുപോലെ ജാലകം 20 മിനിറ്റിന്റെ പരിപാടിയാണ്.
0: അതെ.
1: അപ്പൊ അതില് ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഗൃഹരശ്മി പോലുള്ള തത്സമയ ഫോണിൻ പരിപാടി നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്.
0: അതെ, അത് 1 മണിക്കൂറാണ് അതിന്റെ സമയം.
1: അതിൽ ശ്രോതാക്കൾ അവരുടെ വേണ്ടിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എല്ലാം അറിയിക്കാം.
0: അപ്പോ ആ ബന്ധപ്പെട്ട മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും സാധിക്കും അല്ലേ.
1: അതെ.
0: പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, എത്രയോ കാലമായി കണ്ണൂർ നിലയത്തിന്റെ മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ അവതാരകരായി പുരുഷന്മാർ എത്താറില്ല. എപ്പോഴും സ്ത്രീ അവതാരകരുടെ ശബ്ദം കേൾക്കുമ്പോൾ ചെറിയൊരു സുഖക്കുറവ് തോന്നുന്നു.
1: ഓഹോ, ചേച്ചിക്ക് തോന്നുന്നുണ്ടോ?
0: എനിക്ക് തോന്നാറില്ല.
1: നല്ല നിർദ്ദേശമാണ്.
0: പിന്നെ മാസത്തിൽ 2 തവണയെങ്കിലും ഹലോ പ്രിയ ഗീതം പുരുഷന്മാരെ കൊണ്ട് അവതരിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നോക്കുന്നു.
1: അതെ അതെ, നോക്കാം, നമുക്ക് ശ്രമിക്കാം.
0: എന്തായാലും ഇതൊക്കെ നമുക്ക് പരിഗണിക്കാം.
1: പാഠപുസ്തകങ്ങളിൽ ചൊല്ലിപ്പഠിച്ച് മറന്നുപോയ ചില കവിതകളൊക്കെ ഇപ്പോൾ ഈ 75-ാം വയസ്സിൽ കാവ്യകേളിയിലൂടെ കേൾക്കുമ്പോൾ മനസ്സ് ആ കാലത്തേക്ക് പോയ പോലെ നല്ല ഒരു അനുഭവം എന്ന് എഴുതിയിട്ടുള്ളത് UK ശാരദ, കൈരളം.
0: ചേട്ടന് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ?
1: ചായ, കാപ്പി, ഹോർലിക്സ് ബൂസ്റ്റ്, പിന്നെ തണുത്തനാണെങ്കിൽ ലൈം ജ്യൂസ്, ഫ്രഷ് ലൈം ഷേക്ക്, കോക്ടൈൽ.
0: നിർത്ത് നിർത്ത് നിർത്ത്, ഇതെന്താണിത്? ഏതോ കഫേയിൽ കയറിയ പോലെ ഉണ്ടല്ലോ.
1: എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാം ചേച്ചി.
0: അതെയോ? എന്നാ അത് പരീക്ഷിക്കാൻ ഞാനൊരു ദിവസം വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ ഉണ്ടാക്കലല്ല, എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയോ എന്ന്.
1: എന്തിന്?
0: കരകൗശലം, അങ്ങനെ ഒരു വാക്കറിയില്ല?
1: കൗശലം അറിയാം.
0: ആ ചേട്ടന് കൗശലം നന്നായിട്ട് അറിയാമെന്ന് എനിക്കും അറിയാം.
1: ചേച്ചി,
0: അത് ചേട്ടാ കഴിഞ്ഞ ദിവസം ജാലകത്തില് ക്രോഷ്യോയില് വർണ്ണ വിസ്മയം തീർക്കുന്ന ചന്ദ്രലേഖ, അവരെ പറ്റി കേട്ടില്ലേ? അങ്ങനത്തെ എന്തെങ്കിലും കഴിവുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
1: ഓ, അതായിരുന്നോ അത്?
0: ആ മതി മതി, ഇനിയിപ്പോ ആ കൗശലത്തെ പറ്റി കേൾക്കാനുള്ള ടൈമില്ല. നമുക്ക് മെസ്സേജ് നോക്കാം. 23-ാം തീയതിയിലെ ജാലകത്തിൽ ക്രോഷ്യോയിൽ അത്ഭുതങ്ങൾ തീർത്ത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചന്ദ്രലേഖയുമായുള്ള അഭിമുഖം സ്ത്രീകൾക്ക് നല്ലൊരു പ്രചോദനമായിരുന്നു. അറിയാവുന്ന തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്നതോടൊപ്പം സമയം ഫലപ്രദമായി വിനിയോഗിക്കാം എന്ന് അവർ സ്വന്തം അനുഭവത്തിലൂടെ പറഞ്ഞു തന്നു. ഇനിയും കൂടുതൽ പുരസ്കാരങ്ങൾക്ക് അർഹയാവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു രമണി പീതാംബരൻ, തിരുവമ്പാടി, കോഴിക്കോട്.
1: അടുത്തത് സുഭാഷിതത്തെ കുറിച്ചുള്ള മെസ്സേജാണ്. ONV കവിതകളെ ഉദ്ധരിച്ചുകൊണ്ട് ആലിസ് ജോസ് അവതരിപ്പിച്ച 24-ാം തീയതിയിലെ സുഭാഷിതം വളരെ ഹൃദ്യമായിരുന്നു. അന്ന് തന്നെ കാവ്യാഞ്ജലിയിൽ കുഞ്ഞപ്പ പട്ടാണൂറിന്റെ മഴ എന്ന കവിത കാവ്യലയം തുളുമ്പിയ അതിമനോഹര കവിതയായിരുന്നു എന്ന് എഴുതിയിട്ടുള്ളത് സന്തോഷ് ഒളിഞ്ഞവളപ്പ്, കാസർഗോഡ്.
0: ഓക്കെ. പിന്നെ മിനി പൂവം എഴുതുന്നു, ട്യൂണിൻ സ്റ്റാർസ് അടുത്തിടെയാണ് കേൾക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ബുധനാഴ്ച പ്രക്ഷേപണം ചെയ്ത ട്യൂണിൻ സ്റ്റാർസ് അതീവ ഹൃദ്യമായി. കൈതപ്രം യേശുദാസ് കൂട്ടുകെട്ടിന്റെ പ്രശസ്ത ഗാനങ്ങൾ വളരെ മനോഹരമായി പാടി രേഷ്മ. പക്ഷേ ട്യൂണിൻ സ്റ്റാർസ് എന്താണെന്ന് എനിക്കിതുവരെയും മനസ്സിലായില്ല കേട്ടോ. പ്രശസ്ത ഗാനങ്ങളുടെ മറ്റൊരു വേർഷൻ ആയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദമാക്കി തരാമോ എന്ന് മിനി എഴുതിയിട്ടുണ്ട്.
1: ട്യൂണിൻ സ്റ്റാർസ് പാട്ടുകളുടെ വേറെ വെർഷൻ ആണ്.
0: അപ്പൊ മിനി മനസ്സിലാക്കി വെച്ചത് തീർത്തും ശരിയാണ്, അത് തന്നെയാണ് അല്ലേ.
1: അടുത്തത് FM ഡയറിയിൽ ഡോക്ടർ YV കണ്ണൻ എഴുതിയ മുത്തപ്പൻ എന്ന പുസ്തകത്തെക്കുറിച്ച് ബാലകൃഷ്ണൻ കൊയ്യാൽ നടത്തിയ പ്രഭാഷണം, മുത്തപ്പന്റെ വിവിധ തെയ്യക്കോലങ്ങളെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് നന്ദനൻ കാട്ടാമ്പള്ളി.
0: പ്രസീത ബാലചന്ദ്രൻ, വരയാൽ, വയനാട്. അവരുടെ മെസ്സേജ് 20-ാം തീയതിയിലെ ജാലകത്തെക്കുറിച്ചാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് കളരി എന്തുകൊണ്ടും പ്രയോജനകരമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നമ്മുടെ സ്കൂളുകളും ഇങ്ങനെ ഒരു ആയോധന കലയെ പ്രോത്സാഹിപ്പിച്ചാൽ അധ്യാപകർക്കും കുട്ടികൾക്കും കൂടുതൽ ആത്മവിശ്വാസവും മനോബലവും കിട്ടും. രജനി നാരായണൻ വെള്ളുവയലും അന്നത്തെ ജാലകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ നാരായണൻ തലവിലും ആ ജാലകം ഗംഭീരമായി എന്നറിയിച്ചിട്ടുണ്ട്. പിന്നെ വത്സൻ മോഹനൻ മോഹൻ കുമാർ മൂലപ്പള്ളിയിൽ നിന്ന് എഴുതിയിട്ടുള്ളത്, ദർപ്പണത്തിന്റെ സമയം എന്താണ് ഞായറാഴ്ച രാത്രി 9:15 ആക്കിയത്? ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞായറാഴ്ച രാവിലെ കേൾക്കുന്നതാണ് ഉചിതം ഇതെന്തുകൊണ്ടാ ഇങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ?
1: ആ മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച യോഗാ ദിനം അനുബന്ധിച്ച് ഒരു റിലേ ഉണ്ടായതിനാൽ നമ്മള് ദർപ്പണം 11 മണിക്ക് കൊടുത്തതാണ്, രാവിലെ 11 മണിക്ക്.
0: അതെ.

0: അതിന്റെ പുനർപ്രക്ഷേപണമാണ് നൈറ്റ് 9:30
1: ഉണ്ടായിരുന്നത്. 11 മണിക്കുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല.
0: പക്ഷേ നമ്മൾ അറിയിപ്പുകൾ കൊടുത്തിരുന്നു.
1: അറിയിപ്പ് കേൾക്കണ്ടേ അല്ലേ?
0: അതെ.
1: എന്തായാലും ദർപ്പണത്തിന്റെ സമയമൊന്നും മാറിയിട്ടില്ല, പഴയതുപോലെ തന്നെയാണ്. പിന്നെ ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ അവതരിപ്പിക്കുന്ന പ്രിയം പ്രിയതരം പരിപാടിയിൽ എപ്പോഴും മെയിൽ വോയിസിലുള്ള പാട്ടുകൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഫീമെയിൽ വോയിസിലുള്ള പാട്ടുകൾ കേൾക്കാത്തത്? June 20 പ്രക്ഷേപണം ചെയ്ത പരിപാടിയിലെ എല്ലാ പാട്ടുകളും യേശുദാസിന്റേതായിരുന്നു. ബീനാ ഗോപി എന്നൊരു ശ്രോതാവാണ്. പക്ഷേ ആ പരിപാടി പ്രിയം പ്രിയതരമാണല്ലോ.
0: ഓരോ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ അവതരിപ്പിക്കുന്ന പരിപാടിയല്ലേ?
1: അതെ. അപ്പൊ അവർക്ക് ആ പാട്ടുകളായിരിക്കാം ഇഷ്ടം, അതുകൊണ്ടല്ലേ അങ്ങനെ കൊടുക്കുന്നത് അല്ലേ?
0: അതെ.
1: ഓക്കെ.
0: അടുത്ത മെസ്സേജ് രാമചന്ദ്രനും കുടുംബവും തളിപ്പറമ്പ്.
1: എന്താണ് എഴുതിയിട്ടുള്ളത് ഇവര്?
0: 15 ഗൃഹരശ്മി പരിപാടിയിൽ മഴക്കാല രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ സച്ചിൻ കെ സി നയിച്ച സംശയ നിവാരണ പരിപാടി വളരെയധികം ഉപകാരപ്രദമായിരുന്നു.
1: നൈഷാജ് അഴീക്കോട് മയിലാടത്തടം, അദ്ദേഹത്തിന്റെ മെസ്സേജ്. 2 ദിവസങ്ങളിലായി മേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുമായി നടത്തിയ അഭിമുഖം പ്രക്ഷേപണം ചെയ്തത് വളരെ നന്നായി. പിന്നെ അതുപോലെ ശനിയാഴ്ച കുഞ്ഞു പ്രതിഭ ശ്രീയാൻ മോൻ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആ മോന് എല്ലാവിധ ആശംസകളും നേരുന്നു.
0: പിന്നെ പ്രതിഭൻ പൂമംഗലത്തിന്റെ മെസ്സേജ്. വെള്ളിയാഴ്ച രാത്രി കേട്ട നാടകം നദീമുഖം നല്ല നാടകമായിരുന്നു. അഭിനയ രംഗത്തെ പ്രതിഭകളായ തിലകൻ, നെടുമുടി വേണു എന്നിവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ പ്രതിഭകൾക്ക് മലയാള മനസ്സിൽ മരണം ഇല്ല എന്ന് തോന്നി.
1: പിന്നെ കെ പി ജാനകി പരിപാടിയുടെ മെസ്സേജ്. KPK നമ്പ്യാർ അതിഥിയായി എത്തിയ June 13 പ്രിയം പ്രിയതരം പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ്. എല്ലാ പരിപാടികളെക്കുറിച്ചും ഞാൻ എഴുതി കഴിഞ്ഞാൽ അത് ചേട്ടനും ചേച്ചിക്കും ബോറടിയാണോ എന്നൊരു സംശയം ഇല്ലാതില്ല എന്ന് ശാന്ത ചേച്ചി വിളയാങ്കോട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല അല്ലേ? നമ്മുടെ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് എല്ലാം വായിക്കാൻ പറ്റാത്തത്. എന്തായാലും ശാന്ത ചേച്ചി ഈ ആഴ്ച എഴുതിയിട്ടുള്ളത് KM സോമരാജൻ അവതരിപ്പിച്ച സുഭാഷിതം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നാട്ടുവഴിയിലീണങ്ങളുമായി എന്റെ നാടായ കേരളത്തെത്തിയപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും ആ നല്ല നല്ല പാട്ടുകൾ കേട്ടുകൊണ്ട് അവരുടെ കൂടെ ആ വഴികളിലൂടെ സഞ്ചരിച്ചു.
0: അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്.
1: അതെ. കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം
0: ദർപ്പണം ആകാശവാണി കണ്ണൂർ 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
0: 94 95 96 70 80.
1: നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: വിനോദ് ബാബു,
1: മഞ്ജു രമേശ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം, ചിത്രം താവളം. ശരത് വയലാറിൻ്റെ വരികൾക്ക് നടേഷ് ശങ്കറിൻ്റെ സംഗീതം.

ചിത്രം ഓഗസ്റ്റ് 27. വിധുപ്രതാപും സാംശിവയും ചേർന്ന് പാടിയത്. എഡിന്റെ വരികൾക്ക് സാംശിവയുടെ സംഗീതം.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം. ഈ ഗാനം പാടിയത് പന്തളം ബാലൻ. ചിത്രം എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ.

9 1 6. ഈ പടത്തിന് വേണ്ടി സുദീപ് കുമാർ പാടിയ ഗാനം, എം ജയചന്ദ്രൻ്റെ സംഗീതം, അനിൽ പനച്ചുരാൻ്റെ വരികൾ.

ശ്രേയ ഘോഷൽ, കുടേശുദാസ്. ചിത്രം മല്ലൂസിൻ. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 11 മണിക്ക് കേൾക്കാം.
1: ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക് കാവ്യകേളി. വീണപൂവും പ്രേമസംഗീതവും ഓമനത്തിങ്കൾക്കിടാവുമൊക്കെ സമ്മാനിച്ച സ്നേഹപൂർണ മലയാളത്തെ ചുട്ടുകൊന്ന തലമുറയോടുള്ള കവിയുടെ രോഷമാണ് അമ്മ മലയാളം.

0: കാവ്യകേളി ചൊവ്വാഴ്ചകളിൽ രാത്രി 8 മണിക്ക്
1: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ ഡൽഹിയിലെ

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിജയ് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

സന്തോഷ് വിജയ് കൂടെ ജ്യോതി, ചിത്രം നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, എസ് രമേശൻ നായരുടെ വരികൾക്ക് ബെന്നി കണ്ണൻ്റെ സംഗീതം.

ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.